നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 28-ാം തീയതി, 2026 ജൂൺ മാസം 11-ാം തീയതി, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:34. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചിയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, സുപ്രഭാതം. റെയിൻബോ വാർത്തകൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ചേരുന്ന നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നടത്തിയ RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെയിലെ NIV-യിലേക്ക് അയച്ചു. നിപ്പ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകി. നെല്ലിയാമ്പതിയിൽ പാറക്കെട്ടിൽ നിന്ന് കാൽവഴുതി വീണ് യുവാവ് മരിച്ചു. കൊല്ലങ്കോട് പയ്യല്ലൂർ കൊമ്പനക്കാട് സിജിനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

നമ്മുടെ മനോഭാവങ്ങളുടെയും തീരുമാനങ്ങളുടെയും ആകെ തുകയായിരിക്കും നമ്മുടെ ജീവിതം. ആ തുക നല്ല ഉഗ്രനായ ഒന്നായിരിക്കട്ടെ എന്ന ആശംസയോടെ, ദിസ് ഇസ് ബെഡ് കോഫി വിത്ത് മീ സുരേഷ് കാഞ്ഞിരക്കാർ. ഓക്കെ, ചിലപ്പോഴൊക്കെ നമ്മുടെ മനോഭാവങ്ങളെ നല്ലതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുമെങ്കിലും അത് മാറ്റാൻ ശ്രമിക്കാതെ ഇരിക്കുന്ന പരിപാടിയൊക്കെ കാണിക്കാറുണ്ട്. പിടിയിട്ടോ? ഇല്ലെങ്കിൽ ദാ ഈ ഒരു സ്റ്റോറി സംഗതി ക്ലിയറാക്കി തരും. കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുന്ന രണ്ട് ജോലിക്കാർ, ഇവർ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല. സൈറ്റിൽ കാണും, ചിരിക്കും, ഇടയ്ക്ക് ജോലി കാര്യങ്ങൾ സംസാരിക്കും, അത്രേ ഉള്ളൂ. അവർ ലഞ്ച്

0: ബ്രേക്കിന് ഒരു ദിവസം ഒരുമിച്ചിരുന്നു ആഹാരം കഴിക്കാൻ. പാത്രം തുറന്നു നോക്കിയ ഒരാൾ ദേഷ്യത്തോടെയും മടുപ്പോടെയും പറഞ്ഞു, ഉഫ്, ഇന്നും ചപ്പാത്തി, എനിക്കൊട്ടും ഇഷ്ടമല്ല ഇത്. ഈ ആഴ്ചയിലിപ്പോൾ മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ചപ്പാത്തി. അപ്പോൾ മറ്റേയാളിങ്ങനെ പ്രതികരിച്ചു, സാരല്ല മാഷേ, വേണമെങ്കിൽ നമുക്ക് ലഞ്ച് പരസ്പരം മാറാം. പിന്നെ വൈഫിനോട് പറയേ നാളെ മുതൽ ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിത്തരാൻ. അപ്പോൾ പരാതിക്കാരൻ എന്താ പറഞ്ഞത്? ഏയ്, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഈ ചപ്പാത്തി ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. കേൾക്കുമ്പോൾ ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇതാണ് പലരുടെയും അവസ്ഥ. ജീവിതത്തിൽ നമ്മൾ പരാതി പറയുന്നതോ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തതോ ആയ സംഗതികൾ മിക്കവാറും എല്ലാം തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതായിരിക്കും. ഇത് ഏറ്റവും ശരിയായി വരുന്നത് മനോഭാവങ്ങളുടെ കാര്യത്തിലാണ്. നമുക്ക് നിയന്ത്രിക്കാനും ആവശ്യമെങ്കിൽ മാറ്റാനും സാധിക്കുന്ന, എന്നാൽ അതിന് ശ്രമിക്കാതിരിക്കുന്ന ആറ്റിറ്റ്യൂഡ്സ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നല്ല പോസിറ്റീവായ മനോഭാവം വേണ്ടയെടുത്ത് നമുക്ക് കാലങ്ങളായി ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും മാത്രം സമ്മാനിച്ച ആറ്റിറ്റ്യൂഡ് തന്നെ കൊണ്ടു നടക്കും പലരും. എന്തിനൊന്നും ഒരു നിശ്ചയമില്ലാതെ മാറ്റേണ്ടത് മാറ്റിയില്ലെങ്കിൽ ആർക്കാ ദോഷം? അത് മനസ്സിലാക്കി ജീവിതത്തിൽ നല്ല നല്ല മനോഭാവങ്ങൾ വളർത്താനും മോശപ്പെട്ടവയെ ഉപേക്ഷിക്കാനും നമുക്ക് ശീലിക്കാം. ശീലിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.
1: You are listening to 107.5 Rainbow FM, Kochi. Musically yours.

One thing that being a scientist has taught me is that you can never be certain about anything. You never know the truth. You can only approach it and hope to get a bit nearer to it each time. You iterate towards the truth. You don't know it. ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ പഠിച്ച ഒരു കാര്യം, ഒന്നിനെക്കുറിച്ചും ഒരു ഉറപ്പ് പറയാൻ, ഒന്നും ഉറപ്പാക്കാൻ സാധിക്കില്ല എന്നതാണ്. സത്യമായ കാര്യം നേരത്തെ അറിയാൻ ബുദ്ധിമുട്ടാണ്. അതിന് സമീപത്തേക്ക് ഓരോ സ്റ്റെപ്പ് വച്ച് നീങ്ങാമെന്നേ ഉള്ളൂ. ആ സമയങ്ങളിലൊന്നും ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പായ ധാരണ ഉണ്ടാകില്ല. യെസ്, ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞതാണെന്ന് മനസ്സിലായല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് ലവ്ലോക്ക്. ആള് ബ്രിട്ടീഷുകാരനാണ്, സയൻറ്റിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്നു. ഗൈയ ഹൈപ്പോത്തസിസ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വച്ചതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി. ഒരു സെൽഫ് റെഗുലേഷൻ സിസ്റ്റമായി ഭൂമി പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ കാതൽ. ഇതേപ്പറ്റി ധാരാളം പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജെയിംസ് ലവ്ലോക്ക്. ഓക്കെ, ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെൻറ്റ്. ഇവിടെ നിന്നും തേർഡ് സെഗ്മെൻറ്റിലേക്ക് രണ്ട് പാട്ടുകളുടെ അകലം. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്. ഇത് 107.5 FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5. ഗുഡ് ലിസണിങ്ങിന്റെ, നല്ലൊരു കേൾവിക്കാരനാകുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബെഡ് കോഫിയിൽ, അല്ലേ? ആ, ഇങ്ങനെ ആകാനായിട്ട് വല്ല സൂത്രപ്പണിയുണ്ടോ? അങ്ങനെ ചോദിച്ചാലേ, ഈ സംഗതി ഒരു ടെക്നീക്കേ അല്ല, ആഗ്രഹമാണ്. ഒരാൾ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് ആഗ്രഹമുണ്ടോ എന്നതാണ് നിർണായകമായ ചോദ്യം. സത്യസന്ധമായി അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സംസാരം നന്നായി ശ്രദ്ധിക്കൂ. ഓക്കെ, കേൾക്കാൻ നമുക്ക് ബെഡ് കോഫി കൂടുതലായിട്ട് എന്താ പറയാൻ പോകുന്നതെന്ന് ഈ തേർഡ് സെഗ്മെന്റിൽ. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിനെ പറ്റി ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന് ദിവസേന ആയിരക്കണക്കിന് വിസിറ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നീണ്ട ക്യൂവിൽ കാത്തു നിന്നാണ് പലരും അദ്ദേഹത്തെ കാണാറുള്ളത്. എന്നാൽ റൂസ്വെൽറ്റിന് ഒരു പരാതിയുണ്ട്. എന്താണ്? ഈ കാണാൻ വരുന്ന ആളുകളോടൊക്കെ എന്തു പറഞ്ഞാലും ഒരാളും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതായിരുന്നു. അതായത്, അദ്ദേഹം അവരോട് പറയുന്നതൊന്നും അവർ ശ്രദ്ധിക്കില്ല. ഓക്കെ, ഒരു ദിവസം ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ റിസീവ് ചെയ്യുന്ന സമയത്ത് വന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത ഓരോരുത്തരോടും റൂസ്വെൽറ്റ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞത്രേ, ഞാൻ ഇന്ന് രാവിലെ ഒരു കൊലപാതകം നടത്തി എന്ന്. ഇത് കേട്ട അതിഥികളുടെ മറുപടികളായിരുന്നു രസകരം. വൗ, മാർവലസ്, കീപ്പ് അപ് ദ ഗുഡ് വർക്ക് മിസ്റ്റർ പ്രസിഡന്റ്, വി ആർ പ്രൗഡ് ഓഫ് യു. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ആ ഒരു സെന്റൻസ് പോലും ആരും ശ്രദ്ധിച്ചില്ല എന്നത്. പ്രസിഡന്റിന്റെ അടുത്ത് ഒന്ന് വരിക എന്നത് മാത്രമായിരുന്നിരിക്കാം പലരുടെയും ലക്ഷ്യം. ഓക്കെ, അന്നത്തെ ക്യൂ അവസാനിക്കാറായപ്പോൾ ബൊളീവിയയിൽ നിന്നും എത്തിയ ഒരു ഒഫീഷ്യൽ പ്രസിഡന്റിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനെത്തി. ആ ഒരു വ്യക്തി മാത്രമേ ഞാൻ ഇന്ന് രാവിലെ ഒരു കൊലപാതകം നടത്തി എന്ന് റൂസ്വെൽറ്റ് പറഞ്ഞത് ശ്രദ്ധിച്ചുള്ളൂ. ഓ മൈ ഗാഡ് എന്ന് ഞെട്ടിയുള്ള വിളിയിൽ അത് ക്ലിയർ ആയിരുന്നു. ആളത് കേട്ടുവെന്ന്. ഓൾ റൈറ്റ്, ഇങ്ങനെയുള്ള ഒരു തിരക്കേറിയ സിറ്റുവേഷനിൽ ആളുകൾ കൃത്യമായി കേൾക്കാത്തതിന് അല്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കാത്തതിന് പല കാരണങ്ങളുണ്ടാകാം. പലതരം ശബ്ദങ്ങൾ, മറ്റുള്ളവരുടെ ഓരോ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഡിസ്ട്രാക്ഷൻസ് ആകാം. പിന്നെ ഇങ്ങനെ ക്യൂ നിന്ന് ആളെ കാണാൻ വരുന്നവർ പെട്ടെന്നൊരു ഗ്രീറ്റിംഗ് പറഞ്ഞിട്ട് പോകാൻ മാത്രം താല്പര്യപ്പെടുന്നവരുമായിരിക്കാം. തങ്ങൾക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറയും, പക്ഷേ ഇങ്ങോട്ട് എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുക പോലുമില്ല. ഇതായിരുന്നു ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ നിരാശ. അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴും എപ്പോഴുമുള്ള ഒരു ചിത്രം അദ്ദേഹത്തിന്റെ അങ്കിളിൻ്റെതായിരുന്നു. നല്ല പൊക്കമുള്ള ആളാണ് അങ്കിൾ. ആരോട് സംസാരിക്കുകയാണെങ്കിലും അദ്ദേഹം ചെറുതായി കുനിഞ്ഞ് ചെവി സംസാരിക്കുന്ന ആളുടെ മുഖത്തിനടുത്ത് വയ്ക്കും. അസാധാരണമായ ഒരു നിൽപ്പ് പോലെയൊക്കെ തോന്നാമെങ്കിലും പറയുന്ന ഓരോ വാക്കും കൃത്യമായി കേൾക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അങ്ങനെ നിന്നിരുന്നത്. യെസ്, അപ്പോൾ അത് തന്നെയാണ് പ്രധാനം, അല്ലേ ഫ്രണ്ട്സ്? ഏതാണ്? കേൾക്കാനുള്ള സന്നദ്ധത, മനസ്സിലാക്കാനുള്ള ആഗ്രഹം. ചിന്തകനും ഗ്രന്ഥകാരനുമായ ഹെൻറി ഡേവിഡ് തോറോ എഴുതി, ഒരു വ്യക്തി സംസാരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതും അതിന് ശ്രമിക്കുന്നതും അയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പരിഗണനയാണ്. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കുന്നതിനെ ഐ കോൺടാക്ട് സഹായിക്കാം. കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കുന്നത്,

0: ആവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതും സഹായിക്കാം. പിന്നെ വിഷയം മാറ്റാതെയും സംസാരം തടസ്സപ്പെടുത്താതെയും ഇരിക്കണം. ഈ സംഗതികളെല്ലാം വേണ്ടത് തന്നെ. എന്നാലും ഏറ്റവും പ്രധാനം, ഏറ്റവും സിമ്പിളായത് തന്നെയാണ്, പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തോടെ ബെഡ് കോഫി ശ്രദ്ധിക്കുന്നവരെല്ലാവരും ഒരു ചിന്ന ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. ഇപ്പോൾ പാട്ടുകൾ എൻജോയ് ചെയ്യാനായിട്ട്
1: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 103.5.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: പരിശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയല്ലേ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയുടെ വരുവാണ് ബെഡ് കോഫിയിൽ. നമ്മൾ കേട്ടിട്ടുള്ളവയിലേക്ക് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുന്നു. ഉപേക്ഷിച്ചു പോകുന്ന സമയം ഒരുപക്ഷെ നമ്മൾ നേട്ടത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടാവാം എന്ന് പറഞ്ഞു തരുന്ന സ്റ്റോറിയാണ് കേട്ടോ. അങ്ങനെ ഒരു കഥയാണ് നെപ്പാളിയൻ ഹില്ലിൻ്റെ ഓൾ ടൈം ക്ലാസിക് ബുക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അറിയാലോ പുസ്തകത്തെ പറ്റി. അതിലുള്ളതാണ് ആർ യു ഡാർബിയെ പറ്റിയുള്ള ഈ കഥ. ഇത് പറയുന്നത് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ്. ഇൻഷുറൻസ് സെയിൽസ് മേഖലയിൽ തൻ്റെ പ്രാവീണ്യം തെളിയിച്ചയാളാണ് ആർ യു ഡാർബി. പറയാൻ പോകുന്ന സംഭവം അദ്ദേഹം ഈ തലത്തിലേക്ക് ഉയർന്നതിന് വളരെ മുന്നേ ഉണ്ടായ കാര്യമാണ്. ഗോൾഡ് റഷിൻ്റെ കാലം. സ്വർണം തേടി ആളുകൾ കാലിഫോർണിയയിലേക്കും കൊളറാഡോയിലേക്കും എല്ലാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഡാർബിയുടെ അങ്കിളിനും സ്വർണ്ണപ്പനി പിടിച്ചു. സ്വന്തം സ്ഥലമായ മെരിലാൻഡിൽ നിന്നും 2500 കിലോമീറ്റർ അകലെയുള്ള കൊളറാഡോയിലേക്കാണ് ആള് പോയത്, സ്വർണം തേടി പോയത്. പുള്ളിക്കാരൻ കുറേ പരിശ്രമിച്ചു, കുഴിച്ചു കുഴിച്ച് സ്വർണത്തിൻ്റെ ചെറിയൊരു രേഖ കണ്ടെത്തി. അപ്പോഴേക്കും കയ്യിലെ പണമെല്ലാം തീർന്നേ. ഇനി കുഴിക്കണമെങ്കിൽ നല്ല മെഷീനറിയും വേണം. അമ്മാവൻ എന്തു ചെയ്തു? ആ കുഴി ഭദ്രമായി മൂടി വച്ചിട്ട്, കവർ ചെയ്ത് വച്ചിട്ട് തിരികെ നാട്ടിലേക്ക് എത്തി. അവിടെ ചെന്ന് ഉള്ളതൊക്കെ വിറ്റുപെറുക്കിയും കടം വാങ്ങിയും കുറേ പണം ഉണ്ടാക്കി. എന്നിട്ട് തിരികെ കൊളറാഡോയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ മരുമകനായ ഡാർബിയെയും കൂടെ കൂട്ടി. രണ്ടാളും കൂടി കൊളറാഡോയിലെത്തി ഉളിപ്പിച്ചു വച്ചിരുന്ന ആ കുഴി വീണ്ടും കുഴിക്കാൻ തുടങ്ങി. കൂടുതൽ ആഴത്തിലേക്ക് പോയപ്പോഴേക്കും സ്വർണത്തിൻ്റെ നിക്ഷേപം കൂടുതൽ കൂടുതലായി കണ്ടു. അത് കണ്ടപ്പോൾ ദേ വർ വെരി ഹാപ്പി. പിന്നെ സന്തോഷം തോന്നാതിരിക്കൂ. അങ്ങനെ കുഴിച്ചെടുത്ത സ്വർണം ശുദ്ധി ചെയ്ത് വിറ്റ് കടങ്ങളെല്ലാം വീട്ടി. ഇനി കിട്ടുന്നതെല്ലാം ലാഭം. ഹോ, മധുര സ്വപ്നങ്ങൾ നെയ്തു ഡാർബിയും അമ്മാവനും. പക്ഷേ സംഭവിച്ചത് എന്താണെന്നോ? ആ സന്തോഷത്തിനും ആവേശത്തിനും പെട്ടെന്ന് തന്നെ പൂട്ടുവീണു. കാര്യം എന്താണ്? സ്വർണത്തിൻ്റെ കളക്ഷൻ പിന്നീട് അങ്ങോട്ട് താഴോട്ട് കാണുന്നതേയില്ല. ദേഷ്യവും സങ്കടവും നൽകിയ പരിഭ്രാന്തിയിൽ അവർ വീണ്ടും കുഴിച്ചു, വീണ്ടും വീണ്ടും കുഴിച്ചു. നഷ്ടപ്പെട്ടത് മാത്രം മിച്ചം. പുറത്തു വന്നത് വെറുതെ.

0: മണ്ണ് മാത്രം. സ്വർണത്തിൻ്റെ പൊടി പോലും കാണാനായില്ല. ദിവസങ്ങളോളം ശ്രമിച്ചു, ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ നിരാശയോടെ അമ്മാവനും മരുമകനും പരിപാടി നിർത്തി. കുഴിക്കാനായി കൊണ്ടുവന്ന മെഷീനറിയൊന്നും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് അവയെല്ലാം തുച്ഛമായ വിലയ്ക്ക് ഒരു പണിയും എടുക്കാതെ അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരാൾക്ക് വിറ്റു. എന്നിട്ട് രണ്ടാളും അവിടെ നിന്ന് പോന്നു, തിരിച്ചു പോന്നു നാട്ടിലേക്ക്. ഇവര് അവിടെ നിന്ന് പോയതിനു ശേഷം ആ മെഷീനറി വാങ്ങിച്ച ചങ്ങാതി ഉണ്ടല്ലോ, മടി പിടിച്ച് അവിടെയെല്ലാം നടന്നിരുന്ന ആള്, പുള്ളിക്കാരൻ ആ കുഴി ഇനിയൊന്ന് കുഴിച്ചു നോക്കാൻ തീരുമാനിച്ചു. ഏതായാലും മെഷീനൊക്കെ വാങ്ങിയതല്ലേ, ചുമ്മാ ഒരു രസം, എന്തെങ്കിലും സംഭവിക്കുമെന്നറിയാമല്ലോ. വെറും 3 അടി താഴ്ത്തിയപ്പോൾ ദാ കിടക്കുന്നു വീണ്ടും സ്വർണ നിക്ഷേപം. അതായത് ഡാർബിയും അമ്മാവനും വെറും 3 അടി കൂടി കുഴിച്ചിരുന്നെങ്കിൽ അവരുടെ കഠിന ശ്രമങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തിയേനെ. പകരം സംഭവിച്ചത് എന്താണ്? 3 അടി മാത്രം കുഴിച്ച് സ്വർണമെടുത്ത ആ മടിയൻ ചങ്ങാതി കോടീശ്വരനായി മാറി. ഈ വിവരം ഡാർബിയും അമ്മാനും അറിഞ്ഞു കേട്ടോ. അവരുടെ ആ സമയത്തെ വികാരം എന്തായിരിക്കാം എന്നൊന്ന് ഊഹിച്ചു നോക്കിക്കോളൂ. ഡാർബി ഇത് വലിയൊരു പാഠമായി സ്വീകരിച്ചു. ഇനി പരിശ്രമങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല, ലക്ഷ്യം കണ്ടിട്ടേ നിർത്തുകയുള്ളൂ എന്നങ്ങ് ഉറപ്പിച്ചു. എന്തൊക്കെ ദുർഘടങ്ങൾ വന്നാലും ലക്ഷ്യത്തിലുള്ള ഫോക്കസ് കളയരുത്. ആ ഉറച്ച തീരുമാനമാണ്, ആ ഉറച്ച മനോഭാവമാണ് ആർ യു ഡാർബിയെ പിന്നീടുള്ള ജീവിതത്തിൽ ഇൻഷുറൻസ് മേഖലയിൽ വിജയങ്ങൾ കൊയ്യാനും പണം സമ്പാദിക്കാനും സഹായിച്ചത്. അതുകൊണ്ടേ ബഡീസ്, എപ്പോഴെങ്കിലുമൊക്കെ സ്വന്തം പ്രവൃത്തികളിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നതിൽ നിരാശയും മടുപ്പും തോന്നുകയാണെങ്കിൽ, അതായത് നമുക്ക് വേണ്ടത് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഓർത്തോളൂ ഒരു പക്ഷേ നിങ്ങൾ വലിയൊരു സ്വർണ നിക്ഷേപത്തിൽ നിന്ന് 3 അടി മാത്രം അകലെയായിരിക്കാമെന്ന്. ഓർത്തോളൂലോ? ഓക്കെ, എന്നാൽ അകലെയല്ല, ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്നത്തെ ഈ ദിവസം ഏറ്റവും ഫലപ്രദമായ ഒന്നായിരിക്കുമെന്ന്. ഇങ്ങനെയുണ്ട്, ആ പ്രതീക്ഷ മുറുകെ പിടിച്ചോളൂ കേട്ടോ. ബെഡ് കോഫി നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. റൈഡ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി നാളെ കാണാം ബെഡ് കോഫിയിൽ. ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.
1: ഉമ്മാനേ

0: വാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കൊച്ചിയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ബെഡ് കോഫിയാണ്. ഇനി കേൾക്കാം സ്വാഗതം. കൊച്ചി 8:15 വരെ, 7:25 മലയാളം വാർത്തകൾ, 8:15 ഇംഗ്ലീഷ് വാർത്തകൾ, 8:30 സവാരി ടൈം, 10 പാട്സാപ്പ്, 11 ചാർട്ട് ബസ്റ്റേഴ്സ്, 12 യുവർ ചോയ്സ്, 12:50 മലയാളം ന്യൂസ്, ഉച്ചയ്ക്ക് 1 യുവർ ചോയ്സ് തുടരും, 2 ഇംഗ്ലീഷ് ന്യൂസ്, 2:15 ട്രിപ്പിൾ ട്രീറ്റ്, വൈകിട്ട് 3 വിവിധ ഭാരതി പ്രോഗ്രാംസ്, 5 ഓൺ ദ ഗുഡ് റൈറ്റ് മ്യൂസിക്, രാത്രി 7:25 മലയാളം ന്യൂസ്, 8 കരിയർ കണക്ട്, 9 റിതം റൂട്ട്സ്, രാത്രി 10 അരികെ, 11 ഹിന്ദി വാർത്തകൾ, 11:05 ഇംഗ്ലീഷ് ന്യൂസ്.

ഗുരുദേവിൻ്റെ മനോഹരമായ പാട്ടോടുകൂടി ഇന്നത്തെ സ്വാഗതം കൊച്ചി ആരംഭിക്കുകയായി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റും 43 സെക്കൻഡും. എല്ലായിടത്തും നല്ല മഴയാണ്, അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ല ജലദോഷവും പനിയും ഒക്കെ ആയിട്ടിരിക്കുകയാണല്ലേ. എനിക്കും നല്ല ജലദോഷമുണ്ട്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അമൃതയാണ്. അപ്പോൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈ നല്ല മഴയുള്ള സുപ്രഭാതത്തിൽ നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക്. ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്നിട്ടുള്ളത് കത്തിലൂടെയാണ് ഗീത ദേവരാജൻ. ഗീത ദേവരാജനാണ് അയച്ചിട്ടുള്ളത്, വൈക്കത്തുള്ള വെച്ചൂരിൽ നിന്നാണ് കേട്ടോ, വെച്ചൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കേട്ട ഗാനം യേശുദാസും പി മാധുരിയും സംഘവും ചേർന്ന് പാടിയ ഗാനമായിരുന്നു. രചന വയലാർ, സംഗീതം ദേവരാജൻ. 1974 പുറത്തിറങ്ങിയ ദുർഗ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. ഇനി കേൾക്കാം 1977 പുറത്തിറങ്ങിയ അച്ചാരമമണി ഓശാരമോമന എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും പി മാധുരിയും പാടിയ ഗാനം, രചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ.

0: News, Views, Entertainment.
1: This is
0: Mind FM 107.5. Musically yours.

1964 പുറത്തിറങ്ങിയ ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിൽ എ പി കോമള പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ. അപ്പോൾ ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതേ പേരിലുള്ള നോവൽ ചിത്രമാക്കിയത്, സിനിമയാക്കിയതാണ് ആദ്യ കിരണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നോവൽ എഴുതിയത് ആരാണ് എന്നുള്ളൊരു ചോദ്യം ശ്രോതാക്കളോട് ചോദിക്കുകയാണ്. അതായത് ആദ്യ കിരണങ്ങൾ എന്ന നോവൽ എഴുതിയത് ആരാണ് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കമൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കുച്ചിയുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ താഴെയാണ് കേട്ടോ. അതായത് ആദ്യ കിരണങ്ങൾ 1964 പുറത്തിറങ്ങിയ ആദ്യ കിരണങ്ങൾ എന്ന ചിത്രം ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ചൊരു ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ നോവൽ എഴുതിയിരിക്കുന്ന ആദ്യ കിരണങ്ങൾ എന്നുള്ള നോവൽ എഴുതിയത് ആരാണ്?

എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. വൈക്കം വെച്ചൂരിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ഗീത ദേവരാജൻ തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി കേൾക്കാം പി ലീല പാടിയ ഗാനം, ചിത്രം അമ്മയെ കാണാൻ, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ. 1963 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: 1971 പുറത്തിറങ്ങിയ ലൈൻ ബസ് എന്ന ചിത്രത്തിൽ പി മാധുരി, ലതാ രാജുവും സംഘവും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന വയലാർ, സംഗീതം ദേവരാജൻ. പ്രിയ ശ്രോതാക്കളെ, കൃത്യം 7:25 എഫ് എം റെയിൻബോയിൽ മലയാളം വാർത്തകളാണ് തിരുവനന്തപുരം റിലേ. അതിനുശേഷം 7:35 സ്വാഗതം കൊച്ചി തുടരുന്നതായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യ കിരണങ്ങൾ എന്ന ചിത്രം അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രം, ക്ഷമിക്കണം, ഈ നോവല് ആരാണ് എഴുതിയത് എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഇനിയും കമൻ്റ് ചെയ്യാനുള്ള പ്രിയ ശ്രോതാക്കൾ റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കൊച്ചിയുടെ പോസ്റ്റിൻ്റെ താഴെ കമൻ്റ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: News, views, entertainment. This is Rainbow FM 107.5. Musically yours.
3: Akashavani. Namaskaram. Vartagal. വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി S.J. ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി.

0: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണം രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: ആ ദേശ ഹർ നാഗരിക് വികസിത് ഭാരത് കെ സപ്നെ സേ ഭരാ ഹുവാ. വികസിത് ഭാരത് കാ സപ്നാ അബ് കിസി ഏക് വ്യക്തി കാ നഹീ രഹാ, കിസി സർക്കാർ കാ നഹീ രഹാ, കിസി ദൽ കാ നഹീ രഹാ. ദേശ് കെ ജൻ ജൻ കാ സപ്നാ ബൻ ചുകാ ഹൈ, സങ്കൽപ്പ ബൻ ചുകാ ഹൈ. और इस सपने की पूर्ति के लिए हमें अपना हर पल समर्पित करना है.
0: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, എഐ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14-ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തെരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ എൻഡിഎ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി,

0: എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
1: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശപ്പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്ന താരാകം. കിരീടം നിലനിർത്താൻ അർജന്റീനയോ, ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ, വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾ പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ, ഒരു 100 കളം പിടിക്കാൻ, ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മെശിഹയ്ക്കും ഒരേയൊരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു. കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ, ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിൻ അമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം. വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്നു കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
1: റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങളിൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൌകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ട് ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. അതേസമയം ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെയുണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: Listen to your favorite tracks on Kochi FM, Rainbow 107.5. Stay tuned.
3: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് മലയാളം വാർത്തകളായിരുന്നു. തിരുവനന്തപുരം റിലേ ആകാശവാണി FM റെയിൻബോയിൽ സ്വാഗതം. കൊച്ചി തുടരുന്നു. വൈക്കം വെച്ചൂരിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ഗീതാ ദേവരാജൻ തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ്.

സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം വയലാർ രചിച്ച് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി പി സുശീല പാടിയ ഗാനം ചിത്രം പണിതീരാത്ത വീട്. 1973 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആകാശവാണി FM Rainbow 107.5 Musically yours.

1979 പുറത്തിറങ്ങിയ കായലും കയറും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന പൂവച്ചൽ ഖാദൻ, സംഗീതം കെ വി മഹാദേവൻ. ഇന്ന് പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ തമ്മനം പള്ളത്ത് റോഡും പരിസര പ്രദേശങ്ങളിലും

0: രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണിവരെ വൈദ്യുതി മുടക്കമുണ്ട് എന്നുള്ള അറിയിപ്പുണ്ട് കേട്ടോ. നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് ആദ്യകിരണങ്ങൾ എന്ന ചിത്രം അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു. അപ്പോൾ ഈ നോവൽ എഴുതിയത് ആരാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇനിയും റെയിൻബോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്വാഗതം കൊച്ചിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ താഴെയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈക്കം വെച്ചൂരിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ഗീത ദേവരാജൻ തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് നമ്മുടെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം, ചിത്രം ചട്ടമ്പി കല്യാണി, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. 1975 ഈ ചിത്രം പുറത്തിറങ്ങിയത്.
1: പൂവിന് കോപം വന്നാൽ

കല്യാണി, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. 1975 ആണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: ചെണ്ണമണി ചട്ടമ്പിക്കല്യാണി.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: 1964 പുറത്തിറങ്ങിയ കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ AP കോമള പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 53:42 ആകുമ്പോൾ നമ്മുടെ ശ്രോതാവിനോട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ഗീതാ ദേവരാജൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: മഴ നനഞ്ഞ സുപ്രഭാതം.
1: അതെ, ഭയങ്കര മഴയാ.
0: നല്ല മഴയാണല്ലേ.
1: അതെ അതെ.
0: മഴയായിട്ട് പനിയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
1: ഒന്നുമില്ല.
0: എന്റെ സൗണ്ട് കേട്ടിട്ട് തോന്നിയോ? ആ, നല്ല ജല അമൃത. എനിക്ക് നല്ല ജലദോഷമുണ്ട്, സൗണ്ടിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവർക്കും ഇഷ്ടാകും എന്ന് വിചാരിക്കുന്നു.
1: ഓക്കെ,
0: അപ്പോ എന്തുണ്ട് വിശേഷം വൈക്കത്ത്?
1: നല്ല വിശേഷം.
0: പാട്ടുകളൊക്കെ ഇന്ന് തിരഞ്ഞെടുത്ത പാട്ടുകളെല്ലാം മനോഹരമായിട്ടുണ്ട്, നല്ല പാട്ടുകളാണ്. ഒപ്പം കുട്ടിത്തമുള്ള പാട്ടുകളാണ്. അപ്പൊ ശ്രോതാക്കളൊക്കെ അവർ ഓർക്കുന്നുണ്ടാവും, എന്ത് പറ്റി ഗീത ചേച്ചി വളരെ കുട്ടിത്തം നിറഞ്ഞ പാട്ടുകളൊക്കെ അയച്ചു തന്നത്, അതിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇങ്ങനെ അയച്ചതെന്നുള്ള ഡെഡിക്കേഷൻ ഉണ്ടല്ലേ. ശരിയല്ലേ? ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേഷൻ? മൂന്ന് കുട്ടികൾക്ക്, മൂന്ന് പേരക്കിടാങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളായതുകൊണ്ടാണ് ഇതുപോലത്തെ പാട്ടുകൾ അയച്ചു തന്നത് അല്ലേ.
1: അതുപോലെ തന്നെ എന്റെ കുഞ്ഞനിയത്തി അമ്പിളി.
0: അമ്പിളി കുഞ്ഞനിയത്തി ഏറ്റവും ചെറുത്. എനിക്ക്
1: നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ അയച്ചു തരുവുള്ളൂ പാട്ടൊക്കെ.
0: ആണല്ലേ, ശരി.
1: കുഞ്ഞനിയത്തി.
0: ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ? വീട്ടില്
1: വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, രണ്ട് പെൺപിള്ളേരാണ്. അവർ രണ്ടുപേരെയും കല്യാണം കഴിച്ചു. മൂത്തയാള് തണ്ണീർമുക്കത്ത് ദിവ്യ, അവക്ക് ഒരു മോൻ ദേവദത്ത്. വിദ്യാരാജ്, അവൾക്ക് രണ്ട് കുട്ടികള്, മൂത്തത് വിശ്വജിത്ത് 10 ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയത് ശിവദർശ് 6 ക്ലാസ്സിൽ പഠിക്കുന്നു.
0: മൂന്ന് ആൺകുട്ടികളാണ്.
1: മൂന്ന്
0: വില്ലന്മാർക്ക് വേണ്ടിട്ടുള്ള പാട്ടുകളാണ്.
1: അത് ഞാന് കുഞ്ഞിലെ ഇവർക്ക്, എനിക്ക് എന്റെ അച്ഛനൊക്കെ പാടി കേൾപ്പിച്ചു തന്ന പാട്ടാ. ഇപ്പൊ ഞാന് അവരെ ഇതൊക്കെ പാടി കേൾപ്പിക്കും. അപ്പൊ അവർക്ക് നല്ല ഇഷ്ടമായി പാട്ടൊക്കെ.
0: ഇഷ്ടാണ്. ഓക്കെ, അപ്പോ ഹസ്ബൻഡ് രണ്ടുപേരും വീട്ടിലെ തന്നെയാണോ? ഓക്കെ, അപ്പൊ ദേവരാജൻ എന്നുള്ള പാട്ട് പേര് വരുമ്പോ ഒരു സംഗീതത്തിനൊരു കാറ്റടിക്കുന്നുണ്ടല്ലോ.
1: ഇല്ല, പാടത്തൊന്നും ഇല്ല. അങ്ങനെ
0: പാടില്ല. അപ്പം കുട്ടികളുടെ അടുത്ത് പാടുന്നത് പോലെ തന്നെ, എന്തായാലും അമ്മൂമ്മ അയച്ച് തന്ന പാട്ടുകളല്ലേ, അപ്പൊ അവർക്ക് പാടിക്കൊടുക്കുന്ന പാട്ട് ഏതെങ്കിലും ഒന്ന് രണ്ടുപേര് പാടാൻ പറ്റുമോ?
1: അയ്യോ, ഇല്ല ഇല്ല, പാടാൻ.

0: കുട്ടികൾക്ക് പാടി കൊടുക്കുന്ന പാട്ടാണെന്നല്ലേ പറഞ്ഞതെല്ലാം?
1: അതെ, അന്നാലും പാടില്ല പാടില്ല.
0: പാടില്ല. ഓക്കെ, പേരക്കുട്ടികൾക്ക് മാത്രമുള്ള അവകാശമാണ്, ശ്രോതാക്കൾ ആരും കേൾക്കണ്ടെന്നല്ലേ?
1: അതെ അതെ.
0: ശരി, ഓക്കെ. അപ്പൊ എന്തെങ്കിലും സന്തോഷമുണ്ട്, വേറെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ?
1: ആ, എന്റെ അനിയത്തി അമ്പിളിക്കും, അവളുടെ മക്കള് യദുകൃഷ്ണൻ, തുമ്പി, ആ പിള്ളേർക്കും, അവരുടെ കൊച്ചുമക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ ഇത് ആദ്യമായിട്ട് അയക്കുന്നാണോ കത്ത്?
1: ആദ്യമായിട്ട് അയക്കണം, ആദ്യമായിട്ട്.
0: ആദ്യമായിട്ട് അയച്ച് വന്നപ്പോ സന്തോഷമായോ?
1: എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ, എന്റെ കൊച്ചുമക്കൾ സഹായിച്ചു തന്നു. ഞാൻ ഈ ചിത്രത്തിന്റെ പേരൊക്കെ പറയുമ്പോ അവര് നോക്കി എടുത്താക്കി അയച്ചു തന്നതാണ്.
0: ശരി, അപ്പോ എല്ലാവരും കേൾക്കുന്നുണ്ടോ?
1: ആ, ഉണ്ടുണ്ട്. അനിയത്തിയോടും പറഞ്ഞായിരുന്നു, പിള്ളേരോടും പറഞ്ഞായിരുന്നു.
0: അപ്പോ എന്തേ, എല്ലാവർക്കും. അപ്പം പേരക്കുട്ടികളായി, മൂന്ന് പേരക്കുട്ടികളുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞമ്പിളി അല്ലേ, ചേച്ചി കുഞ്ഞമ്പിളിക്ക് വേണ്ടിയിട്ടും പാട്ടുകളെല്ലാം ഗീത ദേവരാജൻ, ഗീത ചേച്ചി ഡെഡിക്കേറ്റ് ചെയ്യാണ്. എന്തെങ്കിലും ശ്രോതാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ?
1: എല്ലാവർക്കും
0: നല്ല ദിനം. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചത് കേട്ടായിരുന്നോ? നമുക്കപ്പോ അത് ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞാലോ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം പാറപ്പുറത്തിന്റെ നോവല് ആയിട്ടുള്ള ആദ്യ കിരണങ്ങള്, അതിനോട് അതേ പേരിലുള്ള ചിത്രമാണ് ആദ്യ കിരണങ്ങൾ കേട്ടോ. ശരിയാണ്, ശരിയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് പാറപ്പുറത്ത്, ശരിക്കുള്ള പേര് കെ ഇ മത്തായി എന്നാണ്. അപ്പൊ നമ്മുടെ ഒരുപാട് പ്രിയ ശ്രോതാക്കളെ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്നത്, കറക്റ്റ് ഉത്തരങ്ങള് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി താങ്ക് യു ചോദ്യത്തിന് ഉത്തരം തന്നതിന്. അപ്പൊ ഇതുപോലെ ഇനിയും മറ്റൊരവസരത്തിൽ കത്തയക്കുക, സംസാരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് ഗീതാ ദേവരാജനാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. വൈക്കം വെച്ചൂരിൽ നിന്നാണ് കേട്ടോ കത്തയച്ചത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അനിയത്തി അമ്പിളിക്ക് വേണ്ടിയിട്ടുമാണ് ഇന്നത്തെ പാട്ടുകളെല്ലാം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യമുണ്ടായിരുന്നു, ആദ്യ കിരണങ്ങൾ എന്ന ചിത്രം, ആദ്യ കിരണങ്ങൾ എന്ന പേരിൽ തന്നെയുള്ള നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു, അതിൻ്റെ നോവൽ രചിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഉത്തരം എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ട്, കേട്ടായിരുന്നല്ലോ, പാറപ്പുറത്താണ് രചിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നമുക്ക് പാട്ടുകൾ തുടർന്ന് കേൾക്കാം. ഇനി വരുന്നു യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഉർവശി ഭാരതി, രചന തിക്കുറിശി സുകുമാരൻ നായർ, സംഗീതം ദക്ഷിണാമൂർത്തി. 1973 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

വി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകി. കെ രാഘവൻ തന്നെ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന, ക്ഷമിക്കണം, ചിത്രം നീലക്കുയിൽ. 1954 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇനി കേൾക്കാം ജയചന്ദ്രനും ജാനകിയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം റെസ്റ്റ് ഹൗസ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യേഴ്സ്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 10:31 ആകുമ്പോൾ ആകാശവാണി FM റെയിൻബോയിൽ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണല്ലോ. നമുക്ക് ഇനി ഒരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് കത്തിലൂടെ അയച്ചു തന്നത് നമ്മുടെ പ്രിയ ശ്രോതാവ് വൈക്കം വെച്ചൂരിൽ നിന്നും ഗീത ദേവരാജനായിരുന്നു. നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം കൈതാരത്തിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് CB സുബ്രഹ്മണ്യൻ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ. സ്വാതങ്കുചിയിലെ അവസാനത്തെ ഗാനം കേൾക്കാം. ചിത്രം ബാബുമോൻ, രചന മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ, പാടിയത് ജയചന്ദ്രനും പി സുശീലയും ചേർന്ന്. 1975 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പോൾ ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും

കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ, അതായത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ വർഷം സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത

0: ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങി വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfa.dac.gov.in എന്ന വെബ്സൈറ്റ് ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാന തല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഇതാണ്: 813-7-00-8197. ഒരിക്കൽ കൂടി പറയാം: 813-7-00-8197. ഇടുക്കി ജില്ലയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളിലേക്ക് ജൂനിയർ റസിഡന്റുമാരെ ആവശ്യമുണ്ട്. ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് കേട്ടോ നിയമനം. യോഗ്യത: MBBS, ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ്, TCMC, KSMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 16 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി അപേക്ഷ നൽകേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖകളും സഹിതം ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ഈ മാസം 18 രാവിലെ 10 മണിക്ക് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നതാണ്: 04-86-2233-076. ഒരിക്കൽ കൂടി പറയാം: 04-86-2233-076. കോട്ടയം ജില്ലയിൽ സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺ എയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC, OBC വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻസ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന പദ്ധതിയിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് ജൂലൈ മാസം 15-ാം തീയതിക്ക് മുൻപ് ഇ ഗ്രാൻസ് മുഖേന ഡേറ്റ എൻട്രി പൂർത്തീകരിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച സർക്കുലർ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 04-84-2983-130. ഒരിക്കലൂടെ പറയാം: 04-84-2983-130.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ ഇപ്പോൾ സവാരി ടൈമിന്റെ സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 27 സെക്കൻഡും ആകുമ്പോൾ സവാരി ടൈം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. നിങ്ങൾ യാത്രയിലാണെങ്കിൽ ഈ യാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇഷ്ടഗാനങ്ങൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി ചെയ്യുന്നത് ഇത്രമാത്രം. ഇനി പറയുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101. അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൽ കൂടെ ഞാനുമുണ്ട് അമൃത.
1: Daddy, my daddy, I am made body.

0: ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.
0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണിത്? ചെല്ലാനത്ത് പ്രേമൻ ചേട്ടൻ. യാത്രയിലാണോ? തോപ്പുംപടിയിൽ എന്താണ് വിശേഷം? വർക്ക് ചെയ്യുന്നുണ്ടോ? ബാർബർ എവിടെ? ചെല്ലാനത്ത് തന്നെയാണോ? ആ, അപ്പൊ എന്നിട്ട് രാവിലെ ഇന്ന് അപ്പൊ ഇന്ന് തുറക്കുന്നില്ല ബാർബർ ഷോപ്പ്. എത്ര മണിക്ക് സമയമുണ്ടോ? അനിയൻ തുറന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത് സവാരി ടൈമിലേക്ക്.
3: വിളിക്കുന്നുണ്ട്, കിട്ടാറില്ല.
0: എന്താണ് കിട്ടാത്ത കാര്യം? ഇന്ന് കിട്ടിയല്ലോ. എപ്പോഴും, കാരണം ഇഷ്ടം പോലെ കോൾസ് വരുന്നുണ്ട്, ഒരുപാട് കോൾസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കണക്ട് ചെയ്യുന്നത്, അതായത് അത്രയും കോൾസിൽ നിന്ന് കുറച്ചായിരിക്കും കണക്ട് ആവുന്നത് ഇങ്ങോട്ട്. അതുപോലെ തന്നെ ചിലത് വിളിച്ച് ഡിസ്കണക്ട് ആയി പോകുന്ന കോൾസ് ഉണ്ട്. അപ്പോൾ സവാരി ടൈം ഒരുപാട് ശ്രോതാക്കൾ കേൾക്കുന്നുണ്ട് എന്നതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് ചേട്ടന് കേൾക്കാൻ ആഗ്രഹം? കുടുംബസമേതം ഒരുപാട് ആലോചിച്ചിട്ട്.

0: ഒരു പാട്ട് കിട്ടിയതല്ലേ.
1: ആ
0: അപ്പൊ എന്തേലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളാണ് നമ്മൾ ഇവിടെ റെയിൻബോയിലൂടെ കേൾപ്പിക്കുന്നത്. അപ്പോൾ വിളിക്കുമ്പോഴത്തേക്കും പാട്ടുകൾ കൂടി ഒന്ന് ഓർത്ത് പറയണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അല്ലേ പ്രമൻ ചേട്ടാ, ശരിയല്ലേ.
1: ആ യെസ് യെസ്
0: ചേട്ടൻ തന്നെ കുറേ നേരം ഏത് പാട്ടാണ് കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റിൽ മറന്നുപോയി.
1: ആ
0: ശരി,
1: പെട്ടെന്നുള്ള
0: ആ
1: ഇതാണല്ലോ.
0: ഇപ്പോഴും എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല വിളിച്ച് കിട്ടിയതിന്റെ.
1: ഞാൻ ഉദ്ദേശിച്ച പാട്ട് ഓർമ്മയിൽ വരുന്നില്ല.
0: അതാണ്, അത് ഇനി ഓർത്ത് വെക്കണം. അതായത് നമ്മൾ ഓർത്ത് വെക്കുക, മൂളിക്കൊണ്ട് കിടക്കുക. അപ്പൊ സവാരി ടൈമിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ പാട്ട് ചോദിക്കാൻ പറ്റും കേട്ടോ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛനമ്മ വയസ്സ് രണ്ട് പിള്ളേര്.
0: അവരൊക്കെ കേൾക്കുന്നുണ്ടോ ഇപ്പോ?
1: അല്ല മൂത്തലൊക്കെ ഉണ്ട്.
0: അല്ല,
1: രണ്ടാമത്തെ വയസ്സാണ്.
0: കേൾക്കുന്നുണ്ടോ ഒന്ന്, കേൾക്കുന്നുണ്ടോ ഒന്ന് പാട്ട്?
1: ഞാൻ കേട്ടുകയാണ്. ഞാൻ എന്റെ പോരാ വെച്ചിട്ടുണ്ടായിരുന്നു റെഡിയാ.
0: ആ ശരി ശരി, ഓക്കെ. അപ്പൊ റെയിൻബോയിന്റെ സ്ഥിര ശ്രോതാവാണ്.
1: ഞങ്ങള് കടയിൽ ഇതേ വെക്കുന്നുണ്ട്.
0: ഇത് മാത്രം
1: നല്ല
0: വെക്കുന്നു.
1: പാട്ടും കുറെ ന്യൂസും കേൾക്കാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമല്ലോ.
0: അപ്പൊ എത്ര

0: ഉണ്ടോന്ന്.
1: കേട്ട് കളി, ഞാൻ ഇത് പൂരം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു റേഡിയോ.
0: ആ ശരി ശരി ഓക്കെ. അപ്പൊ റെയിൻബോയിന്റെ സ്ഥിര ശ്രോതാവാണ്.
1: ഞങ്ങൾ കടയിൽ ഇതേ വെക്കുന്നുണ്ട്,
0: ഇത് മാത്രമേ
1: നല്ല
0: വെക്കുന്നുണ്ട്.
1: പാട്ടും കുറെ ന്യൂസും കേൾക്കാം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമല്ലോ.
0: അപ്പൊ എത്ര മണിയാകുമ്പോ തൊട്ട് തുടങ്ങും?
1: ഇത് എത്രയാകുമ്പോൾ തുടങ്ങും?
0: 8 ആകുമ്പോ തുടങ്ങും. സവാരി
1: ആ ഞങ്ങൾ
0: ടൈമോട് കൂടിയാണ്
1: സവാരി സവാരി ടൈമിൽ തുടങ്ങും.
0: നമ്മൾ സവാരി ടൈമിന്റെ മുമ്പുള്ള പ്രോഗ്രാംസ് കൊണ്ടൊന്നും കേൾക്കണ്ടേ?
1: രാവിലെ കേൾക്കും
0: സ്വാഗതം
1: ബെഡ് കോഫി,
0: കൊച്ചിയും ബെഡ് കോഫി ഒക്കെ കേൾക്കാറുണ്ടോ?
1: നല്ല പാട്ടല്ല, പഴയ പാട്ടല്ല, നല്ല രസമായിട്ട്.
0: ശരി ശരി ഓക്കെ. അപ്പോ എന്തായാലും എങ്ങനെയാണ് തോപ്പുംപടി, തോപ്പുംപടിയിലോട്ട് പോകുന്നത് എങ്ങനെയാ? സ്കൂട്ടറിനാണോ? പ്രൈവറ്റ് ബസ്സിന്. ഓക്കെ ശരി. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ നമുക്ക് എല്ലാവർക്കും വേണ്ടി? അപ്പൊ വിളിച്ചു കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റ് ഇതുവരെ സൗണ്ടിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി ടെൻഷനൊക്കെ മാറ്റി ഫ്രീ ആയിട്ട് ഇനി വിളിക്കണം. പാട്ട് പാടുവോ?
1: പാട്ട് പാടും.
0: ആ അപ്പൊ എന്തേലും പാടിക്കോ. ഇനിയിപ്പോ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ പാടിക്കോ. രണ്ടുപേരും കേട്ടോ, രണ്ടുപേരും. നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്,
1: രണ്ടുപേരും. നിന്റെ നിഴി കണ്ടു ഞാൻ വരാതെ വന്ന എൻ ദേവി. ഓക്കെ
0: ഓക്കെ, താങ്ക് യു. അപ്പൊ പ്രേമൻചേട്ടന്റെ പാട്ട് കേട്ടാണ് ബാർബർ ഷോപ്പിൽ എല്ലാവരും മുടി വെട്ടാനും അല്ലേ ഒക്കെ വരുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി വിളിക്കണം, ടെൻഷനൊക്കെ മാറ്റിയിട്ട് വിളിക്കണേ. എന്റെ പേര് അമൃത എന്നാണ്. ഓക്കെ, താങ്ക് യു. ചെല്ലാനത്ത് നിന്ന് പ്രേമനാണ് വിളിച്ചത്. അദ്ദേഹം തോപ്പുംപടിയിലേക്ക് പോവാൻ പോവാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റിംഗ്ബോർഡ് പ്രിയ ശ്രോതാക്കൾ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം. കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റിൽ ചോദിക്കാൻ വന്ന പാട്ടുകളൊക്കെ വിട്ടുപോകും. അങ്ങനെയല്ല, എക്സൈറ്റ്മെന്റ് വേണം, എന്നാൽ ടെൻഷൻ വേണ്ട. കാരണം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്, പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇനി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ വേഗം വിളിച്ചോളൂ, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ റെയിൻബോയിലൂടെ കേൾക്കാം. അതിനുവേണ്ടി വിളിക്കുക, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. ഒരിക്കൽ കൂടി പറയാം, 0484242801.

0: FM റെയിൻബോയിൽ സവാരി ടൈം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: എന്റെ പേര് സോൾവിൻ എന്നാണ്.
0: സോൾവിൻ എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ ഇപ്പോ വിളിക്കുന്നത് കുമരകത്തു നിന്നാണ്.
0: കുമരകം യാത്രയിലാണോ?
1: ഇവിടുന്ന് കൊച്ചിക്ക് വന്നോണ്ടിരിക്കുകയാണ്.
0: കൊച്ചിക്ക് എങ്ങനെയാണ് വരുന്നത്?
1: കാർ
0: ഒറ്റയ്ക്കാണോ?
1: അല്ല, കൂടെ ആൾക്കാരുണ്ട്.
0: ആൾക്കാരുണ്ട്.
1: ടൂറിസത്തില്
0: എന്തോ
1: ട്രാവൽ ആൻഡ് ടൂറിസത്തിലാ വർക്ക് ചെയ്യണേ. അപ്പം നമുക്ക് നമ്മുടെ കൂടെ പല സ്ഥലത്തുള്ള ഗസ്റ്റുകളൊക്കെ ഉണ്ടാവും.
0: ഗസ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, കാറില്. അപ്പൊ ടൂറിസ്റ്റ് ആയിട്ടാണോ വരുന്നത്? ഇന്ന് ഫുള്ള് കൊച്ചിയിലാണ്. മഴയുണ്ടോ?
1: ഇവിടെ ഇപ്പോ രാവിലെ നല്ല മഴയായിരുന്നു, ചെറുതായിട്ട് തോർന്നിട്ടുണ്ട്.
0: ശരി, അപ്പോ സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? പ്രോഗ്രാം കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്,
0: കേൾക്കാറുണ്ട്.
1: റേഡിയോയിലാണ്.
0: സ്ഥിരം റേഡിയോയിലാണ്. ഇന്ന് എന്ത് പറ്റി വിളിച്ചത്? കിട്ടിയല്ലേ. ഒരുപാട് പേര് വിളിക്കുന്നവർക്ക് കിട്ടാറില്ല, സ്ഥിരം വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ കിട്ടാറില്ല. ആദ്യമായിട്ട് വിളിച്ചപ്പോ കിട്ടി അല്ലേ,
1: കിട്ടി.
0: സന്തോഷം. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെല്ലാരുണ്ട്.
0: വീട്ടിലെല്ലാരും പറയുമ്പോ ആരൊക്കെയാ?
1: ഞാന്, അമ്മ, പിള്ളേര്.
0: പിള്ളേര്? ഓക്കെ, ശരി. പിള്ളേര് പഠിക്കാണോ?
1: പഠിക്കാണ്.
0: ശരി ശരി, ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് ഈ യാത്രയിൽ കേൾക്കാൻ ആഗ്രഹം?
1: എന്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്, അതിന്റെ സിനിമയുടെ പേര് ചോദിച്ചാൽ ചിലപ്പോ ഓർമ്മയുണ്ടാവില്ല. തൂ മഞ്ഞിൽ മെഞ്ചിൽ ഒതുങ്ങി നന്നായിരിക്കണം എന്ന് പറഞ്ഞു.
0: ശരി, സമൂഹം മൂവിയിലെ പാട്ടാണ്
1: കേട്ടോ.
0: ശരി, ആ പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എനിക്ക് തന്നെ.

0: സ്വന്തമായിട്ട് ഡെഡിക്കേഷൻ, വേറെ ആർക്കുമില്ല. ശരി
1: ആർക്കുമില്ല.
0: ശരി, അപ്പൊ എന്തേലും ഇന്നത്തെ ഒരു യാത്ര മനോഹരമാവട്ടെ, കൊച്ചിയിലേക്കുള്ള ട്രിപ്പ് എല്ലാം സേഫ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ.
1: ആ താങ്ക് യു.
0: നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: വെൽക്കം.
0: കുമരകത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് സോൾവിൻ. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം സ്വന്തമായിട്ടുള്ള ഡെഡിക്കേഷൻ ആണ് സമൂഹ മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ ഇഷ്ടഗാനം റെയിൻബോയിലൂടെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04842428101. ഒരിക്കൽ കൂടി പറയാം: 04842428101.

0: ആകാശവാണി എഫ് എം റെയിൻബോ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റെയിൻബോ എഫ് എമ്മിൽ സവാരി ടൈം ആണിത്. അപ്പൊ നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, യാത്രയിലായിരിക്കുന്ന ലിസണർ ആണ്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണിത്?
1: ഹലോ, ഞാൻ ജയശ്രീ.
0: ജയശ്രീ, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഞങ്ങൾ വിളിക്കുന്നത് വീട് അരുക്കുറ്റിയാണ്. ജോലിക്ക് പോകുന്ന എറണാകുളം.
0: എറണാകുളം. അപ്പൊ എങ്ങനെയാ, യാത്രയിലാണോ ഇപ്പോ?
1: യാത്രയാണ്, കാറിലാണ്. ഹസ്ബൻഡ് അനിയത്തിയുണ്ട്.
0: ഹസ്ബൻഡിന് അനിയത്തിയുണ്ട്.
1: അതെ അതെ.
0: ശരി, അപ്പോ രണ്ടുപേരും ഒരു സ്ഥലത്താണോ ജോലി ചെയ്യുന്നത്?
1: അല്ലല്ല അല്ല, ഹസ്ബൻഡ് അനിയത്തി എറണാകുളത്താണ്. എവിടെ? വൈറ്റിലെയാണ്. ഞാനും വൈറ്റിലെ ചളിക്കോട്ടത്താണ്.
0: രണ്ട് സ്ഥലത്താണ്, ഓഫീസിലാണ്. രണ്ട്?
1: അതെ അതെ. വൈറ്റിലെ ഞാൻ പുള്ളിക്കടവിടെ പോകും.
0: അങ്ങനെയാണ്. അതെ.
1: ഇപ്പൊ ഞങ്ങള് മാടവന.
0: മാടവന. മഴയുണ്ടോ?
1: മഴ ഇപ്പൊ ഇപ്പൊ തോർന്നിരിക്കും. രാവിലെ നല്ല മഴയായിരുന്നു.
0: ബ്ലോക്ക് ഉണ്ടോ?
1: ബ്ലോക്ക് അരൂരുണ്ടായിരുന്നു. ഇന്ന് കുറച്ച്
0: കുറച്ചുണ്ടായിരുന്നു. ശരി. ഡ്രൈവ് ചെയ്യുന്നത് ആരാണ്?
1: അനിയത്തിയാണ്.
0: അനിയത്തിയുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: പേര് ബീന.
0: ബീന. ശരി, ഓക്കെ. ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ ആദ്യം ചോദിച്ചത് പട്ടണപ്രവേശം ഇല്ലെന്ന് പറഞ്ഞു. ചെമ്പർത്തി പൂവേറ്റല്ലേ, ശ്യാമ.
0: ശ്യാമ മൂവിയിലെ. ശരി,
1: ഓക്കെ.
0: അപ്പൊ ഈ പാട്ട് നമ്മുടെ സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
1: കൊറേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇപ്പഴാ കിട്ടുന്നത്.
0: കിട്ടുന്നത് കേൾക്കാറുണ്ടോ? ഇങ്ങനെ രാവിലെ ജോലിക്ക് പോകുമ്പോ കേട്ടിട്ടുണ്ടോ
1: പോകുന്നത്? കാറിലിടും.
0: ഇഷ്ടാണോ സവാരി ടൈം?
1: അതെ അതെ, ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്, ഓക്കെ. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഞങ്ങൾ ഇതിനു പോയിക്കൊണ്ടിരുന്നത് ഈ ബീനയുടെ കൂടെ തന്നെ. ഞങ്ങൾക്ക് ബിന്ദു എന്ന് പറയുന്ന വേറെ അനിയത്തിയുണ്ട്. ഞാൻ മാറി മാറി പോകും. അപ്പൊ ട്രൈ ചെയ്തിരുന്നത് മറ്റേ ബിന്ദുവിന്റെ ഒപ്പം പോയിക്കൊണ്ട് ഞാൻ നേരത്തെ ട്രൈ ചെയ്തിരുന്നത്. അപ്പഴാണ് ഞങ്ങളിങ്ങനെ ഉദ്ദേശിച്ചത് പട്ടണപ്രദേശത്തിലെ പാടാന്ന് പറഞ്ഞ ഉദ്ദേശമാണ് കിട്ടത്. പിന്നെ ഞങ്ങൾ ഇപ്പത്തെ പാട്ട് ഞങ്ങളെ ഫാമിലി എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട്.
0: ബിന്ദു എന്ന് പറയുന്നത് ഇപ്പൊ കൂടെ ഇല്ല?
1: ഇല്ല ഇല്ല, ബിന്ദു വേറെ കാറില്ല. അപ്പൊ ഇത്ര ലേറ്റ് ആയിട്ട് ഇറങ്ങാറുള്ളു വിളിക്കാൻ.
0: അപ്പൊ ബിന്ദുവിന് വിഷമാവില്ലേ? ഇന്ന് ബീനയുടെ കൂടെ പോയപ്പോ
1: കിട്ടിയില്ല. അതെ അതെ. അപ്പൊ ബിന്ദു ആണെന്ന് പറഞ്ഞത് നമുക്ക് പട്ടണപ്രദേശത്തിലെ പാട്ട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചത്.
0: ശരി ശരി.
1: അതെ അതെ.
0: അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഡെഡിക്കേഷൻ
0: എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
1: എല്ലാവർക്കും, ഫാമിലി എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട്.
0: ഓക്കെ, അപ്പൊ ജോലിക്ക് പോകുമ്പോ എൻജോയ് ചെയ്ത് പോകോളൂ. ഞാൻ പാട്ടിട്ട് തരാം കേട്ടോ. താങ്ക് യു.
1: താങ്ക് യു. ഓക്കെ.

ജയശ്രീയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. ജയശ്രീയും ബീനയും കൂടി അരുക്കുറ്റിയിൽ നിന്ന് എറണാകുളത്തേക്ക് ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറിലാണ്. അപ്പോൾ അവരാവശ്യപ്പെട്ട ഗാനം ശ്യാമ മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ യാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242801. ഒരിക്കൽ കൂടി പറയാം: 0484242801.

0: എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ,
1: നമസ്കാരം.
0: ആരാണ്?
1: ഞാൻ കോതമംഗലം തൃക്കാര്യൂരിൽ നിന്ന് ഉണ്ണിയാണ്. ഉണ്ണികൃഷ്ണൻ.
0: ഓക്കെ, ചേട്ടൻ യാത്രയിലാണോ?
1: അതെ, ഞാൻ ചേലാമറ്റം അമ്പലത്തിൽ പോയിട്ട് വരുന്നു. ഇന്ന് എന്റെ അച്ഛന്റെ 7-ാം ശ്രാദ്ധ ദിനമാണ്.
0: ശരി, ഓക്കെ. അപ്പൊ
1: കർമ്മം
0: ചെയ്യാൻ വേണ്ടി പോയതാ അല്ലേ?
1: അതെ.
0: ശരി, ചോറ്റാനിക്കരയിൽ നിന്നല്ലേ പറഞ്ഞേ സ്ഥലം?
1: ചേലാമറ്റം കാലടി പോകുന്ന വഴിക്ക്, പെരുമ്പാവൂരിൽ നിന്ന് കാലടിക്ക് പോകുന്ന വഴി.
0: ഇപ്പൊ തിരിച്ചു വരികയാണോ പോയിട്ട്?
1: കർമ്മം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്.
0: വീട് എവിടെയാണ്?
1: വീട് കോതമംഗലത്ത് തൃക്കാര്യൂർ.
0: കോതമംഗലം. ശരി, അപ്പൊ കോതമംഗലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: അതെ.
0: ആരൊക്കെയുണ്ട് കൂടെ?
1: ഞാനും എന്റെ ശ്രീമതി രമയും ആണുള്ളത് കൂടെ.
0: ശ്രീമതി രമയുണ്ട് കൂടെ അല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഇപ്പോൾ ഞാനും വൈഫും ആണ് ഉള്ളത്. രണ്ട് ആൺകുട്ടികളുണ്ട്. അവർ രണ്ടുപേരും വിദേശത്ത് പഠനവും ജോലി ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു.
0: എത്ര നാളെ ഇവരൊക്കെ പോയിട്ട്? വിദേശത്തേക്ക്
1: അവര് പോയിട്ട് ഏതാണ്ട് 4-5 വർഷമായി.
0: 5 വർഷമായി. അപ്പൊ അവരെയൊക്കെ മിസ് ചെയ്യുന്നില്ലേ?
1: പിന്നെ ഭയങ്കരമായിട്ട് മിസ്സാകുന്നു.
0: മിസ്സാകുന്നുണ്ട്. ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഞാൻ FACT അമ്പലമേട് നിന്ന് റിട്ടയർഡ് ആയാളാണ്.
0: ആണല്ലേ, ശരി ശരി.
1: അതെ,
0: ഓക്കെ. അപ്പൊ ഈ യാത്രയിൽ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?

0: ഓർമ്മിക്കാനായിട്ട് സൂര്യനായി തഴുകി ഉറക്കമുണർത്തും അച്ഛനെയാണ് എനിക്കിഷ്ടം.
1: ശരി, സത്യം ശിവം സുന്ദരം.
0: അതുകൂടാതെ എനിക്ക് നാളെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞങ്ങള് 48 വർഷമായി എഫ് എ സി ടി അമ്പലമേട് ജോയിൻ ചെയ്ത് എന്റെ ഒരു കെട്ടുകുതിർ നടത്തുന്നുണ്ട്. അപ്പൊ അതിലെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനത് സമർപ്പിക്കുകയാണ്.
1: 48 വർഷത്തിന് ശേഷമാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്.
0: അല്ലല്ല, ഞങ്ങൾ ഓരോ വർഷം June 12 മീറ്റ് ചെയ്യും.
1: മീറ്റ് ചെയ്യും. ഇതിപ്പോ 48-ാമത്തെ തവണയാണ്.
0: 48-ാം പിറന്നാൾ 78 ജോയിൻ ചെയ്തു. ഞങ്ങളൊക്കെ ഇടയ്ക്ക് റിട്ടയർഡ് ആയി റിട്ടയർമെന്റ് കഴിഞ്ഞവരാണ്. പ്രായം വെച്ചുകൊണ്ട്.
1: ശരി, ഇതിപ്പം നിങ്ങളെ ഗെറ്റ് ടുഗദർ 48-ാമത്തെ തവണയാണ്.
0: 48-ാം പിറന്നാളെന്ന് പറയാൻ വേണമെങ്കിൽ
1: അങ്ങനെയാണ് പറയുന്നത്, ഗെറ്റ് ടുഗദർ അല്ലേ. അപ്പം എന്തായാലും എല്ലാരും ചെന്ന് അടിച്ചു പൊളിക്കുന്ന ആളെ. സൂപ്പർ ആയിട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഈ യാത്രയിൽ ആവശ്യപ്പെട്ട ഗാനം നമുക്ക് കേൾക്കാം. സത്യം ശിവം സുന്ദരം മൂവിയിലെ പാട്ടാണ്.
0: വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്, അച്ഛനെ ഓർക്കാൻ പറ്റിയ ഒരു ഗാനമാണ്.
1: അതെ, അപ്പൊ ഈ പാട്ടില് യാത്രയിൽ ആ ഓർമ്മ കൂടെ ഉണ്ടാവട്ടെ.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു, ശരി കേട്ടോ.
0: ബൈ
1: ബൈ. ഉണ്ണിയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ രമയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവര് കോതമംഗലത്തിലേക്ക് തിരിച്ചുള്ള യാത്രയിലാണ്, അമ്പലത്തിൽ കർമ്മം കഴിഞ്ഞിട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛനെ വേണ്ടിയിട്ട്, അച്ഛനെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട് അച്ഛൻ. അപ്പോൾ അച്ഛനെ വേണ്ടിയിട്ടൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സത്യം ശിവം സുന്ദരം മൂവിയിലെ പാട്ടാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങളുടെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം, നിങ്ങളുടെ യാത്ര മനോഹരമാക്കാം. അതിനുവേണ്ടി വിളിക്കേണ്ട നമ്പർ 04842481101. ഒരിക്കൽ കൂടി പറയാം, 04842481101.

0: ശവാനി ടൈമിൽ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ, ഞാൻ ജയനാണ്. എന്റെ പേര് ജയൻ.
0: ഓക്കെ, എവിടുന്ന് വിളിക്കുന്നത്?
1: ഞാനിപ്പോ ആലുവയിലാണ്, പറവൂർ കവല എന്ന് പറയും. അവിടെ നിന്ന് വിളിക്കുന്നത്.
0: എവിടുന്ന് എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: ഞാനിപ്പോ തൃശ്ശൂർ ചേലക്കരയാണ് എന്റെ വൈഫ് ഹൗസ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: ശരി, ഇപ്പോ ആലുവയിൽ എത്തി. എവിടുന്നായിരുന്നു യാത്ര തുടങ്ങിയത്?
1: ഞാൻ ചേർത്തലയിൽ നിന്നാണ് പുറപ്പെട്ടത്. ചേർത്തലയാണ് ഞാനിപ്പോ താമസിക്കുന്നത്.
0: ശരി ശരി. തൃശ്ശൂർ ആരൊക്കെയുണ്ട് കൂടെ ഇപ്പോ?
1: ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ.
0: ശരി. മഴയുണ്ടോ പോകുന്ന വഴിക്ക്?
1: ആ, മഴ നല്ല മഴയാണ്. ഇപ്പൊ മഴ ഒന്ന് ഒതുങ്ങിയതാണ്. അപ്പൊ ഞാൻ നിർത്തിയത്, വിളിച്ചു നോക്കിയത്.
0: ബ്ലോക്ക് ഉണ്ടോ?
1: ബ്ലോക്ക് കഴിഞ്ഞു. ബ്ലോക്ക് ഉണ്ടായിരുന്നു, കുറെ നേരം ബ്ലോക്കിൽ പെട്ട്. ഇപ്പൊ ഈ പാലം കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലോക്ക് കുറഞ്ഞു.
0: കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടന്റെ?
1: വീട്ടില് വൈഫുണ്ട്, പിന്നെ സഹോദരിയുണ്ട്, പിന്നെ ആരുമില്ല.
0: ശരി. വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ആ, ഞാൻ ബിസിനസ് ചെയ്യണം.
0: ബിസിനസ് ചെയ്യാണല്ലേ. ശരി. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കേണ്ടത് ഇന്ന്?
1: എനിക്ക് കേൾക്കേണ്ടത് മറ്റേ നരിവേട്ട എന്ന സിനിമയിലെ മിന്നൽ വള എന്ന് പറഞ്ഞൊരു പാട്ടല്ലേ.
0: ആ, നരിവേട്ടല്ലേ. പാട്ട് വെച്ച് തരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
0: പറഞ്ഞോ.
1: എന്റെ ഫ്രണ്ട്, ഞാൻ എറണാകുളത്താണ് പഠിച്ചത്, അയ്യപ്പം എസ് എൻ എച്ച് എസ് സ്കൂളില് എന്നോടൊപ്പം പത്തി പഠിച്ച ജമുന എന്ന കൂട്ടുകാരിയുടെ 37-ാമത് വിവാഹ വാർഷികമാണ് June 17.
0: ജമുന.
1: ആ,
0: ശരി. June 17.
1: ജമുനക്ക് വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഇടാൻ പറയുന്നത്.
0: ശരി ശരി. അപ്പൊ എന്തായാലും ജമുനയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഡെഡിക്കേഷൻ വരുന്നുണ്ടോ? പാട്ട് കേൾക്കാം. വിളിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ സേഫ് ആയിട്ട് യാത്ര ചെയ്യ. ഓക്കെ, താങ്ക് യു. ജയനാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം ചേർത്തലയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരി, 10-ൽ പഠിച്ച കൂട്ടുകാരിയാണ്. ജമുനയുടെ 37-ാമത്തെ വിവാഹ വാർഷികമാണ് June 17. അതിൻ്റെ ഒരു ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഡെഡിക്കേഷനാണ്. നരിവേട്ട മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, റെയിൻബോയിലൂടെ നിങ്ങൾ ഇഷ്ടഗാനങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ യാത്ര മനോഹരമാക്കാവുന്നതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇനി പറയുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-24-24-2-1-0-1. ഒരിക്കൽ കൂടി പറയാം: 04-24-24-2-1-0-1.

0: എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഹലോ, ആരാണിത്? ഹലോ, പറഞ്ഞോ, ആരാണിത്?
1: എന്റെ പേര് നിമ്മി, ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: നിമ്മി കൊടുങ്ങല്ലൂരിൽ നിന്ന് എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളം.
0: എറണാകുളത്ത് എന്താണ് വിശേഷം?
1: വിശേഷം ഹോസ്പിറ്റലിൽ പോണാണ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ.
0: ഓക്കെ, ആർക്കാണ് വയ്യായിക?
1: എനിക്കാണ്.
0: ഓക്കെ, ശരി. എപ്പോഴും പോകുന്നതാണോ അല്ലെങ്കിൽ?

0: ഇടക്ക് പോവാറുണ്ട്.
1: പോവാറുണ്ട്. ആരുടെ കൂടെയാ പോകുന്ന യാത്ര?
0: ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ കൂടെ.
1: ഹസ്ബൻഡിന്റെ കൂടെ. ഹസ്ബൻഡിന്റെ പേരെന്തായിരുന്നു?
0: ജോസഫ്.
1: ജോസഫ്. വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് രണ്ട് മക്കളാണ്, മോനും മോളും ഉണ്ട്.
1: മോന്റെ മോളുടെ പേര് പറഞ്ഞോളൂ, അവരെന്തൊക്കെ ചെയ്യാ?
0: മോൻ ദുബായിലാണ്, മോന്റെ പേര് അതുല്, മോള് BEd പഠിക്കണ അങ്കമാലിയില്. മോളുടെ പേര് ഹെലൻ.
1: ഹെലൻ. മോള് വീട്ടിൽ നിന്നാണ് പോയി വരുന്നത് ആണോ?
0: അല്ല അല്ല, മോള് ഹോസ്റ്റലിലാണ്.
1: ഹോസ്റ്റലിൽ പഠിക്കുക. അപ്പൊ അച്ഛനും അപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്?
0: അതെ.
1: ശരി. അപ്പൊ ഈ സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
0: ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്.
1: എന്ത് പറ്റിന്ന് വിളിക്കാൻ തോന്നിയത്?
0: കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പോയപ്പോഴ് പ്രോഗ്രാം കേട്ടായിരുന്നു. അപ്പൊ അന്ന് നമ്പർ കറക്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നില്ല. ഇന്നിപ്പോ നമ്പർ ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്ത് ഫസ്റ്റ് ടൈം തന്നെ വിളിച്ച് കിട്ടി. കൊറേ ട്രൈ ചെയ്ത് ഞാൻ 10-20 കോളോളം വിളിച്ച്, അപ്പൊ തന്നെ ഇന്ന് തന്നെ കിട്ടി.
1: കിട്ടി. അപ്പൊ കൊതിയായിട്ട് വിളിച്ചതാ അല്ലേ?
0: കൊതിയായിട്ട്. നല്ല നല്ല പാട്ടുകൾ, നല്ല പ്രോഗ്രാം. അപ്പൊ അങ്ങനെ
1: വിളിച്ചതാണ്. ശരി. അപ്പൊ ഏത് പാട്ടാണ് ഇപ്പൊ കേൾക്കാൻ ആഗ്രഹം?
0: വർണ്ണക്കാഴ്ച സിനിമയിലത്തെ എന്റെ പേര് വിളിക്കുകയാണോ എന്നുള്ളൊരു പാട്ട്.
1: എന്റെ പേര് ആരാ ഇപ്പൊ വിളിച്ചത്?
0: ആരും വിളിച്ചില്ല, നല്ല പാട്ടാണ്.
1: നല്ല പാട്ടായതുകൊണ്ട് അല്ലെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ ജോസഫ് ഏട്ടൻ നിമ്മി നിമ്മി എന്ന് വിളിച്ചിട്ടാണോ പോകുന്നേ? അങ്ങനെയൊന്നുമില്ല. എന്നാലും അങ്ങനെ വേണമല്ലോ, ശരിയല്ലേ? ഓക്കെ. അപ്പൊ എന്തെങ്കിലും പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഇല്ലില്ല, ഡെഡിക്കേഷൻ ഇല്ല.
1: ജോസഫ് ഏട്ടന് കേൾക്കാൻ ആഗ്രഹമില്ലേ പ്രോഗ്രാം?
0: ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ.
1: ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ ജോസഫ് ഏട്ടൻ നിമ്മി ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് അങ്ങനെ വേണമെങ്കിൽ പറയണോ? ശരി കേട്ടോ. അപ്പൊ എന്തെങ്കിലും സംസാരിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം. പാട്ട് കേൾക്കാട്ടോ.
0: താങ്ക്
1: യു. നിമ്മിയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. നിമ്മിയും ഹസ്ബൻഡ് ജോസഫും കൂടി കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഹോസ്പിറ്റൽ ആവശ്യത്തിനുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ അവർക്ക് കേൾക്കാൻ ആഗ്രഹം ഉള്ള പാട്ട് വർണ്ണക്കാഴ്ചകൾ മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇനിയും വിളിക്കാനുള്ള റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ, വേഗം വിളിച്ചോളൂ. സവാരി ടൈമിൻ്റെ സമയം 10 മണി വരെയാണ് കേട്ടോ. വിളിക്കേണ്ട നമ്പർ 04-8424-28101. ഒരിക്കൽ കൂടി പറയാം, 04-8424-28101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമിൽ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്? അക്ഷയ്, എവിടെ നിന്നാ വിളിക്കുന്നത്? അങ്കമാലി. എങ്ങോട്ടുള്ള യാത്രയിലാണ്? വൈഫിനെ ജോലി സ്ഥലത്താണോ ആക്കിയത്? ശരി. അപ്പൊ അങ്കമാലി ഇൻഫോ പാർക്ക് എവിടെ? കൊച്ചി, കാക്കനാട്. അപ്പൊ കാക്കനാട് വന്ന് ഡെയിലി അങ്കമാലിയിലേക്ക് പോവോ? കൊണ്ടാക്കിയത്. ഇപ്പൊ എവിടെ എത്തി എന്നിട്ട്? കാലടി. വീട് എവിടെയായിരുന്നു ശരിക്കും? അങ്കമാലി അല്ലേ? ശരി ശരി. മഴയൊക്കെ കിട്ടിയോ? ശരി, ഓക്കെ. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയത്തിയുണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത് സവാരി ടൈമിലേക്ക്? ആദ്യമായിട്ട് വിളിച്ചു, ഇന്ന് കിട്ടി, സന്തോഷം. എന്തോ? കേട്ടിട്ട് എന്തുണ്ട് അഭിപ്രായം? ഓക്കെ, ശരി. അപ്പൊ എന്താ, ഏത് പാട്ടാണെന്ന് കേൾക്കാൻ ആഗ്രഹം? അച്ഛന് വേണ്ടിയിട്ട്. ഇന്ന് നേരത്തെ ഒരു ലിസണറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ ഓർമ്മദിനത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല എന്ന് തോന്നണം അല്ലേ? കേട്ടോ. ശരി. അപ്പം നമുക്ക് എന്തെങ്കിലും അച്ഛന് വേണ്ടിയിട്ട് ബാലേട്ടൻ

മൂവിയിലെ പാട്ട് കേട്ടാലോ? അത് മതി, ശരി. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അക്ഷയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം അങ്കമാലി വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഓർമ്മദിനമാണെന്ന്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പാട്ടാണ്. അപ്പൊ എന്തെങ്കിലും നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം. ബാലേട്ടൻ മൂവിയിലെ പാട്ടാണ് കേട്ടോ. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി, ഈ യാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെ ഈ യാത്രയിൽ നിങ്ങളുടെ ഇഷ്ടമുള്ളവരുടെ ഓർമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതിന് വേണ്ടി വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484-2428-101. ഒരിക്കൽ കൂടി പറയാം, 0484-2428-101.

0: ഒറ്റയ്ക്കു നിന്ന്
1: സവാരി ടൈമിൽ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
2: എന്റെ പേര് ജസ്റ്റിൻ എന്നാണ്.
1: ജസ്റ്റിൻ?
2: അതെ.
1: ജസ്റ്റിൻ എവിടുന്ന വിളിക്കുന്നത്?
2: ടീടെക് സോളാറിൽ നിന്ന് വിളിക്കുന്നു. ഞങ്ങൾ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഓക്കെ, സ്ഥലം എവിടുന്നായിരുന്നു?
2: സ്ഥലം കൂത്താട്ടുകുളം.
1: കൂത്താട്ടുകുളത്തോട്ടാണോ പോകുന്നത്?
2: അല്ല, എറണാകുളത്താണ് വർക്കിന് പോകുന്നത്.
1: കൂത്താട്ടുകുളത്ത് നിന്ന് എറണാകുളത്തോട്ട് പോവാണ്.
2: അതെ അതെ.
1: ഓക്കെ, സോളാർ വർക്കാണോ?
2: അതെ അതെ അതെ.
1: കൂടെ ആരൊക്കെയുണ്ട്? എങ്ങനെയാ പോകുന്നേ? എത്ര പേരുണ്ട്? എക്സൈറ്റ്മെന്റ് ആണോ? സൗണ്ടില് സന്തോഷാണോ? ആരൊക്കെയുണ്ട് കൂടെ? പേര് പറ പേര് പറ വേഗം പറ.
2: എന്റെ പേര് അസിൻ.
1: അസിൻ?
2: അതെ.
1: അസിൻന്നോ?
2: അതെ, അസിൻ. അസിൻ മുഹമ്മദ്.
1: അസിൻ മുഹമ്മദ്, ശരി. അസിൻ മുഹമ്മദ് മാത്രമുള്ള, വേറെ ആരൊക്കെയുണ്ട് കൂടെ?
2: ഞാനും എന്റെ ചേട്ടായിയും.
1: ചേട്ടായിയുടെ പേര്? ചാക്കോയോ? സ്വന്തം ചേട്ടനാണോ അല്ലെങ്കിൽ? ശരി ചേട്ടൻ, ഞാൻ ഓർത്ത് ചാക്കോയും അസിനും മാച്ച് ഇല്ലാത്ത പേരുകളായതുകൊണ്ട്. ശരി, അപ്പോ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ, മൂന്നുപേരാണോ യാത്രയിലുള്ളത്? മൂന്നുപേരുണ്ട്. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. എന്തിനാ ടെൻഷൻ? ടെൻഷൻ അടിക്കുമ്പോ പറയുന്നതൊക്കെ തെറ്റിപ്പോവില്ലേ? എക്സൈറ്റ്മെന്റ് ആണ്. ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഇന്നെന്ത് പറ്റി വിളിച്ചപ്പോ കിട്ടിയത്?
2: അറിയില്ല, രണ്ട് ടൈം ട്രൈ ചെയ്തപ്പോ കിട്ടി.
1: എന്ത് തോന്നി ഇന്ന് വിളിക്കാൻ?
2: തോന്നിയ ഞങ്ങളിപ്പോ ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ട് വന്നോണ്ടിരിക്കായിരുന്നു. ചേട്ടന് പറഞ്ഞ് ഒരു അച്ഛന്റെ പാട്ട് കേട്ടാ കൊഴപ്പില്ലെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചതാ.
1: അച്ഛന്റെ പാട്ട് രണ്ടെണ്ണം ഇന്ന് പോയായിരുന്നു.
2: അതെ, രണ്ടെണ്ണം പോയി. ഇല്ല അച്ഛന്റെ പാട്ട്.
1: അതെ, ഇനി ഏതെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞു. എല്ലാരും വിളിച്ചിട്ട് എന്റെ അടുത്താ ചോദിക്കുന്നത്, എനിക്ക് എങ്ങനെ ഓർമ്മ കിട്ടും? എല്ലാരും വിളിച്ച് ഇഷ്ടമുള്ള പാട്ട് എന്റെ ഇഷ്ടമുള്ള പാട്ടെന്നാ പറയുന്നത്. കുഴപ്പമില്ല. അപ്പൊ എന്തെങ്കിലും ഏത് പാട്ടാ വേണ്ടത് ഇനിയിപ്പോ? ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഇതിപ്പോ ആരാ സംസാരിക്കുന്നത്? ജസ്റ്റിൻ ആണ് സംസാരിച്ചു തുടങ്ങിയത്, അസിൻ സംസാരിച്ചു, ഇപ്പൊ ഇതാരാ സംസാരിക്കുന്നേ? അസിൻ തന്നെയാണ്. നിങ്ങളുടെ നിങ്ങളുടെ വർക്കിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട്? ഓക്കെ, അപ്പൊ സംസാരിച്ചു തുടങ്ങി. ജസ്റ്റിൻ എവിടെ പോയി? ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ശരി, ഓക്കെ. അപ്പൊ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കേൾക്കാട്ടോ. ഓക്കെ, താങ്ക് യു. കൂത്താട്ടുകുളത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള വർക്കിനുള്ള യാത്രയിലാണ് ജസ്റ്റിനും അസിനും ചാക്കോയും. അപ്പോൾ അവർ ചോദിച്ച പാട്ട് ചാർലി മൂവിലെ പാട്ടാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട്, വർക്കിന് പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, അവരുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ള. ഡെഡിക്കേഷൻ. ഓക്കെ, നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സവാരി ടൈമിന്റെ സമയം 10 മണിവരെയാണ്. നമുക്ക് ഇനി ഒരു ലിസണറിനെ കൂടിയൊക്കെ കണക്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-84-24-2-8-1-0-1. ഒരിക്കൽ കൂടി പറയാം: 04-84-24-2-8-1-0-1.

Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours. You are listening to Rainbow FM 107.5. Musically yours. കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യേഴ്സ്.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 54 മിനിറ്റും 37 സെക്കൻഡും ആകുമ്പോൾ സവാരി ടൈമിലെ ലാസ്റ്റ് ലിസ്ണർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ആരാണിത്?
1: നമസ്കാരം, ഞാൻ വൈപ്പിനിന്ന് വിളിക്കുന്നതാണ്. എന്റെ പേര് സുമതി എന്നാണ്.
0: സുമതി.
1: ആ, സുമ ശശി എന്ന് പറയും. കാരണം സുമതി എന്ന് ഇതായിട്ട് വിളിക്കുന്ന എല്ലാവരും സുമേ സുമേ എന്നാ വിളിക്കണത്. സുമ ശശി എന്നാ എല്ലായിടത്തും എല്ലാരും വിളിക്കണത്.
0: സുമ ശശി എന്നാണ് വിളിക്കുന്നത്. സുമതി എന്ന് ആരുടെ പേരാണ്?
1: അത് അമ്മ
0: അമ്മയുടെ പേരാണ്. അതെന്ത് പറ്റി സുമ സുമാന്ന് വിളിച്ചോണ്ട് പിന്നെ സുമതി എന്നുള്ള പേര് എല്ലാരും മറന്നുപോയോ? അല്ലെങ്കിൽ സുമതി വളവ് സിനിമ വന്നപ്പോഴത്തേക്കും സുമാന്നാക്കിയതാണോ?
1: അതല്ല മാഡം, അങ്ങനെയല്ല. എല്ലാവർക്കും എളുപ്പം വിളിക്കാൻ
0: സുമ സുമ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും സുമ ചേച്ചി അല്ലേ? ശരി, എന്തിയാണ്, എവിടെന്നാ വിളിക്കുന്നത്?
1: ഞാൻ വൈപ്പിൻ, വൈപ്പിനിലെ പുതുവൈപ്പ് എന്ന് പറയും സ്ഥലത്തിന്റെ.
0: പുതുവൈപ്പ് യാത്രയിലാണോ?
1: ആ, ഞാൻ നടക്കണേണ്.
0: എങ്ങോട്ടാണ്?
1: ഞാൻ അക്ഷയ പോകാൻ വേണ്ടി.
0: ഓ, അവിടെ വർക്ക് ചെയ്യുന്നത്?
1: ഇല്ല ഇല്ല ഇല്ല, ഞാൻ വർക്ക് ചെറിയൊരു വർക്ക് ഉണ്ട്. അത് ഈ വല്ലാർപാടം സ്കൂളില് പിള്ളേരെ വണ്ടി കൊണ്ടുപോണേന്റ.
0: ശരി, അപ്പൊ ഇപ്പൊ അക്ഷയില് അക്ഷയില് പോകേണ്ട ആവശ്യം ഉണ്ട്, അതിന് പോവാണല്ലേ?
1: ആ, അക്ഷയില് പോകേണ്ട എന്താന്ന്
0: വെച്ചിട്ടുണ്ടെങ്കിൽ,
1: ഇപ്പൊ പെൻഷൻ, അപ്പൊ എനിക്ക് വിധവ പെൻഷൻ ഉണ്ട്. അപ്പൊ അതിന് വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് പോണേണ്. അപ്പൊ ഞാൻ കൊടുത്തിട്ട് അധികം ആയില്ല, 3 വർഷമായുള്ളൂ.
0: ശരി ശരി,
1: അങ്ങനെയുള്ളവർക്ക് കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട്
0: പോവാണ്.
1: അക്ഷയിലോട്ട് പോവുക.
0: ശരി, ആദ്യമായിട്ടാണ് വിളിക്കുന്നത് സവാരി ടൈമിലേക്ക്?
1: ആ, ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കണത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ ഇങ്ങനെയുള്ള ഒരു ഇതിലും വിളിക്കാറില്ല, പാട്ട് കേൾക്കാറുണ്ട്. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാ. അപ്പം ആദ്യമായിട്ട് ഇപ്പൊ ഞാനിപ്പോ കേട്ടുകൊണ്ട് ഇറങ്ങി പോന്നപ്പം നമ്പർ എടുത്ത് വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ.
0: അപ്പൊ തന്നെ കിട്ടി അല്ലേ?
1: കിട്ടി. അപ്പൊ ഒരുപാട് സന്തോഷം എനിക്ക്. അപ്പൊ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് കോളറാണ് സുമ ചേച്ചി. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: ആ, ദേവദൂനിലെ മറ്റേ അലീന എന്നുള്ള പാട്ടില്ലേ,
0: കരളേന്നി.
1: കരളേന്നി, അത് തന്നെ.
0: ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: ഡെഡിക്കേഷൻ എന്റെ മക്കൾക്ക് തന്നെ.
0: മക്കൾക്ക് വേണ്ടി. മക്കളുടെ പേര് പറഞ്ഞോ.
1: എന്റെ മകളുടെ പേര് ഷാരിക എന്നാണ്. പിന്നെ മകന്റെ പേര് ശരത്.
0: ശരി, അപ്പൊ ശരത്തിനും ഷാരികയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം കേട്ടോ. നമുക്ക് സമയം അധികമില്ല. പറഞ്ഞോ, അടുത്ത പേര് പറഞ്ഞെന്തായിരുന്നു?
1: അനാമിക.
0: അനാമിക ആരാണ്?
1: മോളുടെ കുട്ടി.
0: മോളുടെ കുട്ടിക്കും കൂടി വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഷാരിക, ശരത്, അനാമിക 3 പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. സമയം അധികം ഇല്ലാത്ത കൊണ്ടാട്ടോ സംസാരിക്കാൻ നമ്മളെ വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും വിളിച്ച് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും കേൾക്കുക. ഓക്കെ, താങ്ക് യു. പുതുവൈപ്പിൽ നിന്നും സുമ ചേച്ചിയാണ്, സുമതിയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ നടന്നാണ് പോകുന്നതെന്നാണ് പറഞ്ഞ അക്ഷയിലേക്ക്. അപ്പോൾ സുമതി ചേച്ചി ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി അടുത്തത് നമുക്ക് കേൾക്കാൻ പോകുന്നത്. ഇതെല്ലാ ലിസ്ണേഴ്സിനും വേണ്ടിയിട്ട് ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇനി അതായത് വിളിച്ചിട്ട് സവാരി ടൈമിലേക്ക് വിളിച്ച് കിട്ടാതിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ

കണക്ട് ആയി പോയ കുറെ കോൾസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇനി വരുന്നു സവാരി ടൈമിലെ ഇന്നത്തെ അവസാനത്തെ പാട്ട്. അപ്പോൾ ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM Rainbow. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ നേതൃത്വം വികസിത ഇന്ത്യ പ്രയാണത്തിന് വേഗത കൂട്ടിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ചെറുകിട ജലവൈദ്യുത വികസന പദ്ധതിയുടെ ഓൺലൈൻ പോർട്ടലും മന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റബെലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രാലയം US പ്രതിനിധി ജേസൺ മിക്സിനെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഇറക്കുമതിക്ക് യാതൊരുവിധ നിരോധനവും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് നേപ്പാളിലെ ദേശീയ സസ്യ സംരക്ഷണ സംഘടന. സസ്യാരോഗ സംരക്ഷണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ ഇറക്കുമതി അനുമതി നൽകുമെന്നാണ് റിപ്പോർട്ട്. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 പദ്ധതിയുടെയും മാലിന്യ സംസ്കരണ പദ്ധതികളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ എറണാകുളം മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടി ചിറ്റൂരിൽ ഓട്ടോയാത്രക്കാർക്ക് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന മിനിക്കാണ് പരിക്കേറ്റത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ

0: അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

ഹായ് ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. അപ്പോൾ ഇത്രയും നേരം സവാരി ടൈമൊക്കെ കേട്ട് നമ്മളിതാ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി ഉള്ള സമയം എന്ന് പറയുന്നത് ലിസ്ണേഴ്സിന് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ വാട്സപ്പിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. അത് വാട്സപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 8547341075 ആണ്. 8547341075. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് ഞങ്ങൾ മെസ്സേജുകൾ അയക്കേണ്ടത്. മെസ്സേജുകൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും കൃത്യമായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് കേട്ടുകൊണ്ടായിരുന്നു ഇന്നത്തെ വാട്സപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എടയാർ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരിയായ ലൈല നാസറിൻ്റെ 26-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇവർക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരാമോ, കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന മൂവിയിലെ ഒന്നാം കിളി എന്ന് പറയുന്ന ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജിന് വേണ്ടിയിട്ടുള്ള പാട്ടായിരുന്നു നമ്മളിപ്പോൾ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് അയച്ച ആളുകൾ ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ബാക്കിയുള്ള മെസ്സേജുകളിലേക്ക് പോവാം. എനി സോങ് ടു റീഡ് ഔട്ട്, എനി സോങ്, ഏതെങ്കിലും ഒരു പാട്ട് മതി, റീഡ് ഔട്ട് മൈ നെയിം പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിതേന്ദ്രദാസാണ്, അസമിൽ നിന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നല്ല പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്ലേ ചെയ്യുന്ന എല്ലാ പാട്ടുകളും നമുക്ക് ഹിതേന്ദ്രദാസിന് വേണ്ടിയിട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ട വാട്സപ്പിന് നല്ല മഴയുള്ള ശുഭദിനം ആദ്യം തന്നെ നേർന്നുകൊണ്ട് ജയങ്കർ, സലിത, ശ്രീനന്ദ, അബ്ദുൾ മജീദ് എന്നിവരെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. മട്ടാഞ്ചേരി കൊച്ചിയിൽ നിന്നിട്ടാണ്, ഒരു വലിയ മെസ്സേജാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറായ മജ്നു സാറിൻ്റെ ജന്മദിനമാണ്. ജൂൺ 13 സാറിനെ എല്ലാവിധ ആശംസകളും അഡ്വാൻസായി നേർന്നുകൊണ്ട് രാഷ്ട്രം എന്ന ചിത്രത്തിലെ പാട്ട് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കൂടി മംഗളം വരമരുളി എന്ന് പറയുന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജൂൺ 13 മജ്നു സാറിൻ്റെ ബർത്ത്ഡേ ഏതായാലും നാളെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് റെയിൻബോയുടെ വക അഡ്വാൻസ് ആയിട്ടൊരു ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നുണ്ട്. അതുപോലെ ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്, ഞാൻ ജയ അഖിലേഷ് കളമശ്ശേരിയിൽ നിന്നാണ്. ഞാൻ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നതാ വായിച്ച്, ഞാൻ ഏതായാലും വായിച്ചിട്ടുണ്ട്, വായിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന് പറയുന്ന പാട്ടാണ് ജയ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൻ കാഞ്ഞിരമറ്റം, നീയൻ സർഗ സൗന്ദര്യമേ എന്ന് പറയുന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ വീണപ്പൂ പോൽ എന്ന് പറയുന്ന പാട്ടായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭദിനം നേരുന്നു എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മാഗി ജോർജ് നമ്മുടെ സ്ഥിരം ലിസ്ണറാണ്. ഗുഡ് മോർണിംഗ് വാട്സപ്പ്, പ്ലീസ് പ്ലേ ദിൽ ദിവാന ഫ്രം മേനെ പ്യാർക്കിയ, ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മാഗി ജോർജ് വൈപ്പിൽ നിന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ, ഹലോ വാട്സപ്പ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. പ്രതീക്ഷ രമേശ് വെള്ളൂർ പുത്തൻചിറയിൽ നിന്നിട്ടാണ്. ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ മഴനീർ തുള്ളികൾ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മഴ റിലേറ്റഡ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടും അതുപോലെ ഇന്നത്തെ അവതാരകരായിട്ടുള്ള ആർജയമാർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നെങ്കിലും ഒരു പാട്ട് വെച്ച് തരണമേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ്, ഞാൻ ആലപ്പുഴയിൽ നിന്നും സനിതയാണ്. എനിക്ക് അഴകിയ രാവണൻ സിനിമയിൽ സുജാത മഴയെക്കുറിച്ച് പാടിയൊരു പാട്ടുണ്ട്, അതൊന്ന് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നതും ആ ഒരു പാട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ ഒരു സമയത്ത്, നമ്മുടെ 11 മണിവരെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈം ഉള്ളത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ 11 മണിവരെയുള്ള സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 8547341075. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഇന്ന് വാട്സപ്പുമായിട്ട് കൂടെയുള്ളത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് അയക്കാനുള്ളവരൊക്കെ വേഗം വേഗം അയച്ചോളാം. നമുക്ക് ഏതായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: You are listening to Rainbow FM 110.5, musically yours.
1: സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 21 മിനിറ്റും 29 സെക്കൻഡും ആയിരിക്കുകയാണ്. വാട്സപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് പാട്ടിൻ്റെ സമയത്ത് വാട്സപ്പിൽ ഇഷ്ടം പോലെ മെസ്സേജുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഏതായാലും ഞാൻ ഒട്ടും സമയം കളയാതെ ബാക്കിയുള്ള മെസ്സേജുകളിലേക്ക് പോവുകയാണ്. ഹായ് വാട്സപ്പ്, സുഖമല്ലേ? ഒരു ഗാനം വെച്ച് തരുമോ? ചതുരംഗം എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വലുതായൊരു മരത്തിൻ്റെ മുകളിൽ, ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിലാണ് കരിമുകൾ നിന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം ലിസ്ണറായിട്ടുള്ള സോണിക എൻ പറവൂർ, ഹായ് ഗുഡ് മോർണിംഗ് റെയിൻബോ വാട്സപ്പ്, പ്ലീസ് പ്ലേ ദ സോങ് അപ്ന ഫ്രൈഡേ ആയേക, അല്ലെങ്കിൽ ഏതാണ് മാറിൻ്റെ പെണ്ണല്ലേ, ഓക്കെ, ജേണി ഓഫ് ലവ് 18+ എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇന്ന് ആക്ടർ നസ്ലൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാവ് എ നൈസ് ഡേ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും റെയിൻബോയുടെ വക നമ്മുടെ ആക്ടർ നസ്ലന് വേണ്ടിയിട്ടും ഒരു പിറന്നാൾ ആശംസകൾ നമുക്ക് അറിയിക്കാം. അതിലേതെങ്കിലും ഒരു പാട്ട് നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ വിജി, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? സിന്ദൂര തിലകവുമായി എന്ന് പറയുന്ന പാട്ടാണ്, കുയിലിനെ തേടി എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹലോ വാട്സപ്പ്, ഞാൻ ലിജ രാജേഷ്, എനിക്ക് കണ്ണൂർ എന്ന സിനിമയിലെ ഒരു പാട്ട് വെച്ച് തരുമോ? എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് ഏതായാലും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുപോലെ ഭ്രമരം മൂവിയിലെ കുഴലൂതും പൂന്തന്നലേ എന്ന് പറയുന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട് വൈഷ്ണവി, തൃപ്പൂണിത്തുറയിൽ നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏത് പാട്ടാണ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, എന്നും കൂടെയുണ്ട്, ഇന്നൊരു പാട്ട് തരാമോ? അമ്പരപ്പൂ വീഥിയിൽ എന്ന സോങ്ങാണ്, 20-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെയാണ്.

0: ഈ ഒരു പാട്ട് സരോജ പുത്തൻകുരിശിൽ നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ കാത്തിരിക്കുന്നു പാട്ടിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള മെസ്സേജുകളിലേക്ക് പോകുമ്പോൾ ജോസഫ് സി എ ചാലക്കുടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. പ്ലീസ് പ്ലേ ദ സോങ് കജറാറെ ഫ്രം ദ മൂവി ബണ്ടി ഓർ ബബ്ലി ഓർ ജിയ ജലേ ഫ്രം ദ മൂവി ദിൽസെ. ഇതിലേതെങ്കിലും ഒരു പാട്ട് വെച്ച് തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് പാട്സപ്പ്, ഗുഡ് മോർണിംഗ്, എനിക്കൊരു പാട്ട് വേണം, ഇനിയും ഉണ്ടൊരു ജന്മമെങ്കിൽ എന്ന് പറയുന്ന പാട്ടാണ് വേണ്ടത്. ഏതാണ്? ഗസൽ എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. റിസ്വാൻ ആണ് നോർത്ത് പറവൂരിൽ നിന്ന് അയച്ചിരിക്കുന്നത്. നോർത്ത് പറവൂർ വാണിയക്കാട് നിന്നിട്ടാണ്. ഡെഡിക്കേറ്റഡ് ടു ഓൾ റെയിൻബോ ഫാമിലി എന്നാണ് റിസ്വാൻ അറിയിച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. അതുപോലെ വാഗീശ്വരി പള്ളിരുത്തിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ഹായ് പാട്സപ്പ്, ഗുഡ് മോർണിംഗ്, അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും സുഖമാണ്, അവിടെയും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ലിസണേഴ്സിനും വേണ്ടി നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിലെ കറുത്തരാവിൻ്റെ എന്ന് പറയുന്നൊരു ഗാനം വെച്ച് തരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് പാട്സപ്പ്, ചേർത്തല പട്ടണക്കാട് നിന്ന് ഷിജു അത്തിക്കാട് എൻ്റെ കൂടെ അയ്യനാട്ട് കയർ വർക്ക്സിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി നരസിംഹം എന്ന സിനിമയിലെ ആരോടും ഒന്നും മിണ്ടാതെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു മെസ്സേജ്, പാലാഴി തീരം കണ്ടു ഞാൻ എന്ന് പറയുന്ന പാട്ടാണ്, ഉത്തമൻ സിനിമയിലെയാണ്. ഇന്ദുവാണ് വൈക്കത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ടു ഓൾ മൈ റെയിൻബോ കൂട്ടുകാർ ആൻഡ് ഡിയർ ആർജെയ്സ് എന്നാണ് ഇന്ദു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രാവണപ്രഭു മൂവിയിലെ അറിയാതെ അറിയാതെ എന്ന് തുടങ്ങുന്ന പാട്ട് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, ഐ എം ഗീതാ രവി. ചേർത്തലയിൽ നിന്നിട്ടാണ് ഗീതാ രവി ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് മെസ്സേജ് അയക്കുന്നു തോന്നുന്നു കേട്ടോ. ഏതായാലും മറ്റ് മെസ്സേജുകളൊന്നും ഞാനിവിടെ കണ്ടില്ല. മന്ദാകിനി മൂവിയിലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. മഞ്ചാടി എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുമി തൊടുപുഴയിൽ നിന്നിട്ടാണ് മെസ്സേജ്. സുമി തൊടുപുഴയിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 12 മണിക്ക് യുവർ ചോയ്സ് ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ ആ ഒരു പ്രോഗ്രാമിലേക്ക് കൂടി വിളിക്കാവുന്നതാണ്. അധിപൻ മൂവിയിലെ ശ്യാമമേഘമേ എന്ന് പറയുന്ന പാട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ആനി ബിജു കൊരട്ടിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ നമ്മൾ വായിച്ചു. ഇനി നമുക്ക് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്, പതിവിൽ കൂടുതൽ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നെക്സ്റ്റ് വരാൻ പോകുന്ന പാട്ട് ചതുരംഗം എന്ന് പറയുന്ന മൂവിയിൽ മോഹൻലാലും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയ ഒരു പാട്ടാണ്. ഒരു പാട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇസ്മായിൽ ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ, നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ് ആയിരിക്കുന്നത്. ഇനി 1.5 മണിക്കൂറോളം നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മെസ്സേജ് അയക്കാവുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക്
1: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുംഭനാട്, കുംഭനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ നൈനപ്പ.

0: എൻബോ 107.5 പാട്സപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 38 മിനിറ്റും 6 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ മന്ദാകിനി എന്ന് പറയുന്ന മൂവിയിലെ പാട്ടായിരുന്നു കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സൂരജ് സന്തോഷും അതുപോലെ അനാർക്കലിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇഷ്ടംപോലെ മെസ്സേജുകൾ ഇതാ ഇങ്ങനെ ബാലൻസ് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ചേരുന്നുണ്ട്. ഓക്കെ, ഷാന ചേച്ചിയാണെന്ന് എൻ്റെ കൂടെ ചേരുന്നത്. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ ഞാൻ ഓൾറെഡി കുറച്ച് മെസ്സേജുകൾ വായിക്കാനായിട്ട് അവിടെ ഇങ്ങനെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജിലേക്ക് പോയിട്ട് എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകളിലേക്ക് വായിക്കാം. ഓക്കെ ചേച്ചി, അപ്പോൾ വായിച്ചോ.
1: ഗുഡ് മോർണിംഗ്. ചമയത്തിലെ രാഗദേവനും നാദകന്യയും അല്ലെങ്കിൽ മഴവിൽക്കാവഴിയിലെ തങ്കത്തോണി എന്ന പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു മനോജ് തെന്നിലാപുരത്തു നിന്നും.
0: ഓക്കെ, അപ്പോൾ ഞാനൊരു മെസ്സേജ് വായിക്കാം. ഗുഡ് മോർണിംഗ് പാട്സപ്പ്, സുമ രാജേന്ദ്രൻ തൃക്കാരിയിൽ നിന്നിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കെ പി രാജേന്ദ്രന് വേണ്ടിയിട്ട് സൗഭാഗ്യം എന്ന സിനിമയിലെ ഒന്നുരിയാടാൻ കൊതിയായി എന്നൊരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നവീൻ പാലക്കാട് നിന്നുമാണ്. മായ ജലമേ ഫ്രം സർവമായ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്.
0: നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്.
1: ജോഹാന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ സർവമായയിലെ പാട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യുന്നതാണ്. നമുക്ക് ഏതായാലും സമയത്തിനനുസരിച്ച് പ്ലേ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞാൻ ഒരു മെസ്സേജ് വായിക്കാം. ഗുഡ് മോർണിംഗ്, എൻ്റെ മോൻ അശ്വിൻ്റെ ബർത്ത്ഡേ ആണ് June 11. ഓക്കെ, അപ്പോൾ ഇന്നാണ് അശ്വിൻ്റെ ബർത്ത്ഡേ. അശ്വിന് ഹാപ്പി ബർത്ത്ഡേ റെയിൻബോയുടെ വക അറിയിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല തമിഴ് സോങ് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് ഷിബു, ഇളയ മകൻ അനശ്വർ, പിന്നെ ബോഡി ഗിയറിലെ മുഴുവൻ ജീവനക്കാർക്കും ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് രാജേശ്വരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഹായ്, ഗുഡ് മോർണിംഗ് റെയിൻബോ. ഞാൻ അജയൻ ഫ്രം മുണ്ടേരുമ. ഇവിടെ നല്ല മഴയും തണുപ്പുമാണ്, അതുകൊണ്ട് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് അന്തിക്കടപ്പുറത്ത് ഒരു ഓലക്കൂടെ പിടിച്ചു എന്ന പാട്ട് കേട്ടാലോ?
0: ഓഹോ,
1: ഈ പാട്ട് പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ നല്ല അടിച്ചുപൊളി പാട്ടാണ്. അവിടെ പുറത്ത് മഴയാണോ എന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ സ്റ്റുഡിയോയുടെ അകത്തിരിക്കുന്നതാണ്, പുറത്ത് മഴയാണോ എന്നറിയില്ല. അപ്പോൾ മഴയാണെന്ന് തോന്നുന്നു ഏതായാലും. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ശ്രീപ്രിയാണ് വൈക്കത്ത് നിന്നും. രാവണപ്രഭു മൂവിയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. അറിയാതെയാണ് ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് നേരത്തെയും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അതുപോലെ ജിഷ ജോൺസൺ നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഹായ്, ഞാൻ ജിനോയി മേപ്പിള്ളി അയ്യമ്പുഴ. പാട്ട് കേട്ട് കൂടെയുണ്ട്. എല്ലാവരോടും സ്നേഹം മാത്രം. എല്ലാവർക്കുമായി കസ്തൂരിമാൻ സിനിമയിലെ രാഖുയിൽ പാടി എന്ന പാട്ട് ചോദിച്ചിരിക്കുന്നു.
0: ഓക്കെ, നല്ല നല്ല പാട്ടുകളാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ പാട്ടും പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നുകൂടി അറിയിക്കുന്നുണ്ട്. സമരൻ ബദലേ മൂവിയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ശ്രീനന്ദ കൊടുങ്ങല്ലൂർ നിന്നിട്ടാണ് ഈ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി വെച്ച് തരുമെന്നാണ് ശ്രീനന്ദ് ചോദിച്ചിരിക്കുന്നത്.
1: അടുത്തൊരു മെസ്സേജ് വയലാറിൽ നിന്നും മുരളീധരൻ അയച്ചിരിക്കുന്നതാണ്. ഗുഡ് മോർണിംഗ്, ഞാൻ വയലാറിൽ നിന്നും മുരളീധരൻ. എനിക്ക് വിദ്യാരംഭം സിനിമയിലെ ഉത്രാളിക്കാവിലെ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു.
0: ഓക്കെ, ഒരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്, ഐ ആം ശ്രീകുമാർ ഫ്രം കൊടുങ്ങല്ലൂർ. പ്ലീസ് പ്ലേ ദ സോങ് കണ്ണിൽ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ. ഗൗരി ശങ്കരം എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് അങ്ങനെ അധികം അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു പാട്ടാണ്. ഒരു റയറായിട്ട് കേൾക്കുന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് ഏതായാലും നോക്കാം. അപ്പോൾ ക്ലാസിക് സോങ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഹായ് മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാരൻ ഇമ്മാനുവൽ ഫിഷർമാൻ കോളനി ഈ മാനുവൽ 28-ാമത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നല്ലൊരു ബർത്ത്ഡേ പാട്ട് വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഉറുമി എം ജെ, മനച്ചേരി, ഹൗസ് ഫോർട്ട്, കൊച്ചിവേലി.
0: ഓക്കെ, ഫുൾ അഡ്രസ്സൊക്കെ നമ്മളെടുത്ത് അയച്ചതെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. ഞാൻ ഉമാ സജീവാണ് നോർത്ത് പറവൂരിൽ നിന്ന്. എനിക്ക് അമർക്കളം ഫിലിമിലെ ഉന്നോട് വാഴാതെ എന്ന് പറയുന്നൊരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ആയി മെസ്സേജ് അയച്ചിട്ട്, അപ്പോൾ പാട്ട് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഇനിയും ഒത്തിരി മെസ്സേജുകളുണ്ട്. നമുക്കത് അടുത്ത രണ്ട് പാട്ടുകളുടെ ഗ്യാപ്പിന് ശേഷം വായിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ 8547341075 എന്ന് പറയുന്ന നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ പാട്ടുകൾ മാക്സിമം പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള മെസ്സേജുകൾ നമുക്ക് രണ്ട് പാട്ട് കഴിഞ്ഞ് വന്നിട്ട് വായിക്കാം. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സപ്പ്.

അതിൻ കുട്ടികൾ അക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനു തെച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ച് മുഴക്കും നേരം ആകര വന്ന കണക്ക് മണപ്പുറമാകത്തി മികിട തിമിറത്തി ിടി നാക്കിളി മുക്കിളി തൊട്ടു കളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകടക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകളരവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്കും

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 51:40 ആയിരിക്കുകയാണ്. സമയം പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ ബാക്കി വായിച്ച് തീർക്കാനുള്ള സമയമുള്ളൂ. ഒരു പാട്ടുകൂടി പ്ലേ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഏതായാലും മെസ്സേജിലേക്ക് പോവാണ്. ഹായ് നമസ്കാരം, എൻ്റെ ഷുട്ടുകുട്ടന് വേണ്ടി മീശ മാധവൻ മൂവിയിലെ ഇലവത്തൂര് കായലിൻ്റെ സോങ് എന്ന് പറയുന്നൊരു പാട്ട് വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. 3 വയസ്സുള്ള പേരക്കുട്ടിയാണ്. കുറേ ദിവസം ചോദിച്ചു, പാട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സീതാരമേഷാണ് കടക്കരപ്പള്ളിയിൽ നിന്ന്. നമുക്കിനി പാട്ട് പ്ലേ ചെയ്യാനായിട്ടുള്ള സമയത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ഏതായാലും അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ,
2: അടുത്തത് കോട്ടയം മധുരമ്പുഴയിൽ നിന്നും യമുന അയച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്. ശരി, കഷ്ടമുണ്ട് കേട്ടോ, ഒത്തിരി നാളായി ഞാനൊരു പാട്ട് ചോദിക്കുകയാണ്. ഇന്നെങ്കിലും ഒരു പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നും നമുക്ക് സമയത്തിൻ്റെ ചെറിയ
1: പ്രശ്നമുണ്ട്.
2: എനിക്ക് വേണ്ട പാട്ട് തരംഗം എന്ന സിനിമയിലെ ഓ മൈ ഡ്രീം സ്റ്റാർ എന്നാണ്. അതല്ലെങ്കിൽ മഴയിലെ വാർമുഗിലി എന്ന പാട്ട് ചോദിച്ചിരിക്കുന്നു. ഈ പാട്ട് എൻ്റെ ഹസ്ബൻഡ് ഇ.വി. ജോർജിനും മകൻ ബിബിൻ ജോർജിനും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു.
1: ഓക്കെ, അപ്പം എല്ലാവർക്കും സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ബാക്കി മെസ്സേജിലേക്ക് പോകുന്നത്. ഹായ് വാട്സപ്പ് ആലുവയിൽ നിന്ന് വിനീതയാണ് ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലു അർജുൻ്റെ മൂവി ഹാപ്പിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ നിമിഷം പ്രിയ നിമിഷം എന്ന് പറയുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല പാട്ടായിരുന്നു, പക്ഷെ നമുക്ക് പ്ലേ ചെയ്യാനിപ്പോൾ സമയം അനുവദിക്കുന്നില്ല.
2: ഹായ്, എൻ്റെ പേര് രേഷ്മ, വരപ്പുഴയിൽ നിന്നുമാണ്. ഈ വരുന്ന 19 എൻ്റെ അമ്മാമ്മ ബാർബറയുടെ 81 ബർത്ത്ഡേ ആണ്. അമ്മമ്മയ്ക്ക് വേണ്ടി ഉറുമി എന്ന സിനിമയിലെ ചിമ്മി ചിമ്മി മിന്നിത്തിളങ്ങുന്ന എന്ന സോങ് ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുന്നു.
1: ഓക്കെ, ശുഭദിനം വാട്സപ്പ്. ഇതുവരെ ഒരു കൊച്ചു കളി വീണയിൽ എന്ന ദാസേട്ടൻ പാടിയ മനോഹര ഗാനം വയ്ക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചിരി

0: ചിരി എന്ന മൂവിയിലെയാണ് ഡെഡിക്കേറ്റഡ് ടു ഓൾ റെയിൻബോ ലിസണേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ കെ നായരാണ് ഒറ്റപ്പാലത്തുനിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഹായ്, നമസ്കാരം പാട്സാപ്പ്. ചേർത്തല കളമം കൊടുത്ത നിന്നും സിബി, സ്വപ്ന മകൾ അദ്വൈത എന്നിവർക്ക് വേണ്ടിയിട്ട് കൗരവർ സിനിമയിലെ മാരിക്കുളിരൻ നീലത്തുളസി കതിരുകൾ ഉലയുമ്പോൾ എന്ന ഗാനം വച്ചു തരാമോ? ഈ ഗാനം ആർ ജെ അശ്വിനിക്കും എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്ന് സമർപ്പിക്കുന്നു.
0: ഓക്കെ, ഷന ചേച്ചി വന്നത് ഏതായാലും അറിഞ്ഞിട്ടില്ല, അതിന് മുന്നേ അയച്ച മെസ്സേജ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ് അശ്വിനി, പ്ലീസ് പ്ലേ ദ സോങ്. ഏതാണ് ഈ പാട്ട്? പോരാലേ പൊന്നുതായി. ഓക്കെ, എനിക്കറിയില്ല അങ്ങനെ എങ്ങനെയാണോ പാട്ടെന്ന് അറിയില്ല. ഏതായാലും സ്വർണ്ണലത പാടി വേർഷൻ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കറുത്തമ്മ എന്ന മൂവിയിലെ പാട്ടാണ്. ഭാരതി രാജ സാറിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൽമ ജമാലുദ്ദീൻ ഇടയെ കൊന്നത്ത് നിന്നിട്ടാണ് അപ്പോൾ നമ്മുടെ ഭാരതി രാജ ഡയറക്ടർ അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
1: അടുത്തത് സരസ്വതി രാജൻ്റെ ഒരു മെസ്സേജാണ്. എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരു മലയാളം സോങ് ചോദിച്ചിരിക്കുന്നു. ചിത്രം എന്ന സിനിമയിലെ ഈറൻ മേഘം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഓക്കെ, ഈറൻ മേഘം. അടുത്തൊരു പാട്ട്, അടുത്ത മെസ്സേജ്, എൻ്റെ പേര് വിജേഷ്, യു സി കോളേജ് അവിടെ നിന്നിട്ടാണ്. അവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് വീടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാദസ്പന സുഖം എന്ന് പറയുന്ന സല്ലാപം സിനിമയിലെ പാട്ടാണ്. ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: അടുത്തത് ലീലാ പുരുഷോത്തമൻ്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അശ്വിനി, ഏത് മഴയിലും എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഉദാഹരണം സുജാതയിലെയാണ്. അല്ലെങ്കിൽ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന സ്പിരിറ്റ് എന്ന സിനിമയിലെ ഗാനം ചോദിച്ചിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ആണ് ഈ ഗാനം ചോദിച്ചിരിക്കുന്നത്.
0: ഓക്കെ, അപ്പം മഴ മഴ പാട്ടുകൾ തന്നെയാണ് ചോദിക്കുന്നത്. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പാട്സപ്പ്, ഞാൻ പെരുമ്പാവൂർ കീഴിലത്ത് നിന്ന് സിന്ധുവാണ്. ഇന്ന് ഞാൻ ഏത് ഗാനം എന്ന് പറയുന്നില്ല, എന്നും രാവിലെ എത്ര തിരക്കിനിടയിലും മുടങ്ങാതെ എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾക്കും അബുദാബി എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന എൻ്റെ പൊന്നുമോൾ സ്വാദിക്കുമായി നല്ലൊരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആരാണ് സിന്ധു? സിന്ധു ചേച്ചി പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് പ്ലേ ചെയ്ത പാട്ടുകളെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്.
1: അടുത്തതായി ഹായ് ഗുഡ് റെയിൻബോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഈ ഗാനം വയ്ക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഞാനൊരു റേഡിയോ പ്രേമിയാണ്. ഒത്തിരി വർഷങ്ങൾ പിന്നിടുന്നു റേഡിയോ ശ്രോതാവായിട്ട്. ശാഖ നഗരത്തിൽ ശശികാന്തം ചൊരിയും എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ചേച്ചി മണിഭാസ്കരൻ, റാണി വർഗീസ്, ശ്രീദേവി, പ്രിൻസ് ഷേർലി, സെൽമ, കല ഇവർക്ക് വേണ്ടിയിട്ടാണ്.
0: ഓക്കെ, അപ്പോൾ സമയം ഇതായി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി മെസ്സേജുകൾ ഞാൻ പെട്ടെന്ന് വായിച്ചു തീർക്കുകയാണ്. വയലാർ നീലിമംഗലത്ത് നിന്ന് അഭിലാഷ് അശോക് അയച്ചിട്ടുണ്ട്. ശേഷം കാഴ്ചൽ എന്ന ചിത്രത്തിലെ പാട്ട് തരുമെന്നാണ്. എൻ്റെ സഹപാഠിയും ഉറ്റ സുഹൃത്തുമായ ഗിരീഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് വായിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നു നേരത്തെ അയച്ചതായിരുന്നു, പക്ഷേ അത് ബാക്കി മെസ്സേജ് വന്നപ്പോൾ ഒന്ന് താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വായിക്കാൻ വിട്ടുപോയത്. ഏതായാലും ഞാൻ ആ ഒരു മെസ്സേജ് വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹലോ റെയിൻബോ, എനിക്ക് നാളെ എൻ്റെ മകൻ്റെ പിറന്നാളാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? മുത്തേ മുത്തേ കാണാ കൺമണി സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സി സ്മിത മണിലാൽ കൂളിമുട്ടത്ത് നിന്നിട്ടാണ്. അതുപോലെ രണ്ട് മൂന്ന് മെസ്സേജുകൾ കൂടി നമുക്കുണ്ട്. നമുക്ക് ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ മേളിൽ കിടക്കുന്നുണ്ട്. അതുപോലെ ഒരു മെസ്സേജ് കൂടി ഉണ്ട്, പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നായരമ്പലത്ത് നിന്നും ഷീജ ടെലൻസ് ആണ്. വേറൊരു മെസ്സേജ് നോക്കുമ്പോൾ ഹായ് ഗുഡ് മോർണിംഗ്, പുത്തൻകുരിശിൽ നിന്ന് വിനു വിജയൻ. എനിക്ക് ഷാറുഖ് ഖാനും മാധുരി ദീക്ഷിതും ആക്ട് ചെയ്ത ഹം തുമാരി എന്ന് പറയുന്ന ഒരു മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് 11 മണി വരെയാണ് പ്രോഗ്രാമിൻ്റെ ടൈം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും ഈ ഒരു ഇന്നത്തെ പാട്സപ്പ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് ഓൾറെഡി ഒരു പാട്ട് ഇപ്പോൾ ഇങ്ങനെ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സമയം തീരാറായതുകൊണ്ട് മെസ്സേജ് ആരുടെങ്കിലുമൊക്കെ വായിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി പറയുകയാണ്. അതുപോലെ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ പ്ലേ ചെയ്യാതെ നിങ്ങൾക്ക് പരിവം ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ദിവസവും വാട്സപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എന്നുകൂടി അറിയിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയും
1: ഞാൻ ഷാനയും.
0: ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. 11 മണിക്ക് നമുക്ക് ചാർട്ട് ബസ്റ്റേഴ്സുമായിട്ട് റെയിൻബോ തിരിച്ചു വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്നും അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും അത് നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. കർഷകരുടെ ക്ഷേമം ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ ഒന്നാണെന്നും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, സമൃദ്ധി എന്നിവയുടെ അടിസ്ഥാനം കർഷകരാണെന്നും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി കാർത്തിക്കിന്റെ വീട്ടിൽ നിന്നും 18 പാമ്പുകളെ പിടികൂടി. മലമ്പാമ്പ് ഇനത്തിൽപ്പെട്ട 10 പാമ്പുകളെ ഇന്നലെ രാത്രിയും 8 പാമ്പുകളെ ഇന്ന് രാവിലെയുമാണ് പിടികൂടിയത്. ഇടുക്കിയിലെ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേരിമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കണ്ണൂർ നഗരത്തിലെ കടകളിൽ വ്യാപക മോഷണം. പ്രസ് ക്ലബ് റോഡിലെ തുണിക്കടകൾ ഉൾപ്പെടെ 7 കടകളിലാണ് മോഷണമുണ്ടായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: Musically yours. You are listening to Rainbow FM Kochi 107.5.
2: ചാറ്റ് ബസ്

നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. സമയം 10 മണി കഴിഞ്ഞ് 3 മിനിറ്റും 45 സെക്കൻഡും ആകുമ്പോൾ റെയിൻബോയിൽ ഇന്നത്തെ ചാർട്ട് ബസ്റ്റേഴ്സിന്റെ നേരമാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഫിലിം സോങ്സുകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടെ ചേരുന്നത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ 1 മണിക്കൂറാണ് പ്രോഗ്രാമിൻ്റെ സമയം എന്ന് പറയുന്നത്. സോ 12 മണി വരെ നല്ല പാട്ട് വിശേഷങ്ങളൊക്കെ കേട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കിരിക്കാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഇന്നത്തെ ചാർട്ട് ബസ്റ്റേഴ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ചാർട്ട് ബസ്റ്റേഴ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിനിമകളെ കുറിച്ചിട്ടും പാട്ടുകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ചാർട്ട് ബസ്റ്റേഴ്സിൽ നമ്മൾ ഫസ്റ്റ് കേട്ട പാട്ട് പേട്രിയറ്റ് എന്ന മൂവിയിലെ പാട്ടായിരുന്നു. ഈ ഒരു വർഷം മെയ്യിൽ റിലീസായ മൂവിയായിരുന്നു പേട്രിയറ്റ് എന്ന് പറയുന്നത്. മെയ് 1st റിലീസായ മൂവിയാണ്. മഹേഷ് നാരായണനാണ് ഇതിൻ്റെ രചനയും സംവിധാനമൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. ഒരു മലയാളം സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് പേറ്റിയറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം മമ്മൂട്ടി, അതുപോലെ മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, അങ്ങനെ ഒരു കൂട്ടം ആക്ടേഴ്സാണ് ഈ ഒരു മൂവിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒത്തിരി ഒത്തിരി ആളുകൾ ചേർന്ന് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു റീയൂണിയൻ കൂടിയിട്ടായിരുന്നു ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മൂവിയിലെ പാട്ടുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിലെ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. 2024 റിലീസായ ബൊഗെയ്ൻ വില്ല എന്ന് പറയുന്ന മൂവിക്ക് ശേഷം ഒരു 1 ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പേട്രിയറ്റ് എന്ന് പറയുന്ന മൂവിയെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും നമുക്ക് ഒരു പാട്ടിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ராசினி குறி சிந்தினா சங்க நியாயந்துவா புள்ளப்போ நியாயந்துவா புள்ளப்போ இன்னும் நியம ஞானம்
1: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
2: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ചാർട്ട് ബസ്റ്റേഴ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പീറ്റിട്ട് എന്ന മൂവിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ കേട്ടു. ഇപ്പോൾ അതിരടി എന്ന് പറയുന്ന മൂവിയിലെ പാട്ടുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 22 മിനിറ്റും 12 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇപ്പോൾ ചാർട്ട് ബസ്റ്റേഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവാണ്. മറ്റൊരു മൂവിയെക്കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ മൂവി ഈസ് കറുപ്പ്. 2026 റിലീസായ ഒരു തമിഴ് ഫാൻറ്റസി ആക്ഷൻ മൂവിയൊക്കെയാണ് കറുപ്പ് എന്ന് പറയുന്നത്. ആർ ജെ ബാലാജിയാണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ആക്ടറും കൂടിയിട്ടാണ്. ഈ ഒരു മൂവിയിൽ സൂര്യയാണ് വരുന്നത്. അതുപോലെ തന്നെ തൃഷയാണ് പേരായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ ആർ ജെ ബാലാജി അദ്ദേഹവും ഈ ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ഇന്ദ്രൻസ് ഈ ഒരു മൂവിയിൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ മലയാളിയായിട്ടുള്ള അനഘ രവി എന്ന് പറയുന്ന ആക്ട്രസും ഈ ഒരു മൂവിയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. സോ 2026 റിലീസായ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് മൂവിയായിട്ട് ഈ ഒരു സിനിമ മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂര്യയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂവിയായിട്ടും ഈ ഒരു മൂവി മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈനൊക്കെ നോക്കുമ്പോൾ ഇത് ഒ ടി ടി റിലീസായിട്ടുണ്ട് ഓൾറെഡി എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ അച്ഛൻ അവളുടെ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് ഒരു മോഷണശ്രമമൊക്കെ നടന്ന് അതിനെ തുടർന്നുണ്ടാവുന്ന കേസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് കോടതി അങ്ങനെ അതിൻ്റെ രീതിയിലൊക്കെ പോകുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മോഷണത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്

ശ്രമവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയുടെ സിനിമയുടെ സ്റ്റോറി ലൈനായിട്ട് വരുന്നതെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പാട്ടുകൾ നോക്കുമ്പോൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് സായ് അഭയങ്കറാണ്. ഈ ഒരു മൂവിയുടെ ചർച്ചകൾ നടക്കുന്ന സമയത്തൊക്കെ എ ആർ റഹ്മാൻ ആയിരിക്കും ഈ സിനിമയ്ക്ക് മ്യൂസിക് നൽകുക എന്നൊക്കെ ഒരു കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് സായ് അഭയങ്കറിലേക്ക് വന്ന് ചേരുകയായിരുന്നു. സോ നമ്മൾ നെക്സ്റ്റ് ചാറ്റ് ബസ്റ്റേഴ്സിൽ കേൾക്കാനായിട്ട് പോകുന്നത് കറുപ്പ് എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: This is Rainbow FM 107.5. Musically yours. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ചാർട്ട് ബസ്റ്റേഴ്സ് ആണ്. അപ്പോൾ 2026 മെയ് മാസത്തിൽ റിലീസായ കുറച്ച് മലയാളം മൂവീസിലെയും അതുപോലെ

തമിഴ് മൂവീസിലേക്ക് കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ അടുത്ത റിലീസായ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ കുറച്ച് സിനിമകളെ പാട്ടുകളൊക്കെ കേട്ടത് ആ സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ്, സോറി, 11 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആവുമ്പോൾ നമ്മൾ ഇനി ട്രെൻഡിങ്ങായി നിൽക്കുന്ന കുറച്ച് പാട്ടുകളാണ് കേൾക്കാനായിട്ട് പോകുന്നത്. സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുന്ന സമയത്ത് ഓരോ സമയത്തും ട്രെൻഡിങ്ങായിട്ട് ഓരോരോ പാട്ടുകളുണ്ടാവും. അതും മലയാളം തന്നെ ആവണമെന്നില്ല, തമിഴ്, ഹിന്ദി, അങ്ങനെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ആവാം. അങ്ങനെ ഒരു ട്രെൻഡിങ് പാട്ട് എല്ലാ സമയത്തും നിർബന്ധമാണ്. ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ആ ഒരു ഇങ്ങനെ റീൽസൊക്കെ കാണുന്ന സമയത്ത് സെയിം പാട്ടിട്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി റീൽസൊക്കെ കാണാനായിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ കുറേ പാട്ടുകൾ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിരുന്ന കുറച്ച് പാട്ടുകൾ കൂടിയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സോ പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു ചാർട്ട് ബസ്റ്റേഴ്സ്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: ദിനേശേ, നമ്മളെ കമ്മിറ്റ് ആയിട്ടാപ്പാ പ്രവീൺ പായ സൂപ്പർ ഫിഗറെ ഉഷാർ പണ്ടാപ്പാ
2: പകത്ത് ഗ്ലാസ്
1: തന്നെയാ
2: മജാ പണ്ടാപ്പാ
1: അമ്മയാ
2: ഹേ ഉള്ളേ മടാ

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5-ൽ. സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 7 സെക്കൻഡും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ യുവർ ചോയ്സിലേക്ക്. യെസ്, അപ്പോൾ നമ്മൾ രാവിലെ വാട്സപ്പ് ഒക്കെ അവസാനിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ പാട്ട് കിട്ടാത്തവർക്ക് ലൈവായിട്ടൊക്കെ വിളിച്ച് പാട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുമായിട്ട് 12 മണിക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യുവർ ചോയ്സുമായിട്ട് ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണെന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഉച്ച സമയത്തിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ കഴിക്കാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പാട്ട് കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്തോളാം. ഞാൻ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഏത് പാട്ടാണ് ചോദിക്കാനുള്ളത് എന്ന് ഉള്ള കാര്യമൊക്കെ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വേണം വിളിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം വേഗം വിളിച്ച് പെട്ടെന്ന് പാട്ടൊക്കെ ചോദിച്ച് പാട്ടൊക്കെ കേട്ടിങ്ങനെ ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും കോളുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് കൂടിയുള്ളത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ യുവർ ചോയ്സിലേക്ക് ചോദിച്ചുകൊണ്ട് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 0484-24-28-101 ആണ്. 0484-24-28-101. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഒത്തിരി നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും യുവർ ചോയ്സിൽ വീണ്ടും ഞാൻ ആദ്യം ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പാട്ട് ഇഷ്ടമാവും എന്ന വിശ്വാസത്തിൽ നമ്മൾ ഷിക്കാർ എന്ന് പറയുന്ന മൂവിയിൽ ശങ്കർ മഹാദേവൻ അതുപോലെ മാലതി ലക്ഷ്മണൻ രണ്ടുപേരും ചേർന്ന് പാടിയൊരു അടിപൊളി പാട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ശ്രോതാക്കൾക്ക് വിളിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: യെസ്, അപ്പോൾ ഷിക്കാർ എന്ന് പറയുന്ന മൂവിയിലെ ഒരു അടിപൊളി പാട്ട് കേട്ട് നമ്മളിത് തിരിച്ചു വന്നിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലെ ഫസ്റ്റ് കോളർ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ, നമസ്തേ.
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: മണ്ണഞ്ചേരിയിൽ നിന്ന് രാധാകൃഷ്ണ പണിക്കർ.
1: സി എസ് ആണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ?
2: ഞാൻ ഇപ്പോഴും വെറുതെ ഇരിക്കുകയാണ്. നേരത്തെ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു.
1: എന്ത് ജോലി ആയിരുന്നു?
2: ഞാൻ കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലായിരുന്നു. 2015 പെൻഷനായി.
1: ഓ ശരി, അപ്പൊ ഇപ്പോ റിട്ടയർമെന്റ് ലൈഫാണ്.
2: അതെ, റിട്ടയർമെന്റ് ലൈഫും ഇത്തിരി.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ കോൾ ചെറുതായിട്ടൊന്ന് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഏതായാലും നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം. വേറെ കോളൊന്നും നിലവിൽ ഇപ്പോൾ വരുന്നില്ല. ഏതായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സോ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി

പറയാം 0484248 1 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വിളിച്ച് നിങ്ങൾക്ക് ലൈവായിട്ട് ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു പാട്ട് കിട്ടിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ വിളിക്കാനുള്ളവർ വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ.

ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in. Musically.

0: യോസ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: വെൽക്കം ബാക്ക് ടു ആകാശവാണി. കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ സമയം 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ ഡ്രോപ്പായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് കോളർ വെയിറ്റിംഗ് ആണ്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: രോമന,
1: മുച്ചിറ്റൂര്. ഓക്കെ, പേരെന്തായിരുന്നു? ഓമന. ഓക്കെ, ഭയങ്കര കുഞ്ഞു സൗണ്ടാണല്ലോ, തീരെ ചെറിയ സൗണ്ട്, കൊച്ചു കുട്ടികളുടെ സൗണ്ട് പോലത്തെ സൗണ്ട്. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ? ഓഹോ, അപ്പോ വീട്ടിലാണോ? ഓ ശരി. ഓ, അപ്പൊ വീട്ടില് നിങ്ങള് രണ്ടുപേരും ഉള്ളോ? ഓ ശരി ശരി. അപ്പൊ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ജോലി? ഉള്ളു, അതല്ല ഞാൻ ചോദിച്ചത്. മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും? ഇല്ല.
2: ഓക്കെ,
1: മാത്രമേ ഉള്ളൂ. അപ്പോ ചേട്ടനും ഇപ്പോ അവിടെ തന്നെ ഉണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്, വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ ചേട്ടന്? ലോട്ടറി ടിക്കറ്റ്. ഓ ശരി ശരി. അപ്പൊ ഇപ്പൊ പോയിരിക്കയാണോ? എന്താ ചേട്ടന്റെ പേരെന്താ?
2: രാമചന്ദ്രൻ.
1: രാമചന്ദ്രൻ. ഓക്കെ, അപ്പോ പോയിട്ട് എപ്പോ വരും? ഓ ശരി. അപ്പോ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ ആഹാരം കഴിക്കാൻ? ശരി, അപ്പൊ ആഹാരത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പം വേറെ ഇവിടെ തൊട്ടടുത്ത് സഹായത്തിനൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആൾക്കാരൊക്കെ ഉണ്ടോ? ശരി ശരി. ഓക്കെ, അപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് വാസന്തി ലക്ഷ്മി പിന്നെ ഞാനിത്.

0: ആ പാട്ടാണ് വേണ്ടത്. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണോ? ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. യേശുദാസ് പാടിയ പാട്ടാണ്. എന്താണ്?
1: കൃഷ്ണന്റെ ഭക്തിയാണ് ഞാൻ, അപ്പൊ കൃഷ്ണന്റെ പാട്ട്
0: മാത്രമാണ് ഇഷ്ടം. അപ്പൊ റേഡിയോ കേൾക്കാറുണ്ടോ നമ്മുടെ പ്രോഗ്രാം ഒക്കെ? കേൾക്കുന്ന ആളാണ്. ഓക്കെ, അപ്പം നമുക്ക് പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ മുൻപ്?
1: ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ശരി.
1: മുൻപൊരുള്ള രുക്മണിയാണ് എനിക്ക് ഈ നമ്പർ തരുന്നത്. അതാ ഒരു പ്രാവശ്യം വിളിച്ചാൽ മറന്നു ഞാൻ നമ്പർ. ഞാൻ വിളിക്കുക, എന്നോട് പറഞ്ഞു ചേച്ചി വിളിച്ചു ചേച്ചിയാണ്. അപ്പൊ വിളിച്ചപ്പോ വിളിക്കാണെങ്കിൽ നമ്പർ പറഞ്ഞില്ലേടി പറഞ്ഞു പറഞ്ഞു തന്നോളൂ.
0: നമ്മള് നമ്പർ പ്രോഗ്രാമിനെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ട്രൈ ചെയ്തു
0: കിട്ടി കിട്ടി. ഏതായാലും അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ കോള് കട്ടായി പോയി. ഏതായാലും അതിനുശേഷം വിളിച്ചത് നമ്മുടെ ഓമന ചേച്ചിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം. ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു.
1: തളിക്കുളത്ത് എന്റെ അമ്മയുടെ മകള് മണി എന്ന് പറഞ്ഞിട്ട് മണി ചേച്ചിക്ക് തീരെ വിളിച്ചാ അറിയില്ല. ഞാൻ ബാബ തയ്ക്കുള്ളടി, നീ വിളിക്കും നീ വിളിക്കും നമുക്ക് കൊറേ നാളെന്ന് പറയും.
0: ഓക്കെ, അപ്പോ കേക്കുന്നുണ്ടാവും? ആരാണ്? മണി ചേച്ചിയോ?
1: കേക്കുന്നുണ്ടോ? കേക്കുന്നതാ
0: കേക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്നൊക്കെ കേക്കുന്നുണ്ടാവും?
1: കേക്കുന്നുണ്ട്,
0: കേട്ടുണ്ട്. ഓക്കെ, അപ്പൊ മണി എന്നാണ് മണി എന്നല്ലേ പേര് പറഞ്ഞേ? ഓക്കെ, അപ്പൊ മണിച്ചേച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഓമന ചേച്ചിക്ക് വേണ്ടിയിട്ടും രുക്മിണി ചേച്ചിക്കും പിന്നെ അതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡ് രാമചന്ദ്രൻ എന്നല്ലേ പേര് പറഞ്ഞേ? ഓക്കെ, അപ്പൊ രാമചന്ദ്രൻ ചേട്ടനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ പാട്ട് വരുന്നുണ്ട്. അപ്പോ ഇനി ഒരു ദിവസം ഇതുപോലെ വിളിക്കാട്ടോ, കുറച്ചുനാൾ കഴിയുമ്പോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ചേട്ടന്റെ അടുത്തേക്ക് അന്വേഷണം
1: അറിയിക്കാം.
0: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒത്തിരി നന്ദി. ചേട്ടന്റെ അടുത്തേക്ക് അന്വേഷണം പറയാട്ടോ. ഓക്കെ, ബൈ ബൈ.
1: ഓക്കെ.

0: News, Views, Entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ യുവർ ചോയ്സ്. അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റും 10 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എവിടെന്നാ വിളിക്കുന്നേ? ഐരാവുരത്ത് നിന്നാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ ജോലി എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ? കൃഷിപ്പണിയിലാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ജോലിയിലാണോ? ഇന്ന് പോയില്ല. എന്ത് പറ്റി? മഴയൊക്കെയാണ്. ഇപ്പൊ അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഓ, പൊതുവിൽ മഴ ആയതുകൊണ്ട് പോയില്ല. ഓക്കെ, ശരി. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാണ്? ഇപ്പൊ വീട്ടിൽ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ചെയ്യുവാണോ? പണിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് റേഡിയോയിലേക്ക് വിളിച്ചത്. ഓക്കെ, അപ്പൊ നേരത്തെ വിളിക്കുന്ന വിളിച്ചിട്ടുണ്ടോ പ്രോഗ്രാമിലേക്ക്?
3: ഞാൻ വിളിച്ചോണ്ടിരിക്കാണ്. നിങ്ങൾ ഈ കണ്ടമാനം മറ്റൊന്നും ഞാൻ ആർക്കും വിളിച്ചിട്ടുള്ള പാട്ട്
2: അത് അവസാനം നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ. ഒത്തിരി ആളുകൾ വിളിക്കുന്നോണ്ടാണ് നമുക്ക് അങ്ങനെ വിളിച്ചാ കിട്ടാത്ത ചെറിയ പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് എന്തെങ്കിലും അവരോട് വിശേഷങ്ങളൊക്കെ കുറച്ച് സംസാരിക്കണല്ലോ. മെസ്സേജ് എങ്കിലും നമുക്ക് അവരോട് വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും വിശേഷം ചോദിക്കാതിരിക്കുന്ന മോശമല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. ഓ ശരി ശരി. അപ്പൊ നമുക്ക് ഏതായാലും സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഒരു ഇത് പറഞ്ഞതുകൊണ്ട് നമുക്കിനി അത് ശ്രദ്ധിക്കാം. ഓ ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മൾ ഏതായാലും ഇനി ആ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നിപ്പോ ചേട്ടന് ഏത് പാട്ടാ വേണ്ടത്? രജനീകാന്തിന്റെ. ഓക്കെ, അപ്പൊ രജനീകാന്തിന്റെ ഒരു അടിപൊളി പാട്ട് വരുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻസ് ഉണ്ടോ? ആ പറഞ്ഞോളൂ.
3: ശിവൻ.
2: ആ
3: മുണ്ടേക്കുടി.
2: ആ
3: പിന്നെ രായപ്പൻ.
2: ആ
3: പിന്നെ സുരേഷ്. പിന്നെ എന്നാ അറിയാതെ എല്ലാവർക്കും വേണ്ടി.
2: എല്ലാവർക്കും വേണ്ടി. ഇവരൊക്കെ ഫ്രണ്ട്സ് ആണോ?
3: ഫ്രണ്ട്സ്
2: ആണ്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ മദനൻ ചേട്ടന് വേണ്ടിയിട്ടും രജനീകാന്തിന് ഒരു അടിപൊളി പാട്ട് വരുന്നുണ്ട്. അപ്പൊ പാട്ടിലേക്ക് പോയാലോ?
3: ഓക്കെ ബൈ.
2: ഓക്കെ ബൈ.

0: 107.5 FM Rainbow.
1: യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 12 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ നമ്മുടെ നെക്സ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ രാജേഷാണ്, പച്ചാളത്ത് നിന്ന്.
1: പച്ചാളത്ത് നിന്ന്? ഓക്കെ. എന്താ ചെയ്യുന്നത്? എന്താ?
2: ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ
1: വർക്ക് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ ജോലിയിലാണോ?
2: അതെ, ജോലിയിലാണ്.

0: വിളിച്ചതാണ്. ഓക്കെ, അപ്പം എന്ത് എന്താണ് അവിടെ ഹോസ്പിറ്റലിൽ എന്ത് ജോലിയാണ്? ഓ ശരി ശരി. അപ്പോ എങ്ങനെയാണ് അവിടെ, ഭയങ്കര തിരക്കുള്ള ജോലിയാണോ ലിഫ്റ്റ്? ഓക്കെ, അപ്പം അല്ല അത് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ടോ? അപ്പോ ഇല്ല,
1: പുതിയതായതുകൊണ്ട്
0: കുഴപ്പമില്ല.
1: നമുക്ക് ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് ഉണ്ട്, അതുകൊണ്ട് ARD എന്ന് പറയും. അപ്പൊ സപ്ലൈ പോയാൽ തന്നെ നിയറസ്റ്റ് ഫ്ലോറിൽ വന്ന് ഡോർ ഓപ്പൺ ആയി കിടക്കും.
0: ഓ ശരി ശരി.
1: വിഷയമില്ല. പിന്നെ എന്തെങ്കിലും കോണ്ടാക്ട് കിട്ടാണ്ട് ഒന്ന് സ്റ്റക്കായി പോയാല് ഇൻ കേസ് ഇങ്ങനെ സംഭവിക്കാം.
0: ഓക്കെ, അപ്പൊ നമ്മള് അത് ചെയ്തു കൊടുക്ക.
1: നമ്മളപ്പോ നമ്മള് വിളിക്കും, എന്റെ ഫോൺ നമ്പർ എല്ലാം ലിസ്റ്റ് ഉണ്ട്.
0: ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും പോണം നമ്മള്?
1: ആ, നമുക്ക്
0: ഡ്യൂട്ടി ഉണ്ട്. ഓ ശരി ശരി. ഓക്കെ ശരി ശരി. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പല പല വ്യത്യസ്ത തരങ്ങളായ ജോലികളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ അറിയാനായിട്ടൊക്കെ പറ്റുന്നൊരു. അതെ അതെ, നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ സിനിമയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ലിഫ്റ്റ് ഇടയ്ക്ക് നിന്ന് പോകുക, ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല.
1: പക്ഷേ
0: കുഴപ്പമില്ല, ലിഫ്റ്റുകളാണ്. അപ്പോ എന്തെങ്കിലും ഇൻ കേസ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ ആളോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ അവിടെ ഇപ്പൊ എങ്ങനെയാണ്, വേറെ ആളുകളൊക്കെ ഉണ്ടോ കൂടെ ജോലി ചെയ്യാൻ?
1: 9 പേരുണ്ട്.
0: അപ്പൊ നിങ്ങളെല്ലാം ഒരു ടീമായിട്ടാണോ? ഓ ശരി ശരി. ഓക്കെ, അപ്പം ഇന്നിപ്പോ ജോലിയുടെ ഇടയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് നമ്മുടെ ഭാരത് രാജ അറിയാലോ.
0: അതെ അതെ,
1: പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു
0: സംവിധായകനുമാണ്.
1: വേണ്ടി ഒരു പ്രണാമം പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമാണ് കിഴക്കേ പോകുമ്പോയിൽ. വളരെ മനോഹരമായ പാട്ടുകളൊക്കെയുള്ള ഒരു
0: പടമാണ്.
1: അപ്പൊ ഈ പടത്തിന്റെ സംഗീതം ഇളയരാജയാണ് എഴുതിയത്, വരികൾ കണ്ണദാസനാണ്. നമ്മുടെ വയലാറിന്റെ റേഞ്ചുള്ള ഒരു എഴുത്തുകാരനാണ് കണ്ണദാസൻ എന്ന് പറഞ്ഞ തമിഴില്.
0: അപ്പൊ
1: വളരെ സൂപ്പർ ആയിട്ടുള്ള വരികളും സംഗീതവും ഒക്കെയാണ്.
0: അതുപോലെ തന്നെ
1: ഗാനരംഗവും. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ ഒരു പാട്ട്
0: ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മള് കിഴക്കേ പോകും
1: വരാത്തൊരു പാട്ടുമാണ്.
0: ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കാത്തൊരു പാട്ടാണ്.
1: സുരേഷ് സാറ് ഇടയ്ക്ക്
0: ഇടാറുണ്ടല്ലേ?
1: കേട്ടിട്ടേ.
0: ഓക്കെ, അപ്പൊ അതേതായാലും നന്നായി. നമുക്കിങ്ങനെ അധികം കേൾക്കാത്ത പാട്ടുകൾ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ്. അപ്പൊ ഏതായാലും അതെ അതെ, കിഴക്കേ പോകും റെയിൽ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അത് മലേഷ്യ വാസുദേവൻ അതുപോലെ എസ് ജാനകി, ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയൊരു പാട്ടാണ്. ഓക്കെ, അപ്പൊ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സിനിമ എത്രത്തോളം ഇഷ്ടമുള്ള ഒരാളാണെന്ന് എനിക്ക് ഒരു പറയുന്നതിലൂടെ മനസ്സിലാവുന്നുണ്ട്, സിനിമയും പാട്ടൊക്കെ. ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ആദ്യമായിട്ടാണ് ഇതിലേക്ക് മുന്നേ വിളിച്ചിട്ടുണ്ട് പ്രോഗ്രാമിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആളാണ്. ശരി, നമ്മൾ ആദ്യമായിട്ടാണ്
1: സംസാരിക്കുന്നത്.
0: എപ്പോഴും വിളിക്കാറില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം.
1: കിട്ടി.
0: ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ടുള്ളൊരു വിളിക്കില്ല. ഓക്കെ, അപ്പൊ ഇപ്പോ ലഞ്ച് ബ്രേക്ക് ആണോ? ഓക്കെ ശരി. അപ്പോ ആഹാരമൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നോളാം, നമുക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കാം. അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. കുറച്ച് നാളൊക്കെ കഴിയുമ്പോ വീണ്ടും വിളിക്കാം
1: കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
2: കോവിൽ മണിയോ സേ തന്നെ செய்ததாரோ

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: സമയം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ യുവർ ചോയ്സിന്റെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ? ഓഫ് ചെയ്തു. ഓക്കെ, ഒരു എക്കോ പോലെ കേട്ടു, അതാണ് ഞാൻ ചോദിച്ചത്. ചിലപ്പോ അതായിരിക്കും. ഓക്കെ, പേരെന്തായിരുന്നു പറഞ്ഞത്?
3: സന്തോഷ്.
2: സന്തോഷ്, എവിടുന്ന വിളിക്കുന്നേ?
3: ഞാന് തൃശൂർ ജില്ലയിലെ ചെമ്പുച്ചിറ.
2: ചെമ്പുച്ചിറ?
3: ചെമ്പുച്ചിറ നൂലുവള്ളി എന്നൊക്കെ പറയും.
2: ഓക്കെ, എന്താ ചെയ്യുന്നേ? എന്താ?
3: ഞാന് ചായ കച്ചവടമാണ്. ചായ വീട്ടില് ചായയും പലഹാരം ഉണ്ടാക്കിട്ട് കടകളിലൊക്കെ കൊണ്ടുകൊടുക്കുന്നു.
2: ഈ ബേക്കറി പോലത്തെ കടകളിലൊക്കെയാണോ?
3: അങ്ങനെയല്ല, നമ്മള്
2: ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ.
3: ജോലി സ്ഥലങ്ങളിൽ അവിടെ എത്തിച്ചു കൊടുക്കാന് ചായയും പലഹാരമായിട്ട്.
2: ഓക്കെ,
3: ലൈനിലിങ്ങനെ
2: പോയോണ്ടിരിക്കും.
3: നമ്മുടെ അത് അടുത്തുള്ള സ്ഥലം അമ്പലൂര് വരെ.
2: ഓക്കെ, അപ്പൊ ഇപ്പൊ ജോലിയിലാണോ?
3: ജോലിയിലാണ്. ഇപ്പൊ ചായ പാർട്ടിയോണ്ടിരിക്കും. ഉച്ചക്ക് ഇനി 2 മണിക്ക്
2: പോവും. ഓക്കെ, അല്ല, ഈ സമയത്ത് ഉച്ച സമയത്തൊക്കെ ഇപ്പൊ നമ്മള് ചായ കൊടുക്കുന്നത്?
3: ഉച്ചക്ക് 2 മണിക്ക് ശേഷം, അതായത് ഇപ്പൊ റെഡിയാക്കി വെക്കും.
2: ഓ, അങ്ങനെ. ശരി ശരി.

0: വലിയ ഫ്ലാസ്കില് തയ്യാറാക്കി വെച്ചിട്ട് രണ്ടു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ വൈഫും ഇവിടെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
1: ഓ, അപ്പോ ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്നിട്ട് രണ്ടുപേരും
0: ട്രൈ ചെയ്യുന്നു.
1: ഓക്കെ, അപ്പൊ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്.
0: അതെ അതെ, ഞാനിത് കൊണ്ടുപോകും. ആള് ഇപ്പൊ രാവിലെ ഒരു ട്രിപ്പ് പോയി വന്നു.
1: ഓ ശരി ശരി,
0: ഇനി രണ്ടാമത്തെ ട്രിപ്പ് പോവാൻ വേണ്ടി
1: തയ്യാറാക്കുന്നു. അപ്പൊ എത്ര മണിവരെ ഉണ്ടാവും ഈ ഒരു ചായ പരിപാടിയൊക്കെ?
0: രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 11:30 ആവുമ്പോ തിരിച്ച് വീട്ടിലെത്തും. അത് കൊടുത്ത് വീട്ടിലെത്തും. അതെ, സ്ഥിരം കസ്റ്റമർ ആണ് നമുക്ക്, ഡെയിലി ഒരേ കസ്റ്റമർ തന്നെയാണ്.
1: ഓക്കെ,
0: ആ പിന്നെ വീണ്ടും 2 മണിക്ക് പോയി, ഒരു 5 മണി ആകുമ്പോ
1: കഴിയും.
0: പിന്നെ അവിടെ നിന്നൊക്കെ വീട്ടിലെത്തുമ്പോ ഒരു 6:30.
1: അപ്പൊ അതിനുള്ളിൽ പരിപാടിയൊക്കെ തീരും. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ രാത്രിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന അങ്ങനെ ഈ ചെറിയ തട്ടുകട പോലെയോ? അങ്ങനെയില്ല, കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ ശരി. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ?
0: ഓക്കെ,
1: പഠിക്കുകയാണോ?
0: മോളെ ഇറ്റലിക്കായി.
1: ഓക്കെ, അപ്പൊ രണ്ടുപേരും ഇപ്പൊ സ്കൂളിൽ പോയിരിക്കായിരിക്കും അല്ലേ? ഓക്കെ ശരി. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക്
1: പാട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ?
0: എന്റെ എല്ലാ ഫാമിലിക്കും, പിന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി,
1: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ജോലിയൊക്കെ നന്നായി.
0: നമ്മൾ വിളിച്ചത് വിളിക്കാറുണ്ട് ഒരുപാട് തവണ, ഒരു വർഷമായി റേഡിയോ മേടിച്ചിട്ട്.
1: ഓക്കെ, കിട്ടിയത്. ഓക്കെ, അപ്പൊ ഏതായാലും കിട്ടി, വിളിച്ച് ഒത്തിരി സന്തോഷം. അപ്പൊ വീണ്ടും കുറച്ച് നാള് കഴിയുമ്പോ വിളിക്കാം, അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.
0: ശരി, ഓക്കെ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ്

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലെടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് യുഎസ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11th നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് 2047-നായുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യവിഭവശേഷി വികസനം എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൌരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
1: പിഎം കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പിഎം കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണമായും ഒഴിവാക്കി. 22%, 25%, 27%, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് പൂർണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ യുഎസ് നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കായികലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ മൂന്ന് രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Three dimensions. First, the bilateral cooperation between India and the United. Second, the partnership between India and the European Union. And third, what our two countries can do together in the world for the world.
1: ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14th കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൌണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ, 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹങ്ബോവുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 1 മണി കഴിഞ്ഞ് 1:48 ആവുമ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് റെയിൻബോ ഇന്നത്തെ യുവർ ചോയ്സുമായിട്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇനി ബാക്കി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മണി വരെയാണ്. 1 മണിക്കൂർ കൂടി നമ്മുടെ പ്രോഗ്രാമിന് ടൈമുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി കോളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ ആ ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഇനിയും 1 മണിക്കൂർ നമ്മുടെ മുൻപിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 1 മണിക്കൂറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ റെയിൻബോയെ വിളിച്ച് ലൈവായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഇതാണ്, 0484 2428 101, 0484 2428 101. ഓക്കെ, അപ്പോൾ മലയാളം ന്യൂസിൻ്റെ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക്. നമ്മൾ ഏതായാലും ഒരു പാട്ടിലേക്കാണ് പോകുന്നത്, അപ്പോൾ ഒരു പാട്ടിൻ്റെ ക്യാപ്പിൽ വിളിക്കാനുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. സോ കേട്ടുകൊണ്ടിരിക്കുക, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, യുവർ ചോയ്സ്.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: You are listening to FM Rainbow 107.5, musically yours.

0: ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്ന മൂവിയിൽ മധു ബാലകൃഷ്ണൻ അതുപോലെ ശ്വേതാ മോഹൻ രണ്ടുപേരും ചേർന്ന് പാടിയൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിതാ തിരിച്ചു വന്നിരിക്കുകയാണ് യുവർ ചോയ്സിലേക്ക്. അപ്പോൾ നമ്മുടെ ബ്രേക്കിന് ശേഷമുള്ള ഫസ്റ്റ് കോളർ വെയിറ്റും കാണാറാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ സജ്ജന, എടമുട്ടം, തൃശ്ശൂർ.
0: എടമുട്ടം,
1: തൃശ്ശൂർ ജില്ല.
0: ഓക്കെ, സജ്ജന എന്താ ചെയ്യുന്നേ?
1: ഹൗസ് വൈഫ് ആണ്.
0: ഹൗസ് വൈഫ് ആണ്? ഞാൻ വിചാരിച്ചു ഒരു ചെറിയ കുട്ടിയായിരിക്കും. അത്രയും വലിയൊരു കുട്ടിയുടെ അമ്മയാണ്.
1: അവക്ക് ഇതില് വിളിക്കു വിളിക്കുന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ വെക്കേഷന് വീട്ടിൽ വന്നപ്പോഴാണ് വീണ്ടും റേഡിയോ ആയിട്ട് ഒരു ബന്ധം വന്നത്.
0: ഓക്കെ,
1: ഉമ്മ എപ്പോഴും ഫുൾ ടൈം ഇത് എഫ്എം വെക്കാം.
0: ആ,
1: അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവർക്ക് ഇത് കേട്ടിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം.
0: അങ്ങനെ
1: ഇന്നലെ രാത്രി മുതൽ വിളിക്കുന്നതായിരിക്കും പ്രോഗ്രാം മുതൽ
0: വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അവിടെ ഉണ്ട്. മോളുടെ പേരെന്താ?
1: മോളുടെ പേര് ആലിയ. ജന്മത്ത്
0: ആലിയ. മോളിപ്പോ ഉണ്ടോ അടുത്ത്?
1: അവളിതേ കേട്ടോണ്ടിരിക്കുക.
0: അപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ?
1: ഇല്ല, വിട്ടില്ല.
0: ഓ ശരി, എന്തുപറ്റി? എന്തേലും അസുഖമായിട്ട് ഇരിക്കുകയാണോ?

0: ഇല്ല, സ്കൂള് മാറ്റാൻ വേണ്ടിട്ട്.
1: ഓ
0: അപ്പൊ
1: ഓ ഓ അങ്ങനെ അങ്ങനെ. ഓ ശരി ശരി, ഞാൻ വിചാരിച്ചു ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും സുഖമില്ലാതെ ഇരിക്കുകയാണോ.
0: ഇല്ല, ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുക.
1: ഓ
0: അപ്പൊ
1: ശരി.
0: ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സ്കൂളിൽ കൊണ്ടുപോകാനും ഇതിനായിട്ടുള്ളൊരു ഇത്
1: ആ
0: വന്നു.
1: ഹാ ഹാ ഓക്കെ ഓക്കെ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇനി
0: ഇപ്പൊ 7 മാസം കഴിഞ്ഞു.
1: 7 മാസം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഉടനെ ഒരു കുഞ്ഞുവാവ കൂടി വരും.
0: അതിനും വെയിറ്റ് ആയിട്ടിരിക്കുന്ന ആള്.
1: വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ അല്ലേ?
0: അതെ.
1: ഓക്കെ, അപ്പോൾ അടുത്തുണ്ടോ ആള്? സംസാരിക്കുമോ നമ്മളോട്?
0: സംസാരിച്ചു അവളിപ്പോ റേഡിയോയില് കേട്ടിരിക്കും. അപ്പൊ ഞാൻ അവിടെ നിന്ന് നീങ്ങിയതാ.
1: ആ ആ സൗണ്ട് ആയതുകൊണ്ട്. ഓക്കെ ശരി. ഏതായാലും അപ്പോൾ റെയിൻബോയുടെ വക അന്വേഷണം പറഞ്ഞേക്കു. ആലിയ, ആലിയ എന്നല്ലേ പേര് പറഞ്ഞേ?
0: കൊടുക്ക.
1: ആ ആ ഓക്കെ.
2: ഹലോ,
1: ഹലോ ആലിയക്കുട്ടി, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇഷ്ടമാണോ റേഡിയോ കേൾക്കാൻ? ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് സ്കൂളിലൊന്നും പോയില്ലാന്ന് പറഞ്ഞല്ലോ. സ്കൂളിലൊന്നും പോവാതെ നമ്മുടെ റേഡിയോ ഒക്കെ കേട്ടിങ്ങനെ പാട്ടൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണോ? എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്? പാട്ട് പാടുവോ ആലിയക്കുട്ടി? നമുക്കൊരു രണ്ടു വരി പാട്ട് പാടി തരുമോ?
2: ആകാശം
1: ഓക്കെ, അത്ര അറിയുള്ളോ. ഓക്കെ, എന്തായാലും നന്നായിട്ട് പാടി. അപ്പോ ഈ ഒരു പാട്ട് നേരത്തെ കേട്ടിട്ടുണ്ട്? ഈ ഒരു പാട്ടാണോ ഇഷ്ടം? അതിന്റെ വരികളൊക്കെ നന്നായിട്ട് തെറ്റാതെ പാടിയല്ലോ, രണ്ടു വരിയൊക്കെ. ഓക്കെ, അപ്പൊ കുഞ്ഞുവാവയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പാട്ട് കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? ആണ്. ഓക്കെ, അപ്പൊ ആലിയക്കുട്ടിക്ക് എന്താ, ബ്രദർ വേണമെന്നാണോ സിസ്റ്റർ വേണമെന്നാണോ ആഗ്രഹം? സിസ്റ്റർ വേണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ കുറച്ച് നാളോട് കഴിയുമ്പോൾ ഒരു സിസ്റ്റർ വരും, അല്ലെങ്കിൽ ബ്രദർ ആരായാലും വരും. അപ്പോൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മളെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആലിയക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെക്കട്ടെ ഞാൻ? ഓക്കെ, അപ്പോൾ പാട്ടൊക്കെ കേട്ടിരുന്നോളൂ. അതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടോ സ്കൂളിലൊക്കെ. ഇനിയിപ്പോൾ പോവാം, ഉടനെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. അപ്പോൾ നന്നായിട്ടൊക്കെ പഠിക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ പാട്ട് കേട്ടാലോ. ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വിളിക്കണേ നമ്മളെ പ്രോഗ്രാമിലേക്ക്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.

0: നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5.
1: യെസ്, അപ്പോൾ ഓളങ്ങൾ എന്ന് പറയുന്ന മൂവിയിലെ എല്ലാവരെയും ഫേവറേറ്റ് ട്രാക്കായിട്ടുള്ള തുമ്പീവ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ് ആ ഒരു പാട്ട്. അപ്പോൾ ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് സജന തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സജനയുടെ മകൾ ആലിയയ്ക്കും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹായ്. ഹലോ അശ്വിനി.
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? സൽമ ജമാലുദ്ദീൻ. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാട്സപ്പ്, നമ്മുടെ വാട്സപ്പ് ഒക്കെ സ്ഥിരം കേൾക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും അറിയാവുന്ന ഒരു പേരായിരിക്കും സൽമ ജമാലുദ്ദീൻ. കേൾക്കുന്ന ആളാണ്, നമ്മുടെ സ്ഥിരം ലിസ്ണർ ആണ്. ഇന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, അല്ല, ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ ഓർക്കുന്നുണ്ട്, മെസ്സേജ് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്.
2: ഞാനുണ്ടല്ലോ, കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറയാറില്ല, കാരണം ഞാൻ എന്നും കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പാട്ട് ചോദിക്കാറുണ്ട്.
1: പാട്ട് ചോദിക്കാറേ ഉള്ളൂ. ചെറിയൊരു വിഷമം വരും. ഓക്കെ, അപ്പൊ നമ്മള് മാക്സിമം പറ്റുന്ന പോലെയൊക്കെ വെച്ച് തരാനായിട്ട് നോക്കാറുണ്ട്.
2: അതെ അതെ,
1: സമയമുള്ളൂ, ഒത്തിരി ലിസണേഴ്സ് ചോദിക്കുന്നതാണ്. ഓ, താങ്ക് യു, താങ്ക് യു, ഒത്തിരി സന്തോഷം. സംസാരിച്ചിട്ടില്ല. ശരിയാണ്, നമ്മള് ഞാനിങ്ങനെ ഒരു വാട്സപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പേര് കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല. തോന്നി വിളിച്ചു. ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. അങ്ങനെ പോണു. ഓക്കെ, അപ്പൊ വീട്ടില്, ഇപ്പൊ വീട്ടിലായിരിക്കുമല്ലോ? വീട്ടിലാണ്. അപ്പോ ആഹാരമൊക്കെ കഴിഞ്ഞ്, ആഹാരമൊക്കെ കഴിച്ചോ?
2: കഴിച്ചിട്ടില്ല,
1: കഴിക്കണം. ഓക്കെ, അപ്പോ ആ 1:30 സമയമൊന്നുമില്ല, നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മള് കഴിക്കും. ഓക്കെ, പിന്നെ എന്താണ് വീട്ടില് സ്പെഷ്യൽ? എന്താണ് ഉണ്ടാക്കിയേക്കുന്നത്?
2: വീട്ടിലൊന്നും അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല, സാധാരണ. വീട്ടില് ഹസ്ബൻഡ്, പിന്നെ മോൻ, മോള് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഇപ്പൊ അവളുടെ സെമസ്റ്റർ എക്സാം കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിലുണ്ട്.
1: ഓക്കെ,
2: പിന്നെ മോൻ 10th പഠിക്കുന്നു.
1: ഓക്കെ, ശരി. അപ്പോ
2: ജമാലുദ്ദീൻ ജോലിക്ക് പോയി.
1: ജോലിക്ക് പോയി. ഓക്കെ, അപ്പോ ഇങ്ങനെ എല്ലാവരും എല്ലാവരെയും സ്കൂളിലും

0: ജോലിക്കൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ റേഡിയോ ഒക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും.
1: ഞാൻ മോളും കൂടി റേഡിയോ ഒക്കെ കേട്ട് അങ്ങനെ ഇരിക്കുന്നതാണ്.
0: കേട്ടിരിക്കുവായിരുന്നു. ഓക്കെ ശരി, അപ്പൊ അങ്ങനെ കേട്ടിരിക്കുമ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് കറുത്തമ്മ സിനിമയിലെ പോരാളി പൊന്നുത്തായി എന്ന് പറഞ്ഞ പാട്ട്,
0: പാട്ടാണ്
1: അതിന്റെ
0: വേണ്ടത്.
1: ആദ്യ വേർഷനായിരുന്നു എനിക്ക് വേണ്ടി സന്തോഷമുള്ള പാട്ടായിരുന്നു വേണ്ടത്. എന്നാലും രണ്ട് പാട്ട് രണ്ട് വേർഷനും ഇഷ്ടമാണ്.
0: ആ,
1: അപ്പൊ സ്വർണ്ണലത പാടിയ പാട്ട്,
0: സ്വർണലത പാടിയ പാട്ട് എന്താണ് ആ ഒരു പാട്ട് തന്നെ എടുക്കാൻ ഒരു കാരണം?
1: സ്വർണ്ണലത എനിക്ക് ഇഷ്ടമാണ്, സ്വർണ്ണലത പാട്ടുകൾ ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്.
1: അപ്പൊ പിന്നെ സ്വർണ്ണലത പാട്ടാവട്ടെ എന്ന്
0: ആ,
1: കരുതി.
0: വിട്ടേ എന്ന് വിചാരിച്ചു. ഇതങ്ങനെ അധികം കേൾക്കാത്തൊരു പാട്ടാണല്ലേ,
1: റെയിൻബോയിൽ വരാറുള്ള പാട്ട് തന്നെയാണത്.
0: വരാറുള്ള പാട്ടാണ്. ഓക്കെ ശരി, അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ റെയർ ആയിട്ടൊക്കെ ഞാൻ അങ്ങനെ അധികം കേട്ടതായിട്ട് ഓർക്കുന്നില്ല. ഏതായാലും ആ കുറച്ച് നാളായി വന്നിട്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും ഇടയ്ക്ക് ചോദിച്ചത് നന്നായി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാത്ത പാട്ടുകൾ ഇടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണ്. നമുക്കിങ്ങനെ ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ എന്ന് കരുതി നമുക്കിനി കേൾക്കാം, ആസ്വദിക്കാം.
1: ഭാരതിരാജ മൂവി സോങ് ആണ് ഈ സോങ്ങിന് സ്വർണ്ണലതക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ പാട്ടിന്.
0: കിട്ടിയ പാട്ടാണ്. ഓക്കെ ശരി ശരി, അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു പാട്ടുമാണ്
1: പാട്ടാണത്
0: ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം,
0: ഓക്കെ,
1: പിന്നെ
0: അപ്പോൾ
1: എനിക്കും.
0: എനിക്കും വേണ്ടിയിട്ട്. ഓക്കെ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്നത് ചോദിച്ചപ്പോൾ ഒരാളെ പൊന്നുത്തായി എന്ന് പറയുന്ന സ്വർണലത പാടിയ പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മെസ്സേജ് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കലൊക്കെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുക, നമ്മുടെ സ്ഥിരം ലിസ്ണറായിട്ട് തന്നെ ഇരിക്കുക. അങ്ങനെ തന്നെ അരികെ വരെ കേൾക്കും. ഓക്കെ, ഒത്തിരി സന്തോഷം. നമുക്കിങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നുന്നത്. ഇത്രയും ഒത്തിരി റെയിൻബോയെ സ്നേഹിക്കുന്ന ആളുകളോട് എല്ലാവരോടും വലിയ വലിയ ഒത്തിരി ഒത്തിരി താങ്ക്സ്.
1: കാരണം നോൺ സ്റ്റോപ്പ് സോങ്സ് ആണല്ലോ മറ്റ്. ഇപ്പോ കുറച്ച് നാളിന് ശേഷം ഇപ്പൊ കുറെ പ്രോഗ്രാംസ് ശ്രോതാക്കളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കുറെ പ്രോഗ്രാംസ് വന്നിട്ടുണ്ട് ഇപ്പോ. അപ്പൊ നമുക്കത് കൂടുതൽ സന്തോഷമായി. കുറെ ഇങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റ് പല പ്രോഗ്രാംസിലും ശ്രോതാക്കൾ വിളിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. പുതിയ ശ്രോതാക്കളെ കേൾക്കുമ്പോ നമുക്കത് ഒരു അവരെ നമ്മൾ പരിചയപ്പെടുന്നതാണ് പുതിയ ശ്രോതാക്കൾ.
0: പുതിയ അതെ അതെ പുതിയ പുതിയ പുതിയ ലിസ്ണേഴ്സിനെ ഉണ്ടാവുന്നു. അപ്പോൾ അത് സ്ഥിരം കേൾക്കുന്ന ആളുകൾക്ക് അവരെ പരിചയപ്പെടാനും ശരിയാണ്. ഒരു
1: പഴയ ശ്രോതാക്കള് ഞങ്ങള് കുറെ പേര് ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഞങ്ങൾക്കറിയാം. എന്നാലും പുതിയ പുതിയ ശ്രോതാക്കളൊക്കെ കുറെ പേര് ഞങ്ങൾ കണ്ടും പരസ്പരം കണ്ട് പരിചയമുണ്ട്, വിളിക്കാറുള്ള സുഹൃത്തുക്കളുണ്ട്.
0: സന്തോഷം. അപ്പൊ നമുക്കും അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം റേഡിയോ വഴി നമ്മളിപ്പോ നേരിട്ട് പോലും കാണാതെ റേഡിയോ വഴിയുള്ള സുഹൃത്തുക്കൾ പിന്നീട് സുഹൃത്തുക്കളായി മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്.
1: ഒത്തിരി സുഹൃത്തുക്കൾ
0: കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലും ഒരു പങ്കാളിയാവാൻ സാധിച്ചാല് റെയിൻബോയ്ക്കും ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം. ഇതുപോലെ ഇടയ്ക്ക് വിളിക്കാട്ടോ. അതുപോലെ മറ്റ് പ്രോഗ്രാംസ് പറഞ്ഞു സ്ഥിരം കേൾക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാംസിലേക്ക് വിളിക്കുക, മെസ്സേജ് ഒക്കെ അയച്ച് എന്നും കൂടെ തന്നെ ഉണ്ടാവുക.
1: വിളിക്കുന്ന കുറവാണ് കാരണം സ്ഥിരം വിളിച്ചു കഴിയുമ്പോ നമ്മൾക്ക് അത് കേൾക്കുന്നവർക്കും ഒരു ബോറടി ആയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കുക, അതാണ് രസം.
0: വിളിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വല്ലപ്പോഴൊക്കെ വിളിക്കുക, ഇതുപോലെ ഇങ്ങനെ അധികം കേൾക്കാത്ത പാട്ടുകളൊക്കെ ചോദിക്കുക.
1: ഓക്കെ,
0: അപ്പൊ നമുക്കും അതൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാം.
1: ശരി,
0: ഓക്കെ, അപ്പോൾ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ ഇന്നത്തെ യുവർ ചോയ്സ് ആണ്. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇനി 30 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്, 2 മണി വരെയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ 04-84-24-2-1-01 ഈ പറയുന്ന നമ്പർ വഴി നിങ്ങൾക്ക് റെയിൻബോയിലേക്ക് വിളിക്കാവുന്നതാണ്. 04-24-28-101 എന്നാണ് നമ്പർ. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്പറിൽ വിളിച്ച് കണക്ട് ആയിട്ടുള്ള നമുക്ക് ഒരു ലിസണർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ഷീബ എന്നാണ്.
0: ആ, എവിടെന്നാ വിളിക്കുന്നത്?
1: കൊങ്ങറുപ്പള്ളി എന്നാണ്.
0: കുമ്മരപ്പള്ളി,
1: കൊങ്ങറുപ്പള്ളി.
0: ഓക്കെ, അത് എവിടെയാ?
1: ലെഫ്റ്റ് പോണം.
0: ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നത്? എന്താ?
1: ഞാൻ ഹൗസ് വൈഫാ.
0: ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് മോളും ഞാനും മാത്രമേ ഉള്ളൂ.
0: മാത്രമേ ഉള്ളൂ. മോളെന്താ ചെയ്യുന്നേ?
1: മോളിപ്പോ ജോലിക്ക് പോയിക്കോ. ചെറിയ ജോലിയാണ്, ജോലിക്ക് പോയിക്കോ.
0: ഓ, ശരി ശരി. അപ്പോ ഇപ്പൊ വീട്ടില് തന്നെയാണ്, പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആഹാരമൊക്കെ കഴിച്ചോ?
1: ഭക്ഷണം കഴിച്ചു.
0: കഴിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഏത് പാട്ടാണ് വേണ്ടത്? ദൃശ്യം സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി. ഓക്കെ, എന്റെ പേര് അശ്വിനി. അശ്വിനി, ഓക്കെ.
1: പാട്ട് എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും എന്റെ അങ്ങളക്കും അങ്ങളുടെ ഭാര്യക്കും കുഞ്ഞുമോളുണ്ട്, മോൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.
0: ഡെഡിക്കേറ്റ് ചെയ്യും.
1: അവളുടെ ബർത്ത്ഡേ ആണ് 16-ാം തീയതി.
0: ഓ ശരി. എന്താ മോളുടെ പേരെന്താ?
1: മോളുടെ പേര് അന്ന മരിയ.
0: അന്ന മരിയ. ഓക്കെ, അപ്പം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോ ചേച്ചിയുടെ മോളുടെ പേരെന്തായിരുന്നു?
1: എന്റെ മോളുടെ പേര് റിയാന്ന.
0: റിയാന്നാണ്. ഓക്കെ, ശരി ശരി.
1: മറ്റേത് ആൻമരിയ, അങ്ങളുടെ മോള
0: ആൻമരിയ. അപ്പോ
1: 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 1-ാം ക്ലാസ്സിൽ.
0: 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ എന്താ ബർത്ത്ഡേ? എന്നാ 16-ാം തീയതി. 16-ാം തീയതി. അപ്പോ ഏതായാലും ഇന്നിപ്പോ 11 ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് റെയിൻബോയുടെ വക ബർത്ത്ഡേ
1: വിളിച്ചത്.
0: ഓക്കെ, അപ്പൊ ഏതായാലും അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നുണ്ട് റെയിൻബോയുടെ വക. ഓക്കെ, ശരി. അപ്പോ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ, നമ്മൾ കൂടുതലൊന്നും സംസാരിച്ചില്ലല്ലോ. വിശേഷമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ റേഡിയോ കേൾക്കാറുണ്ടോ? എന്നും കേൾക്കുന്ന ആളാണോ? കേൾക്കുന്ന ആളാണ്. അപ്പോ നമ്മുടെ പ്രോഗ്രാമിലേക്ക് മുന്നേ വിളിച്ചിട്ടുണ്ടോ?
1: ഇതിലേക്ക് വിളിച്ചിട്ടില്ല.
0: വിളിച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ പ്രോഗ്രാമിലേക്ക്.
1: വൈകുന്നേരത്തെ പ്രോഗ്രാം ഞാൻ കേൾക്കാറുണ്ട്, മിസ് ചെയ്യാറില്ലൊക്കെ
0: കേൾക്കും. നമ്മുടെ ഗെയിംസ് ഒക്കെ
1: പ്രോഗ്രാം പഴയ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്,
0: കേൾക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഗെയിംസ് ഒക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണ്? വിളിക്കാറുണ്ട് റീന ചേച്ചിനെ. വിളിക്കാറുണ്ട്,
1: സംസാരിക്കാറുണ്ട്.
0: വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ ആ ഒരു പ്രോഗ്രാംസ് ഒക്കെ ഇനിയിപ്പം ഇടയ്ക്കൊക്കെ ഇതിലേക്കും വിളിക്കാം. ആറ് മാസം അങ്ങനെയല്ല നമ്മള് പറയുന്നതെന്ന് വെച്ചാൽ, സ്ഥിരം വിളിക്കണ്ടേ ഉള്ളൂ. ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ വിളിക്കാം, കുഴപ്പമില്ല. 6 മാസം അങ്ങനെയില്ല, നമ്മളെപ്പോഴും വിളിക്കാതിരിക്കാന്നുള്ളേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഇത്തിരി ഗ്യാപ്പ് കഴിയുമ്പോൾ വിളിക്കാം. ഓക്കെ, അപ്പോൾ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോവാം. അപ്പോൾ വീണ്ടും വിളിക്കാം കേട്ടോ, കുറച്ച് നാൾ കഴിയുമ്പോൾ. ഓക്കെ ഓക്കെ. ഓക്കെ, ശരി എന്നാ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സിൻ്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മളോട് സംസാരിക്കാൻ ഒരു കോളർ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: സാജിത. സാജിത ഫ്രം മാഞ്ഞാലി.
0: മാഞ്ഞാലി,
1: ഇപ്പം വിളിക്കുന്നത് താന്നിപ്പാടം.
0: മാഞ്ഞാലി, എന്താണ് അവിടെ പാഞ്ഞിപ്പാലത്ത് എന്താണ് പണി?
1: താന്നിപ്പാടത്ത് ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫാണ്.
0: ഓക്കെ. ബേക്കറിയിൽ എന്താണ് അവിടെ, എന്ത് ജോലിയാണ്? ബേക്കറിയിലെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണോ അതോ?
1: അത്രത്തെ കഴിവൊന്നും എനിക്കില്ല. ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട്
0: ജോലിയാണ്. ഓക്കെ, അക്കൗണ്ടന്റ് ആയിട്ട് അവിടെ നമ്മുടെ ക്യാഷ് ഒക്കെ കൊടുക്കുന്ന സ്ഥലത്ത്.
1: ആ, ക്യാഷും ഇടയ്ക്ക് ക്യാഷ് ചെയ്യണം, അക്കൗണ്ട് ബില്ല് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം.
0: ഓക്കെ, വലിയ ബേക്കറിയാണോ?
1: സാമാന്യം
0: വലിയ ബേക്കറിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ചെറിയ ബേക്കറിക്ക് ആണെങ്കിൽ അങ്ങനെ വലിയ അക്കൗണ്ടന്റ്, അപ്പൊ ഒരു ഇത്തിരി വലിയ ബേക്കറി ആയിരിക്കുമല്ലോ. ഉണ്ട്. ഓക്കെ, അപ്പൊ ബേക്കറിയിൽ ഇപ്പൊ തിരക്കുള്ള സമയമാണോ?
1: അല്ല, ഞാനിപ്പം ഊണിക്കുന്ന സമയമാണല്ലോ.
0: ഊണിക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പൊ ഊണ് കഴിച്ചു വന്നിട്ട്? കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വിളിച്ചത്.
1: കഴിച്ചിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോ കിട്ടിയില്ല.
0: ഓക്കെ, അപ്പൊ അവിടെ വേറെ ആരൊക്കെ ഉണ്ട് ജോലിക്ക്? ഫ്രണ്ട്സ്, അടുത്ത സഹപ്രവർ?

0: പ്രവർത്തകർ?
1: തൊട്ടടുത്ത് ഒരു ഫിറോസ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു ഓണറുണ്ട്, സണ്ണിലോ ആയിട്ടുള്ള ഹാദിക് ഉണ്ട്, പിന്നെ റൈനി ഉണ്ട്, ഒരു ഫിറോസ്. ഞങ്ങള് നാലുപേർ ഒരുമിച്ചിരിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എല്ലാരോടും ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ റേഡിയോ ഒക്കെ കേട്ടിരിക്കുന്നു.
1: ആഹാരമൊക്കെ നമ്മള് ഓരോരുത്തരും സൗകര്യം പോലെ
0: കഴിക്കും. ആ ഓക്കെ,
1: കഴിക്കുന്നത് ഞങ്ങള് നാലുപേരും, പിന്നെ അപ്പുറത്ത് പാക്കിങ്ങിലുണ്ട്, പിന്നെ പ്രൊഡക്ഷനിലുണ്ട്, സെയിലുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്.
0: ശരി ശരി, പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
1: പാട്ടെന്ന് പറഞ്ഞാലേ എനിക്ക് അത്യധികം വിഷമത്തോടെയാണ് ഞാൻ ഈ പാട്ട് ചോദിക്കുന്നത്. കാരണം ഞങ്ങളുടെ പറവൂർക്കാരുടെ അഭിമാനവും അഹങ്കാരവുമായിരുന്ന ശ്രീ സലിം സാറിന്റെ, സലിംകുമാർ സാറിന്റെ വിയോഗം മനസ്സിനോട് പോണില്ല. കാരണം എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും ഇണങ്ങുന്ന ഒരു ഹാസ്യത്തിന്റെ ഒരു ഹാസ്യാവതാരകനായിരുന്നു അദ്ദേഹം.
0: അതെ അതെ, അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമുക്ക് എത്ര കണ്ടാലും
1: അതെ ഒരു മടുപ്പും വെറുപ്പും
0: തോന്നാത്ത തരത്തിലുള്ള സിനിമകളാണ്.
1: അതേസമയം ചിന്തിപ്പിക്കാനും ഉതകുന്ന രീതിയിലുള്ള രീതികള് ഒക്കെ കാണാനായിട്ട് മുമ്പില്ല എന്നുള്ള ഞാൻ എന്നെ പറ്റി തന്നെ പറയാറുണ്ടത്.
0: നമുക്ക് നമ്മളെ റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒത്തിരി ഒത്തിരി ഡയലോഗുകള്.
1: നന്ദി മാത്രമല്ല അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ പലരോടത്
0: അതെ സത്യം
1: കണക്കൊക്കെ, അപ്പൊ നമ്മളുടെ ജീവിതത്തോട് ഒരുപാട് അടുത്തിട്ടുള്ളൊരു
0: നിക്കുന്ന
1: ഹാസ്യം പറയാൻ
0: പറ്റില്ല. അതെ, ഹാസ്യമാണെങ്കിൽ പോലും അതിനകത്തും നമുക്ക് ചിന്തിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്.
1: സ്വഭാവ നടനായിട്ടൊക്കെ ഒത്തിരി വേഷങ്ങൾ
0: വന്നിട്ടുണ്ട്.
1: അതന്നിന്റെ അതിനകത്തൊക്കെ നല്ല ക്യാരക്ടറാണ്, നമുക്ക് അവാർഡ് വരെ കൊണ്ട് തന്നിട്ടുള്ള ഒരു മഹാനടനൻ ഞാൻ തന്നെയാണ്. അപ്പം ആ സമയത്ത് ഞാൻ ഒരു സ്പോൺസ് പ്രോഗ്രാമിലേക്ക് ചോദിച്ചൊരു പാട്ടുണ്ട്.
0: ഏതാണ്
1: അത്? അപ്പൊ അന്നും ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പൗർക്കാരുടെ അഭിമാനവും അഹങ്കാരവുമായിരുന്നു ശ്രീ സലിംകുമാർ ആണെന്ന് ഞാൻ അങ്ങനെ നമ്മുടെ എട്ടരയുടെ പ്രോഗ്രാമിൽ ചോദിച്ചു ഞാൻ മേടിച്ചിട്ടുണ്ട്. ആ പാട്ട് ഞാനിപ്പം തിരിച്ചൊന്നുകൂടി ഞാൻ പറയാണ്, ആ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല, ആ എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പ്രധാന വേഷം കിട്ടിയ ഒരു നല്ലൊരു സിനിമയായിരുന്നു ഗ്രാമഫോൺ എന്ന സിനിമയായിരുന്നു.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: മയ്യ

0: ഈ പാട്ടുകൾ കഴിയുമ്പോൾ തബല അടിയുണ്ടല്ലോ,
1: അതെ അതെ,
0: അത് മറക്കാൻ പറ്റില്ല. അത്
1: സത്യം.
0: അപ്പം ഞങ്ങള് വീട്ടിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞ് മക്കളായിട്ടൊക്കെ പറഞ്ഞ് മെമ്പർ ചെയ്യും, നിനക്ക് നിന്നും മനസ്സിലാക്കില്ല എന്നുള്ള സിനിമയിലുണ്ട് സ്നേഹമില്ല. അപ്പം നമ്മളോടൊക്കെ ഒരുപാട് അടുത്തിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ആത്മാവിന് എന്നും ശാന്തി ലഭിക്കട്ടെ. അദ്ദേഹത്തിന്റെ അവിയോഗം കൂടെ അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് അതൊന്ന് പൊരുത്തപ്പെടാൻ സാധിക്കട്ടെ. അദ്ദേഹത്തെ ആരാധിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു.
1: ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചു നേരം അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്കൊക്കെ പോയി. ഏതായാലും ഒരു നല്ല പാട്ട്, അദ്ദേഹം അഭിനയിച്ച ഗ്രാമഫോൺ എന്ന് പറയുന്ന സിനിമയിൽ ഒരു നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം ഈ ഒരു പാട്ട് ചോദിച്ചതിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു പാട്ട് ചോദിച്ചതിൽ ഒത്തിരി സന്തോഷം.
0: ഓക്കെ
1: ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു പാട്ട് പ്ലേ ചെയ്യാം. അപ്പോൾ വീണ്ടും വിളിക്കാം കുറച്ചു നാൾ കഴിയുമ്പോൾ. ഓക്കെ,
0: തീർച്ചയായിട്ടും വിളിക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

0: റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം ഒരു മണി കഴിഞ്ഞ 51:45 ആകുമ്പോൾ നമ്മുടെ യുവർ ചോയ്സിൻ്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കോളറോടുകൂടി സംസാരിക്കാനുള്ള സമയമാണ് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. ഏതായാലും നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ലത, എവിടെന്നാ വിളിക്കുന്നേ? മാറമ്പള്ളിയിൽ നിന്നാണ്. ഓക്കെ, എന്താ ചെയ്യുന്നേ? എന്താ? വീട്ടു ജോലിയാണ്. അപ്പൊ ഇപ്പൊ ജോലിക്ക് പോയിരിക്കണോ? ഓക്കെ, അപ്പൊ ജോലി സ്ഥലത്ത് നിന്നാണോ വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണോ?
2: ഭക്ഷണം കഴിച്ചല്ല.
1: മനസ്സിന് വിഷമം വന്നോ? എന്തിനാണ് വിഷമം വന്നത്? നമുക്ക് ഇവിടെ റെയിൻബോ വിഷമം വന്നുകൊണ്ടാണോ റെയിൻബോയിലേക്ക് വിളിച്ചത്? വിഷമം മാറാൻ വേണ്ടിട്ടാണ്. കിട്ടിയില്ല, ഇപ്പൊ കിട്ടിയില്ലേ, അപ്പൊ സന്തോഷായില്ലേ? ഓക്കെ. അയ്യോ, എന്നെ മേഡം ഒന്നും വിളിക്കണ്ട കേട്ടോ. എന്റെ പേര് അശ്വിനി. അശ്വിനി എന്ന് വിളിച്ചാ മതി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വീട്ടില്? വേറെ ആരൊക്കെ ഉണ്ട്
2: വീട്ടില്? എന്നെ രണ്ടു പിള്ളേരും ഭർത്താവും
1: ഉണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നേ?
2: മോളെ കെട്ടിച്ച്.
1: ആ,
2: മോക്കൊരു കൊച്ചായി.
1: ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? ഓട്ടോഷോ ഓടിക്കാണ്. അപ്പൊ ചേട്ടൻ ജോലിക്ക് പോയിരിക്കാണോ?
2: പോയിരിക്കും.
1: ഓക്കെ, അപ്പൊ ചേച്ചി എങ്ങനെയാണ് ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് എപ്പോഴാ തിരിച്ചു പോകുന്നേ?
2: ഞാന് ചെലപ്പോ 4:30 ആകുമ്പോ ഇവിടുന്ന് പണി കഴിയുമ്പോ ഒരുപാട് താമസം
1: വരും. ഓക്കെ, അപ്പൊ ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് പിന്നെ തിരിച്ചു പോകും. ഓക്കെ, അപ്പൊ ഇന്നിപ്പ ഏത് പാട്ടാ വേണ്ടത്? നമുക്ക് ഇത്തിരി ഒരു 90-80 ആ ഒരു ഇതിലുള്ള പാട്ടുകളാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഞാൻ ഏതായാലും ഒരു നല്ല പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതിൽ ആ ഒരു പാട്ട് പ്ലേ ചെയ്തു തരാം. അപ്പൊ വേറെ വിശേഷങ്ങളൊക്കെ പറയൂ.
2: നല്ല
1: വിശേഷം. ഇനിയിപ്പോ നമുക്ക് സമയം ഇപ്പോ 1:00 55 ആവുന്നു, അപ്പൊ നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരിക്കും മിക്കവാറും ചേച്ചി. ഓക്കെ, അപ്പൊ ഏതായാലും വിളിച്ചപ്പോ വയ്യാണ്ടായി പോയതിനെ കുറിച്ച് ഓർത്തിട്ടാണോ സങ്കടം? പക്ഷെ ഇപ്പൊ ജോലിക്ക് വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും? കോലഞ്ചേരി. കോലഞ്ചേരിയിലാണ് എന്റെയും വീട്. ഓക്കെ, അപ്പോ ഏതായാലും കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ട് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും, പക്ഷെ എങ്കിലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യുമ്പോഴാണല്ലോ.
2: അപ്പൊ ചേച്ചിയുടെ അടുത്ത് മോന്റെ മകളൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് ഒരു രാവിലെ എഴുന്നിട്ടപ്പോ ഒരു വർഷം ഇങ്ങനെ ഇങ്ങനെ കുഴഞ്ഞു പോണ് തളർന്നു പോണ് തുണി വീഞ്ഞിട്ട് കിട്ടണില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വിഷമത്തിൽ എന്റെ മോള് പിന്നെ
1: സങ്കടമാണ്.
2: കൊറേ ആശുപത്രിയൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നു, പക്ഷെ അവിടെ അങ്ങ് ഡോക്ടർമാരുണ്ടായില്ല.
1: അപ്പൊ
2: പിന്നെ വേറെ ഹോസ്പിറ്റലിൽ സംഭവിച്ചാൽ വേഗം റിസ്ക് എടുക്കേണ്ട കാമ്പിച്ചു കുട്ടികളെ വേഗം ഉണ്ടാക്കോളാൻ പറഞ്ഞത്.
1: ഓക്കെ, അപ്പൊ ഏതായാലും ഇപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ്. അപ്പൊ അതോർത്ത് നമുക്ക് സമാധാനിക്കാം. ഏതായാലും ചികിത്സയൊക്കെ ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. കാര്യങ്ങളൊക്കെ വേഗം പെട്ടെന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ.

0: അപ്പോ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ല, ഞാൻ വിളിച്ചിട്ടുണ്ട്, രാവിലത്തെ വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ട്, ആ
1: ഇപ്പഴത്തെ
0: സവാരി ടൈമിൽ
1: താമസത്തിന്
0: വിളിച്ചിട്ടുണ്ട്.
1: കിട്ടണില്ല. അതെ, ഉച്ചക്ക് വിളിച്ചാൽ കിട്ടണില്ല.
0: കിട്ടണില്ല. ഓക്കെ, ഏതായാലും ഇപ്പൊ കിട്ടിയല്ലോ,
1: അതെ,
0: കിട്ടുകയും
1: അതുകൊണ്ട്
0: ചെയ്തു,
1: സന്തോഷം, വല്ലാത്തൊരു സന്തോഷം.
0: നമുക്ക് സംസാരിക്കാനും പറ്റി.
1: അതെ,
0: ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും തൽക്കാലത്തേക്ക് ഇപ്പോൾ പാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വിളിക്കുക കേട്ടോ, സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. സമയം 1 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 30 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യുവർ ചോയ്സ് ഇവിടെ വൈകിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 മിനിറ്റ് നമുക്കൊരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമാണ്. അതിനുശേഷം ഇംഗ്ലീഷിലെ വാർത്തകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഒത്തിരി പേരോട് വിളിച്ചു, ഒത്തിരി പേരോട് സംസാരിക്കാനായിട്ട് പറ്റി, ഒത്തിരി നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇന്ന് പാട്ട് കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടാത്തവരെ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇനിയും പ്രോഗ്രാംസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നാളെയും ഈ ഒരു യുവർ ചോയ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമും വാട്സപ്പും അങ്ങനെ രാത്രിയിലത്തെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ആയിട്ട് റെയിൻബോ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാത്തവരെ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, വരുന്ന പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് വിളിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. അടുത്ത ദിവസങ്ങളിലും നിങ്ങൾ വിളിക്കുക, റെയിൻബോയുടെ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്. തൽക്കാലത്തേക്ക് ഇന്നത്തെ ഈ ഒരു യുവർ ചോയ്സോട് വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പോവുകയാണ്. വീണ്ടും ഒരു ദിവസം നിങ്ങളുമായിട്ട് കേട്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന വിശ്വാസത്തിൽ പോവുകയാണ്. സോ കേട്ടുകൊണ്ടിരിക്കുക, ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 32 സെക്കൻഡും. 2 മണിക്ക് കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം റിലേ വിവിധ് ഭാരതി.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5 ഇത്
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
0: അങ്ങനെ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ അഞ്ജു ആർ ജെ അഞ്ജു ഉണ്ട്, അഞ്ജുവിന്റെ കൂടെ കണ്ടക്ടറായിട്ട് ആർ ജെ ശരത്തും ഉണ്ട്. ഓടിക്കാം നമുക്ക് വണ്ടി,
1: തീർച്ചയായിട്ടും വണ്ടി ഓടി തുടങ്ങാല്ലേ.
0: യെസ്, അപ്പൊ ഒരുപാട് ബ്ലോക്ക് ഉള്ള ദിവസം, വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടതിന്റെയും മറ്റ് പല തിരക്കുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് വീട്ടിലേക്കുള്ള പെടാപ്പടോട്ടത്തിലാണ് ചുറ്റുമുള്ള മനുഷ്യന്മാര്.
1: അപ്പൊ നമുക്ക് കൂടെ ഓടാം,
0: തീർച്ചയായിട്ടും. ഇവിടെ ഫ്യൂവൽ ഉണ്ട്, പാട്ടാണ് നമ്മുടെ ഫ്യൂവൽ കൊടുക്കേണ്ടത്. അപ്പൊ എല്ലാവർക്കും ഓടാനുള്ള ഇന്ധനമായിട്ട് പാട്ട് കൊടുത്തുകൊണ്ട് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഗെയിംസ്, എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ വഴിയേ പറയാം. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5
1: മ്യൂസിക്കൽ ഇയേഴ്സ്.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: ടു ഗോ ട്രൈ ടൈം മ്യൂസിക് ആണ്. അഞ്ജു ഉണ്ട്, ശരത്തും ഉണ്ട്, കൂടെ നിങ്ങളും ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യം ചോദിക്കണം, എന്തായാലും ജീവിതത്തില് ഭാഗ്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അഞ്ജു?
1: തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല പല ഭാഗ്യങ്ങൾ നമ്മളിങ്ങനെ അറിയാതെ പ്രതീക്ഷിക്കാത്ത
0: നമ്മളിലേക്ക് വരും.
1: തീർച്ചയായിട്ടും
0: അങ്ങനെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേർന്നതോ അല്ലെങ്കിൽ വീണ് കിട്ടിയതോ ആയ ഭാഗ്യാനുഭവം, മറ്റേ ഇന്ന് പറഞ്ഞ പോലെ 4, 9, 1 എന്ന് പറയില്ല, അതുപോലെ എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ.
1: ഭാഗ്യാനുഭവങ്ങൾ എന്ന്
0: പറയുമ്പോൾ ആലോചിക്കാൻ വരട്ടെ, നമ്മളുടെ ഭാഗ്യാനുഭവം അല്ല പറയേണ്ടത് അഞ്ചു.
1: പെട്ടെന്ന് ഒരു അനുഭവങ്ങൾ ഞാൻ പറയാൻ വേണ്ടി പെട്ടെന്ന് ഷോയാന്ന് മറന്നു.
0: അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, വീണ് കിട്ടിയ ഭാഗ്യം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പണ്ടൊറ്റ രൂപ കളഞ്ഞു കിട്ടിയിട്ട് അത് വേണ്ട പോട്ടെ അതിനേക്കാൾ നല്ലതെന്തോ വരാനുണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞ് അഞ്ജുവിന്റെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങളെ തേടിയെത്തിയ ഭാഗ്യാനുഭവം, എസ്പെഷ്യലി കളഞ്ഞു കിട്ടിയതോ വീണ് കിട്ടിയതോ ആയിട്ടുള്ള എന്തെങ്കിലും പൊന്നും പൊടിയോ ഒട്ടോ കാശോ നാണയത്തിട്ടോ എന്താണെങ്കിലും പറയാം. അപ്രതീക്ഷിതമായി കളഞ്ഞു കിട്ടിയ അഞ്ചു ആണെങ്കിൽ പണ്ട് അത് കൊടുത്ത് മാതൃകയായിട്ട് അസംബ്ലിയിൽ കഴിഞ്ഞ് മേടിച്ചിട്ടത്, അതിനെക്കുറിച്ചൊക്കെ പറയാം നമുക്ക്, വഴിയെ പറഞ്ഞു വരാം. അപ്പൊ
1: മതി
0: തുടങ്ങിയിട്ടുള്ളൂ മക്കളെ,
1: അവർക്കും കൂടി ഒരു അവസരം കൊടുക്കുക. എന്തായാലും
0: നമ്പർ പറയണ്ട, നമ്പർ
1: പറയണം, നമ്പർ ഇതാ നമ്മുടെ 0484 2428 10 നമ്മുടെ ലാൻഡ് നമ്പർ ഇവിടെ ഉണ്ട്, വിളിച്ചോണ്ടിരിക്കുക.
0: ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, 0484 2428 10. ഈ നമ്പറിലേക്ക് ശ്രവണയെന്ന് വിളിക്കുക, എന്നിട്ട് വീണു കിട്ടിയ ഭാഗ്യം എന്താണ്, കളഞ്ഞു കിട്ടിയ ഭാഗ്യം എന്താണെന്നുള്ളത് ഞങ്ങളോടും ലോകത്തോടും വിളിച്ചു പറയൂ. ഇനിയിപ്പോ അത് ആ ഭാഗ്യം നിങ്ങൾ ആരോടും പറയാണ്ട് കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരോടും പറയൂല കേട്ടോ.
1: ഇനി കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട അല്ലേ, ചില ഭാഗങ്ങൾ മനസ്സിലാക്കാണ്ട് പോകും, അങ്ങനെ ഉണ്ടാവും.
0: നമ്മുടെ സൗഹൃദം പോലെ അഞ്ജുവിനെ കൂടെ കിട്ടിയത് എന്റെ ഒരു ഭാഗ്യമാണ്,
1: മുമ്പിൽ നിർത്തിക്കൊണ്ട് പൊക്കി
0: പറയാരിക്കരുത്. അപ്പൊ കളഞ്ഞു കിട്ടിയ മാണിക്യം, കളഞ്ഞു കിട്ടിയ ഭാഗ്യമാണ്, വീണ് കിട്ടിയ ഭാഗ്യമാണ് ഇന്നത്തെ വിഷയം. സംസാരിച്ചു തുടങ്ങാം, ഒരിക്കൽ കൂടി നമ്പർ 0484 2428 10. ഇവിടെ മാത്രമേ ഉള്ളൂ
1: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു
1: കോളർ ഭാഗ്യത്തെ കാത്തിരിക്കുകയാണ്. വന്നിട്ടില്ലേ? നോക്കി.
0: ഹലോ, ആ ഇതാരാണ് ഈ ഭാഗ്യവതി? ആദ്യം തന്നെ കോള് കിട്ടിയിട്ടുള്ള ആ ഭാഗ്യവതി ആരാ?
1: പേരെന്താണ്?
0: സെലിൻ. ടെലിൻ. ഓക്കെ ഓക്കെ. ആ ഓക്കെ, ടെലിൻ എന്നാണ് പേര് അല്ലേ?
1: ഓക്കെ, എവിടെ നിന്നാ വിളിക്കുന്നത്? അപ്പോ രണ്ടു പേരുടെയും ജീവിതത്തിലുള്ള കഥയാണോ, സെലിന്റെ മാത്രമാണോ പറയാൻ പോകുന്നേ?
2: എന്റെ കാര്യം ഞാൻ
1: പറയുന്നത്. എന്താണ് അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഭാഗ്യം? നിധി,
2: എന്റെ രണ്ടും മക്കളും പുറത്താണ്. ഒരാള് ദുബായിലും ഒരാള് സൗത്ത് ആഫ്രിക്കയിലുമാണ്. അപ്പൊ ദുബായി പോണോന്ന് എളുപ്പം പോകാൻ ഞാൻ മോളോട് പറഞ്ഞപ്പോ മോളെ എന്നോട് പറഞ്ഞു, അമ്മച്ചി
0: നെക്സ്റ്റ് ടൈം കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഓക്കെ,
1: എന്നെ കൂടെ കൊണ്ടുപോവോ അമ്മച്ചി, ഞാൻ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു.
2: അപ്പൊ ഞാൻ സങ്കടപ്പെട്ടിരുന്നു. പെട്ടെന്ന് എന്നോട് ആ ആഴ്ചയിൽ തന്നെ എന്നെ വിളിച്ചിട്ട് വന്നു, അമ്മച്ചിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട്, അതിന്
0: അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്.
1: അമ്മച്ചിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കോള് വരുന്നുണ്ട്. കോമ്പറ്റീഷനിൽ വിൻ ചെയ്താൽ അമ്മച്ചിക്ക് അങ്ങോട്ട് പോവാൻ പറ്റുന്നല്ലേ? ഹലോ അമ്മച്ചി, കേട്ടോ ഞങ്ങൾ പറഞ്ഞത് കേട്ടോ, അതാണോ? അയ്യോടാ, എന്തായാലും നമുക്ക് ആ ഒരു ഭാഗ്യം ഉണ്ട്. സംഭവം മനസ്സിലായി. ഇങ്ങനെയാണ്, ദുബായ്ക്ക് പോകാൻ വേണ്ടി അമ്മച്ചി കഷ്ടപ്പെട്ട് കാത്തിരിക്കുന്നു. പക്ഷെ അമ്മച്ചിക്ക് പോവാൻ ഇങ്ങനെ ഒരുപാട് കാത്തിരിക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എന്തോ ഒരു കോമ്പറ്റീഷൻ വന്നിട്ട് വിൻ ചെയ്ത് എന്തോ ഒരു ടിക്കറ്റ് ഇട്ടിട്ടുണ്ടാവണം മിക്കവാറും. അതായിരിക്കും കൂട്ടിച്ചേർത്ത് വായിക്കാം നമുക്ക്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും വിളിക്കുവോ, അല്ലെങ്കിൽ നമുക്ക് ഇനി വേറെ ആരെങ്കിലും ആണോ ഈ ഭാഗ്യത്തെ കുറിച്ച് പറയുന്നത്?
1: അപ്രതീക്ഷിതമായി വന്നു ചേർന്ന, വീണ് ചേർന്ന, കളഞ്ഞു കിട്ടിയ ഒരു നിധിയെ കുറിച്ച്, ഭാഗ്യാനുഭവത്തെ കുറിച്ച്, ഏറ്റവും ഹാപ്പിയസ്റ്റ് ആക്കി നിങ്ങളെ അത്ഭുത പരതന്ത്രരാക്കിയ.
0: എന്തോ
3: അത്ഭുത പരതന്ത്രരാക്കിയ?
0: ശരി ശരി,
1: ഒരു വിധമാണ് പറഞ്ഞു ഒപ്പിക്കുന്നത്, ഇടക്കോ ചോദിക്കല്ലേ.
0: ഓക്കെ, അതാക്കിയ
1: വന്നോ? ഓയ്യോ, കട്ടായി. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വിളിക്കൂ, 0484 2 4 2.

0: 81 0484-242-8101 വേഗം വിളിക്കുക, ഭാഗ്യാനുഭവങ്ങൾ പറയുക.
1: അതെ, ആ ഭാഗ്യം എന്താണെന്ന് കേൾക്കാനും അറിയാനുമായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. സമയം 5:38.
0: ഇനി ഒരു കഥ പറയാനുണ്ട്, അത് പാട്ട് കേട്ടേ പറയാം. അഞ്ജുവിന്റെ അനുഭവത്തിൽ
1: വേണ്ട, എനിക്കിട്ടുള്ള കൊട്ടാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ സമ്മതിക്കില്ല.
0: പാട്ടിലേക്ക് പോവാം നമുക്ക്.

0: മ്യൂസിക്കിലേക്ക് സ്വാഗതം. അഞ്ജുവേ,
1: എന്തോ
0: ഒരാൾ വന്നിരുന്നു കേട്ടെ,
1: പിന്നല്ലാതെ ലൈവിലോട്ട് വിളിക്കാം.
0: പറ മലയാളി, ഹലോ.
2: ഞാൻ
0: തന്നെ നേരത്തെ കട്ടായി പോയില്ലേ?
1: ഇതാണ് ഭാഗ്യം, ഭാഗ്യം പറയുന്നത്.
0: പറയൂ, അമ്മയുടെ ഭാഗ്യാനുഭവം പറയൂ. ഇനി പറഞ്ഞു, ഇനി കട്ടാവൂല കേട്ടോ. അഞ്ചു പിടിച്ചിട്ടുണ്ട്, കട്ടാവണ്ട. പിടിച്ചോ, പറഞ്ഞോ.
2: അങ്ങനെ മോള് എന്നോട് ദുബായിന്ന് പറഞ്ഞു, ഇങ്ങനെ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ആ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അമ്മച്ചിക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങള് ദുബായിക്ക് അവിടുത്തെ ഞങ്ങളെ കുറച്ച് പേരെ കൊണ്ടുപോയി, 25 പേരെ കൊണ്ടുപോണ കൂട്ടത്തില് ഫസ്റ്റ് ആയിട്ട് സെലക്ട്.
0: അടിപൊളി, കാലിഫോർണിയക്ക് പോണ ഉരുവാണ്. അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങൾ ദുബായ് കടപ്പുറം വലി തിരിച്ചുവിടും എന്ന് പറഞ്ഞ പോലെ ഭാഗ്യം കിട്ടി അമ്മച്ചിക്ക് അല്ലേ? എന്ത് വേണം? എന്നിട്ട്
2: അങ്ങനെ അവര് വന്ന് ഞങ്ങളെ ഫ്രീ ആയിട്ട്, ഞങ്ങള് എറണാകുളത്തു നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് 3-4 പേരുണ്ടായിരുന്നു, തൃശ്ശൂരിന്ന് 2 പേരുണ്ടായിരുന്നു, അങ്ങനെ തിരുവനന്തപുരം, കണ്ണൂര്, അങ്ങനെ എറണാകുളം മൊത്തം, കേരളം മൊത്തത്തിൽ നിന്ന്
0: 5
2: പേരെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ 5 ചെലവില് 5 ദിവസം കൊണ്ടുപോയി.
1: അടിച്ചു പൊളിച്ച് ഇങ്ങ് പോന്നു അല്ലേ?
0: എന്തൊരു ഭാഗ്യണം അതൊക്കെ.
1: ചിലപ്പോ ആ ആഗ്രഹം എന്താ പറയാ, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി പോലും എന്താ
0: കൂടെ നിൽക്കുമെന്ന്
1: അങ്ങനെ ഒരു
0: ഉള്ളത് തന്നെ ചുമ്മാ പറയൂ ആരെങ്കിലും. ഇപ്പൊ എന്തായാലും അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് എന്തായിരുന്നു ആ കഥയെന്നുള്ളത് പൂർണ്ണമായിട്ട് അറിയാണ്ട് നമ്മൾ പലതും കൂട്ടിച്ചേർത്ത് വായിച്ചു, പക്ഷെ നമ്മൾ വിചാരിച്ചോണ്ടിരുന്നല്ലേ, ശരിയായി വന്നു.
1: അല്ല, ശരത്ത് പറഞ്ഞു പറഞ്ഞു വേറെ അങ്ങോട്ടേക്ക് പോയിട്ടോ. ശരത്ത് പറഞ്ഞു മറ്റേ ലക്കി
0: ലോട്ടറി
1: എടുത്തു അടിച്ചു എന്നൊക്കെ പോയി.
0: എന്തായാലും ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഈ ഭാഗ്യാനുഭവമുള്ള അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു.
1: ആ പാട്ട് നമുക്കിങ്ങ് വിട്ടാലോ?
0: അതെ, ഇതുപോലെ ലക്കി ആയ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട്.
1: നമുക്ക് ഇപ്പൊ കേട്ടവർക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും, അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം എന്താണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലൂടെ ഇന്നത്തെ ദിവസം പങ്കുവെക്കേണ്ടത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള എന്തെങ്കിലും ഭാഗ്യം
0: ഉണ്ടായിരിക്കും,
1: ഫ്രണ്ടായിട്ട് കിട്ടിയത് പോലെ.
0: അങ്ങനെ എന്നാരും പറയില്ല, അത്രയും നല്ല ക്രാന്തദർശിയും ഏറ്റവും നന്നായി ചിന്തിക്കുന്ന ഏറ്റവും മിടുക്കിയായിട്ടുള്ള ഒരു അഞ്ചു പീറ്റർ. അപ്പൊ ഇതല്ല ഉദ്ദേശിച്ചത്, ചോദിച്ചത് വസ്തുക്കൾ, ഭൗതികമായ വസ്തുക്കൾ
1: കിട്ടിയതാണ്
0: കളഞ്ഞു കിട്ടിയതൊക്കെ. ഇതിന്റെ പിന്നിൽ കഥ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞോട്ടെ. പ്ലീസ് പ്ലീസ് അഞ്ജു പറയട്ടെ, ഞാൻ കള്ളം പറയില്ല. അപ്പൊ അഞ്ജുവിന്റെ ഒരു അനുഭവമാണ്. പണ്ട് അഞ്ജു എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അതെ നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന്റെ പപ്പ പറഞ്ഞ എന്റെ അടുത്ത്. അപ്പൊ അഞ്ജു ഇതുപോലെ എല്ലാ അഞ്ജു ആദ്യമായിട്ട് അവിടെ കിടന്നിട്ട് ₹1 നാണയം കിട്ടി. അപ്പൊ അഞ്ജു വളരെ സ്നേഹത്തോട് കൊണ്ടുപോയത് ടീച്ചറെ ഏൽപ്പിച്ചു. അപ്പോ ടീച്ചർ അഞ്ജുവിനെ വളരെ സ്നേഹത്തോടു കൂടി അസംബ്ലിയിൽ വെച്ചിട്ട് അഞ്ജുവിനെ
1: അഭിനന്ദിക്കുന്നു.
0: ഏറ്റവും സത്സന്ധയായ കുട്ടി അഞ്ജു പുളകം കൊള്ളുന്നു, സമ്മാനം അഭിനന്ദനം എടുത്ത് കൈയടിക്കുന്നു. സംഭവം പപ്പ പറഞ്ഞിങ്ങനെയാണ്, എന്റെ പൊന്നു മോനെ എല്ലാ ദിവസവും ഇവിടെ വീട്ടിൽ നിന്ന് ഒരു വെച്ച് കൊണ്ടുപോകും, എന്റെ ഇവിടെ കളഞ്ഞു കിട്ടി കളഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അസംബ്ലിയിൽ ഇവിടെ നിന്ന് ടീച്ചറിനോട് കൊടുത്തിട്ട് കയ്യടി പിടിക്കും. ഒരു മനസ്സുഖം, അപ്പന്റെ കയ്യിൽ നിന്ന് ₹1 കടപ്പ് പിടിച്ചിട്ട്.
1: പക്ഷെ വേറൊരു കോമഡി ഉണ്ട്, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് നീ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിക്ക് സ്കൂളിൽ കിടന്നിട്ട് ₹100 കിട്ടി. ₹100 കിട്ടി കഴിഞ്ഞിട്ട് ഇന്റർവെല്ലിന് ശേഷം കുട്ടികളുടെ എല്ലാവരുടെയും കയ്യിൽ പപ്സ്, അതുപോലെ അവരുടെ ക്ലാസ്സിലെ കുട്ടികളുടെ

0: ഓരോരുത്തർക്ക്. അപ്പൊ ഈ 100 രൂപ അവിടെ ഫീസ് കൊടുക്കാൻ വേണ്ടി ഏതൊരു കുട്ടി കൊണ്ടുവന്നപ്പോ വീണുപോയി. അപ്പൊ ഈ കുട്ടിക്ക് അത് കിട്ടിയപ്പോ അവൻ എന്ത് ചെയ്തു, അവന്റെ കൂട്ടുകാർക്ക് ചെലവ് ചെയ്തു, അവന്
1: പറ്റുന്നത്
0: പെൻസിൽ ഇല്ലാത്തവർക്ക് പെൻസില്, മിഠായി ഇല്ലാത്തവർക്ക് മിഠായി. അവന്റെ മനസ്സാണ് ആ 100 രൂപയ്ക്ക് അവൻ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, അവന്റെ ആഗ്രഹങ്ങൾ, കൂട്ടുകാരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു.
1: എടുത്തു ബാക്കിയൊക്കെ പിന്നെ പറയുന്നത്. ഹലോ ഹലോ റെയിൻബോ, ആരാണ്?

0: കേട്ടോ.
1: ഇതിലും വലിയ ചിരി എന്താ പറയൂ.
0: പറയട്ടെ,
1: പറഞ്ഞോ.
0: ഞാൻ ഹൈസ്കൂളിൽ വന്നപ്പോഴേ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നു. അപ്പൊ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലം ഉണ്ടായിരുന്നു. അവിടെ കുറേ വെള്ളം കിടക്കും, അത് നീന്തി കടന്നിട്ട് വേണം ഞങ്ങൾക്ക് ഹൈസ്കൂളിൽ പോണെങ്കിൽ. അവിടെ ഒരു ഒരു മയിൽപ്പിലിയൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ മയിൽപ്പിലി പറഞ്ഞാൽ വീണ് പോയി അയാള് പോവുകയും ചെയ്ത്. അതെനിക്കാണ്
1: കിട്ടിയത്.
0: പക്ഷെ ആരും എടുത്തില്ല. അതിങ്ങനെ ഈ വെള്ളത്തിൽ തേങ്ങി തേങ്ങി തേങ്ങി പോണെന്നിട്ട് കുട്ടികള് വെല്ലടിക്കൊല്ലാന്ന് കരുതി നീന്തി തുടിച്ചൊക്കെ പോയി. പക്ഷെ എനിക്കെടുക്കണോന്ന് തോന്നി ഞാനത് എടുത്തു. എടുത്തത് ചെറിയൊരു മയിൽപ്പീലി കഷ്ണം ആയിരുന്നു, ചെറുതായിരുന്നു. അത് ഞാൻ ഒരു പുട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് അത് വലുതാകണം വരെ നമ്മൾ
1: സൂക്ഷിക്കുവല്ലോ. അത് നോക്കി
0: പഠിക്കണ വിഷയം എനിക്കത് പാസ്സാവും. അത് നമുക്കൊരു മൈൻഡ്
1: വിശ്വാസമാണ്. ശരിയാണ്, ശരിയാണ്.
0: അങ്ങനെ ഞാൻ 10 വരെ എത്തി.
1: ഒരു മയിൽപ്പീലി കൊണ്ട് 10ാം ക്ലാസ് പാസ്സായ ആദ്യത്തെ കേരളത്തിലെ വിദ്യാർത്ഥിനിയാണ് നമ്മുടെ ഗ്രേസി.
2: മയിൽപ്പീലി കൊണ്ട് പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നാലും അപ്പൊ അതിലെന്തോ ഒരു ഒരു ശക്തി ഉണ്ട്.
1: ഗ്രേസി കുറച്ച് പഠിക്കാനുണ്ടല്ലോ കേട്ടോ, മയിൽപ്പീലി പോയത് കൊണ്ടാ കുഞ്ഞെ. സത്യം ഞാൻ പറയട്ടെ, ഇനി ഞാൻ കൂടെ പറയട്ടെ ഒരു കാര്യം. എനിക്കൊരു ഷർട്ട് ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ വെച്ചിട്ട്, അല്ല എന്റെ ഒരു 10ാം ക്ലാസ്സിലെ ഷർട്ട് ഉണ്ടായിരുന്നു. ഈ ഷർട്ട് ഇട്ടാല് പരീക്ഷ പാസ്സാവുന്ന എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മ ആ ഷർട്ട് തേച്ച് കത്തിപ്പോയതോടു കൂടി എനിക്കിതുപോലെ പരീക്ഷ എഴുതാൻ പറ്റാണ്ട് പനിയൊക്കെ വന്നിട്ടുണ്ട്.
2: അല്ലാതെ പഠിക്കാത്തോണ്ടല്ലേ.
1: ഇല്ല, കേട്ടില്ല. ഭാഗ്യാനുഭവം തന്നത് മയിൽപ്പീലിയാണല്ലേ.
2: പക്ഷെ ആ ഒരു ഭാഗ്യം മനസ്സിൽ സൂക്ഷിച്ചത് കൊണ്ട്
0: ഞാനത് 10ൽ പാസ്സാകുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ 9 ബുക്കുകളെല്ലാം വിറ്റുപോയി.
1: പക്ഷെ മയിൽപ്പീലി പോയോണ്ട, അല്ലെങ്കിൽ നമ്മള് പാസ്സായല്ലേ. മയിൽപ്പീലി പോയോണ്ടാ, മയിൽപ്പീലി പോയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മള് പാസ്സായേനെ. തീർച്ചയായിട്ടും. അല്ല, വേറൊരു കാര്യം, ഇന്ന് അതൊക്കെ ആലോചിക്കാൻ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള മെമ്മറി അല്ലേ. എന്ത് രസമാണ് അതൊക്കെ ഓർക്കുമ്പോ അല്ലേ, മറക്കൂല. ചേട്ടാ
2: കുറച്ച് ആ ഓർമ്മകൾ കൊടുത്താലോ നമുക്ക്.
1: തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ ആയാ വലുതാവണ്ടായിരുന്നു അല്ലേ. ആ കുട്ടി ഗ്രേസി ആയാ മതിയായിരുന്നു. സത്യം, ഞങ്ങള് കാണുന്നുണ്ട് കുഞ്ഞു ഗ്രേസി അതെടുത്ത് വെക്കുന്നതും പരീക്ഷയുടെ തലേ ദിവസം മയിൽപ്പീലി തൊട്ടുമുത്തുന്നതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ.
2: ഞാനും അതെ കേട്ടോ, അത് ഞാൻ വിഷുവില് കണ്ടു
1: കണ്ടു കണ്ടു.
2: എത്ര വയസ്സ്?
0: മകനും നഷ്ടപ്പെട്ട
1: എന്തായാലും ആരെങ്കിലൊക്കെ നമുക്ക് കൂടെ ഉണ്ടല്ലോ. ഞങ്ങളില്ലേ ഇപ്പൊ കൂടെ മയിൽപ്പീലി ഓർമ്മകളുമായിട്ട് പങ്കുവെക്കാൻ ആരെങ്കിലും ഒക്കെ ദൈവം ഉണ്ടല്ലോ.
0: ഞാൻ പറയണ ഒരു കാര്യമാണ്, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കളഞ്ഞു കിട്ടിയ ഭാഗ്യം എന്ന് പറയണത് എല്ലാം ഭാഗ്യമാണ്. ലോകത്തിലെല്ലാം ഭാഗ്യം
1: ജനിക്കാൻ പറ്റിയത് ജീവിക്കുന്ന
0: ഭാഗ്യം തന്നെയാണ്. എന്റെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു മയിൽപ്പീലിക്ക്
1: കഴിഞ്ഞെങ്കിൽ ഗ്രേറ്റ്.
2: നമുക്ക് മയിൽപ്പീലിയുടെ ഒരു പാട്ട് കേട്ടാലോ.
1: ഒരു മയിൽപ്പീലി പാട്ടൊക്കെ വെച്ചാരോ കേട്ടോ അമ്മയ്ക്ക്. ഓക്കെ, ഇനിയും വിളിക്കണേ.
2: സന്തോഷം,
1: കൂടെ ഞങ്ങളുണ്ട് കേട്ടോ. ബൈ. ശരി അമ്മ, ബൈ. അപ്പോ മയിൽപ്പീലിയുടെ ഓർമ്മ. പലപ്പോഴും ചില ദേവാലയങ്ങളിൽ പൂജിക്കുന്ന പേനകൾ, അങ്ങനെയുള്ള ചില അടയാളങ്ങൾ, ഭക്തിയുടെ അടയാളങ്ങൾ ഉണ്ട്. അതിന്റെ മാന്ത്രികത കൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ ഇത് എന്തോ ഒരു പവർ ഉണ്ടെന്നുള്ള മനസ്സിന്റെ ഒരു ഒരു വിശ്വാസവും ധൈര്യവുമാണ്. പേടിയില്ലാണ്ട് റിക്കോൾ ചെയ്ത് പഠിച്ച എല്ലാം പരീക്ഷയ്ക്ക് സൈക്കോളജിയാണ്. പക്ഷേ നമുക്ക് ചില വിശ്വാസങ്ങളുണ്ട്, ഇന്നത് കണ്ടാൽ നിന്ന് കിട്ടിയാൽ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഭാഗ്യം വരുന്ന വഴി നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിത ഭാഗ്യം കൊണ്ടുതന്ന എന്തിനെ കുറിച്ചും സംസാരിക്കാം ഈ ഭാഗ്യ ദിവസത്തിൽ.
2: ഓക്കെ, അപ്പോൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242410 എന്ന നമ്മുടെ ലാൻഡ് നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആ ഭാഗ്യം ഇങ്ങോട്ട് കേൾക്കട്ടെ.
1: കാത്തിരിക്കുകയാണ് ഞങ്ങള്. ദേവരുന്ന ഒരു ഭാഗ്യമായ മയിൽപ്പീലി വന്ന പാട്ട്.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. ഇന്ത്യൻ നാവികരുള്ള 3-ാമത്തെ കപ്പലിലാണ് ഒമാൻ തീരത്ത് കഴിഞ്ഞ 72 മണിക്കൂറിനിടെ തീപിടുത്തമുണ്ടായത്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും ഇതുവരെ രോഗലക്ഷണമില്ലെന്നും മന്ത്രി. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 9. കൊല്ലത്ത് 2 കുട്ടികൾക്കും തിരുവനന്തപുരത്ത് 3 പേർക്കും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗവ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. മഴക്കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. ഓടകളുടെയും ചാലുകളുടെയും ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരെ യോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BR, BDes, BHMCT എന്നീ ബിരുദ പ്രോഗ്രാമുകളുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി നാളെ ശില്പശാല സംഘടിപ്പിക്കുന്നു. സ്വീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവർഗ വിളക്ക് ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടി CTCRI ഡയറക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോക ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായിക ലോകം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: You are listening to Rainbow FM 107.5, musically yours.

0: ഒണ്ടുകോ ടൈറ്റ് മ്യൂസിക്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇപ്പം നമ്മളെ ഒരു സുഭദ്ര വിളിച്ചിട്ടുണ്ടായിരുന്നു, തൊടുപുഴയിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് കളഞ്ഞു കിട്ടിയ ഒരു മോതിരത്തിന്റെ കഥ പറയാനായിരുന്നു വിളിച്ചത്, പക്ഷേ അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല.
1: സാർവല്ല, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യട്ടെ.
0: 0484-241-01.
1: കളഞ്ഞു കിട്ടിയ ഭാഗ്യം ഏതാണെന്ന്
0: എന്താണെങ്കിലും പറഞ്ഞു, ഞങ്ങൾ ആരോടും പറയൊന്നുമില്ല.
1: ലൈഫിൽ
0: പലപ്പോഴും ആലോചിച്ചു, ചില മനുഷ്യരിങ്ങനെ വല്ലാണ്ട് സങ്കടപ്പെട്ടങ്ങ് നിൽക്കുന്ന സമയത്ത് നിധി കിട്ടുന്ന പോലെ ഇരിക്കും ചിലപ്പോൾ ചില സംഗതികൾ കളഞ്ഞു കിട്ടും. ഞങ്ങൾ അനുഭവം പറയട്ടെ, എന്റെ അനുഭവം പറയട്ടെ. ഞങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സമയം, അപ്പോൾ കിട്ടുന്ന ബസ് കാശും എൻട്രൻസ് കോച്ചിങ്ങിനുള്ള പ്രത്യേകം, കാരണം ഫുൾ ടിക്കറ്റ് കിട്ടുമല്ലോ നമുക്കൊന്ന്. പക്ഷെ എന്നാലും നമ്മൾ അറിയുന്ന ചേട്ടന്മാരൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ബസ്സുകാർ ശനിയാഴ്ചകളിൽ നമുക്ക് എസ് ടി തരുമായിരുന്നു.

0: അപ്പൊ ഫുൾ കിട്ടുന്ന പൈസ നമുക്ക് സിനിമക്ക് കൊണ്ട് ഉപയോഗിക്കും. അപ്പൊ നമ്മളെല്ലാ ഫ്രണ്ട്സും നമ്മളെല്ലാവരും കൂടെ ഈ കിട്ടുന്ന ബസ് കാശിൽ നിന്ന് വീട്ടുകാരെ പറ്റിച്ച് മിച്ചം പിടിച്ച പൈസയും എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞങ്ങളെ വന്ന് എനിക്ക് തോന്നുന്നു വന്ന് കാണാൻ പോയ സിനിമ രസതന്ത്രം, ലാലയുടെ രസതന്ത്ര സിനിമ കാണാൻ വേണ്ടി പോകുന്നു. അപ്പൊ കോളേജ് സോറി എൻട്രൻസ് കോച്ചിങ് ആണ് സമയം. അപ്പോൾ എല്ലാവരും കൂടെ വളരെ കാര്യമായിട്ട് സിനിമ കണ്ട് ആഘോഷിച്ച് ഗംഭീരമായി തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് വരുന്നിട്ട് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ പൊറോട്ട ചാറും കിട്ടും, പൊറോട്ടയും ചാറും, കാരണം വീട്ടിൽ പൈസ ചോദിക്കാൻ പറ്റും ഓടിക്കുമല്ലോ, പൊറോട്ടയും ചാറും കിട്ടും. അപ്പൊ വെറുതെ കൂട്ടുകാരൻ വിനീതുണ്ട്, മാധവൻ പറയാണ്, ഓ ബിരിയാണി അടിക്കായിരുന്നല്ലോ അന്ന്, ചിക്കൻ ബിരിയാണിക്ക് 25 രൂപ, ബീഫ് ബിരിയാണി 30 രൂപ, അങ്ങനെ ആ റേറ്റ്. അതൊരു നീ പറയും പണ്ട നമ്മളുടെ ഒക്കെ ഒരു കഥ കേട്ടോ, വേണ്ട നമ്മളുടെ ഒക്കെ ഒരു കൗമാര കാലമാണ്
1: പറയുന്നത്,
0: പുച്ഛമുണ്ടല്ലോ മുഖത്ത്,
1: ഞാൻ ആ സമയത്ത് ഇല്ല,
0: കൊടക്ക വേഷം 3 അല്ല കേട്ടോ. എന്നിട്ട് അപ്പൊ നമ്മളിങ്ങനെ ആഗ്രഹം ഇതൊക്കെ പറ ആത്മകഥമാണ്, അന്ന് 2 പൊറോട്ടയും 4-5 രൂപ കിട്ടുന്ന സമയം മനസ്സിലാക്കാലോ. അങ്ങനെ കാത്ത് കാത്തിരിക്കുന്നു പൊറോട്ടയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മളങ്ങനെ പോകുമ്പോ മറൈൻ ഡ്രൈവിന്റെ അവിടെ ഒരു മരത്തിന്റെ ചോട്ടിൽ കിടന്നിട്ട് പടത്ത് വലിയ 100 രൂപ ഇല്ലേ, ആ 100 രൂപ കിട്ടുന്നു. കൂട്ടുകാരൻ അശ്വിൻ അവൻ അളിയാ എന്ന് പറഞ്ഞിട്ട് ആ 100 രൂപ എടുക്കുന്നു. ഞങ്ങൾ ആ 4 പേരും കൂടെ ചേർന്നിട്ട് അന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചത്. ശരിക്കും വിശന്ന് വയറ്റിൽ ഇങ്ങനെ വയറ് കാണുന്ന സമയം, കണ്ണു കാണാത്ത സമയം എന്നൊക്കെ പറയാം. കാരണം ആദ്യത്തെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടാണ്ട് അടുത്ത ഷോ തീരുന്നവരെ ക്യൂ നിന്ന് ടിക്കറ്റ് മേടിച്ച അവസ്ഥ കവിതയിൽ. എന്നിട്ടാണ് നമ്മള് നടക്കുന്നത്,
1: പൊറോട്ട ആഗ്രഹം മനസ്സിൽ
0: വെച്ചത്, വെറുതെ പൊറോട്ടയും ചാറും മാത്രമാണ് ആഗ്രഹിച്ചെടുത്ത് ബിരിയാണി കിട്ടിയവന്റെ ഒരു ഭാഗ്യാനുഭവം. കോൾ വരുന്നുണ്ട് കണ്ടോ, ആൾക്കാർക്ക് മോട്ടിവേറ്റഡ് ആയി.
1: ഹലോ,
0: ആരാണ്?
2: ഞാൻ
0: ചേട്ടാ,
2: പുള്ളത്താങ്കുളം.
0: എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പള്ളത്താങ്കുളം വളവ് വളയുമ്പോ തന്നെയാണ് ചേട്ടന്റെ വീട്? പള്ളത്താങ്കുളം വളവ് വളയുമ്പോ തന്നെയാണ് രമേശൻ ചേട്ടന്റെ വീട്?
2: അമ്പലത്തിന്റെ പടിഞ്ഞാറശം.
0: അഞ്ചു വർക്കിടക്കോ ചോദിക്കുന്നു. ആരൊക്കെയുണ്ട് വീട്ടില്?
2: എന്റെ വൈഫ് മാത്രമുള്ള, ഇപ്പ വൈഫ് ഇത്തിരി ജോലിക്ക് പോയാണ്, പിന്നെ 2 പെൺമക്കളായിരുന്നു, അവരെ കല്യാണം കഴിച്ചു കൊടുത്ത്.
0: ആഹാ, അടിപൊളി.
1: ഇപ്പൊ പ്രാരാബ്ദങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് ഒഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് രണ്ടുപേരും.
2: അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി.
1: പറ്റി പറഞ്ഞോ.
2: ഏ പ്രഷർ അടിച്ച് കണ്ണ് വർണ്ണം
1: നഷ്ടപ്പെട്ടിരിക്കണം.
0: എന്നാലും മക്കളൊക്കെ കാര്യമായിട്ട് നോക്കുന്നു, പിന്നെ ചേട്ടന് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതൊക്കെ നല്ല നല്ല അനുഭവം ജീവിതത്തില്.
1: കണ്ണ് വിചാരിച്ച അബദ്ധം പറ്റി എന്ന് പറഞ്ഞപ്പോ വേറെ എന്തോ
0: എന്തോ ആണ്. എന്തായാലും
2: ഇതൊരു അബദ്ധം. പിന്നെ ഞാൻ ACC ഈ കണ്ണമ്മയുടെ ഓഫീസർ ആയിരുന്നു, അവിടെ ഞാൻ നിന്നിരുന്നപ്പ എനിക്ക് ഞാൻ അതിലെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ 2000 നോട്ട്.
0: ഓ, അതാണ് ഭാഗ്യാനുഭവം അല്ലേ, കളഞ്ഞു കിട്ടിയ 2000 നോട്ട്.
2: അതെ, അപ്പൊ ഫുട്പാത്തി കിടന്ന് 2000 നോട്ട് കിട്ടിയപ്പ ഒരാള് ആ ചെരുപ്പ് കടയിൽ ആള് ചോദിച്ചത് എന്താ കിട്ടിയെന്ന് വെച്ചു. ഞാൻ 2000 നോട്ടാണെന്ന് പറഞ്ഞു. എനിക്കാണ് കളവ് പറയാനെന്ന് പറഞ്ഞോടാ
0: സത്യസന്ധനായ കുട്ടി.
2: ഞാൻ മറുപടി പറഞ്ഞു,
0: അപ്പൊ അയാൾ അയാളുടെ പറഞ്ഞോ
2: കാശാണ് അയാള് അമ്മക്ക് മരുന്ന് മേടിക്കാൻ കൊണ്ടുവന്നാണെന്ന്
0: പറഞ്ഞു.
2: എന്നിട്ട് ആ കാശ് മേടിച്ചത്. അപ്പൊ ഞാൻ ഓഫീസിലോട്ട് ചെന്നപ്പ ഈ കാര്യം പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരായ ഡ്രൈവർമാരൊക്കെ എന്നെ പ്രങ്ങിനി എന്തിന് കൊടുത്തത, 2 രൂപയെന്ന് പറഞ്ഞപ്പോ അത് കാര്യം പറഞ്ഞത്.
0: സാരില്ല, ചിലപ്പോ ഇനി സത്യമാണെങ്കിലോ അത് പറയാൻ പറ്റൂലോ. ചിലപ്പോ അയാൾക്ക് അമ്മയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ കരുതി വെച്ച തുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂലോ.
1: കളഞ്ഞു കിട്ടിയതല്ലേ, സാരമില്ല
0: സാരമില്ല.
2: ഞാൻ ഇങ്ങാട് പോരുമ്പിലേ അയാള് കുപ്പി മേടിച്ച് ഇവര്
0: ഒയ്യോടാ ദുഷ്ട മനുഷ്യാ, ചോടാ.
1: ശരിക്കും എമൗണ്ട് പറയരുതായിരുന്നു അല്ലേ,
0: പോയ ബുദ്ധിയല്ലേ. സാരില്ല,
2: എനിക്കൊരു പാട്ട് വെച്ചു തരാം.
0: ഏത് പാട്ട് വേണം?
2: രാജശില്പിയിലെ ഇനിയും പരിഭവം അരുത് എന്നുള്ള പാട്ട്. സ്വാമി ഈ സാധുവിൽ പറഞ്ഞൊരു
1: ഇനിയും പരിഭവമരുതേ, ആ പാട്ടല്ലേ. സ്വാമി ഇനിയും പരിഭവമരുതേ, ആ പാട്ടല്ലേ.
0: എന്റെ കൂട്ടിരിക്കുന്ന ഗാന കോകിലമാണ് അഞ്ജു പീറ്റർ. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വളരെ കറക്റ്റാ, കൊടുക്ക കേട്ടോ. താങ്ക് യു കേട്ടോ.
1: ഓക്കേ,
0: ശരിയാണല്ലേ. നമ്മുടെ കിരണ് വളരെ സ്നേഹ സത്യസന്ധതയൊക്കെയുള്ള നമ്മുടെ സ്വന്തം കിരണിന് വേണ്ടിയിട്ട്

0: നമുക്ക് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇപ്പോ ഈ പാട്ട് കൊടുക്കാം നമുക്ക്.
1: ഇപ്പൊ നമുക്ക്
0: ഞങ്ങള് ഭാഗ്യാനുഭവം കിട്ടിയ ആക്ടിങ് മറ്റേ രസാന്തരത്തിലെ പാട്ട് കൊടുക്കട്ടെ.
1: നിങ്ങൾക്ക്
0: ബിരിയാണിക്ക് വലിയില്ലടേ, കൊടുക്കട്ടെ. വിളിക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഭാഗ്യാനുഭവം പറയാൻ വിളിക്കൂ. 0484242 4281 01 01.

0: ഓൺ ദി ഗോ ഡൈ ടൈം മ്യൂസിക്കിൽ അങ്ങ് മോളയിൽ നിന്നും വിളിച്ചിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ജോൺസൺ ചേട്ടൻ, നമസ്തേ. എന്തൊക്കെയുണ്ട്
1: വിശേഷം?
0: മഴയൊക്കെയാണ്.
2: എന്താണ് കളഞ്ഞു കിട്ടിയ ആ ഒരു സൗഭാഗ്യം?
1: അത് ഞാൻ പറഞ്ഞില്ലോ?
2: പറഞ്ഞില്ലേ?
0: എന്നാ പറ. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കളഞ്ഞു കിട്ടിയ ഒരു ഭാഗ്യം എന്താണ്? ഇനി നമ്മളെ പ്രോഗ്രാമിൽ ചോദിച്ചിരുന്നത് അത് തന്നെയായിരുന്നു. എന്താണ് അപ്രതീക്ഷിതമായി, വിചാരിതമായി നിങ്ങൾക്ക് കളഞ്ഞു കിട്ടിയ ഒരു ഭാഗ്യം, ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്നാ ചോദിച്ചത്? എവിടെ നിന്ന് കളഞ്ഞു കിട്ടി?
2: കേൾക്കണ്ട, ആളെ അടുത്തുണ്ടെങ്കിൽ കേൾക്കണ്ട കേട്ടോ.
3: ഹലോ,
0: പറഞ്ഞു കേട്ടോ. മനുഷ്യൻ കഷ്ടപ്പെട്ട് പാടുപെട്ട് വീട്ടുകാരുടെ പുറകെ നടന്ന് ഒന്ന് കിട്ടിച്ചേരോ എന്ന് വെച്ച് കല്യാണം കഴിച്ച് കൊടുത്തിട്ട് പറയാ കളഞ്ഞു കിട്ടിയ മുത്താണെന്ന്. ആണോ? എന്തായാലും പൊന്നു പോലെ നോക്കണില്ലേ, ക്ഷമിച്ചോളൂ അല്ലേ. എത്രയാണ്? ഓ, നന്നായിട്ടിരിക്കുന്നു. ഇവിടെ അഞ്ജുവിന്റെ പാട്ടെല്ലാം കേട്ട് ഞാനിങ്ങനെ സുഖിച്ച് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. കുറച്ച് മുന്നേ ആണോ
2: റേഡിയോ കേൾക്കുന്നുണ്ട്?
0: ഏത് പാട്ട് പറഞ്ഞാലും അഞ്ജു പാടിത്തരും. പറഞ്ഞ വേണമെങ്കിലും ഞാൻ കൊടുക്കാം. അഞ്ജു, ദേ വിളിക്കണു, പാട്ട് പാടൂ.
2: അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
0: ഇല്ല, അഞ്ജു പാടും.
2: ഇല്ല ഇല്ല, പാടത്തില്ല.
0: പാടി ശരിയാക്കിട്ട് പോയാ മതി ഇവിടുന്ന്. നല്ല പാട്ട് ഞാൻ വെച്ചുതരാം. അഞ്ജുന് ഇല്ലിക്കമ്മ പോടണം, നമുക്ക് ഞാൻ വെച്ചുതരാം കേട്ടോ. രണ്ട് മക്കള്. ആ,
2: മക്കളുടെ പേരുകൾ പറഞ്ഞോളൂ. ആൻസി. ഓക്കെ, അപ്പോ
0: ആണോ? അപ്പോ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. നല്ല പാട്ട് ഞങ്ങൾ വെച്ചു തരാം കേട്ടോ. താങ്ക് യു, ബൈ. അപ്പൊ നമ്മൾ വിളിച്ചത് ഇപ്പോ മാളല ജോൺസൺ ചേട്ടനാണ്. ഒരു ഭാഗ്യാനുഭവം വിളിക്കാൻ വേണ്ടി തന്നെയാണ് പറയേണ്ടത് കേട്ടോ. ഒരുപാട് പേര് വിളിച്ചോണ്ടിരിക്കുമ്പോൾ വെറുതെ പാട്ട് വയ്ക്കാൻ വേണ്ടി മാത്രം വിളിക്കല്ലേ, ഞങ്ങളിന് കാത്തു കാത്തിരിക്കാണ് നിങ്ങളുടെ ഭാഗ്യാനുഭവം കേൾക്കാൻ വേണ്ടി.
2: ആ ഭാഗ്യാനുഭവമായിട്ട് അടുത്ത ഒരു കോളർ റെഡിയാണ്.
0: ഭാഗ്യം ഇരിക്കോ. ഹലോ
2: ഹലോ
4: ഹലോ,
0: ആരാണ്?
2: ദീപാജി,
0: എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോണു അല്ലേ ഗെയിമില്?
4: ആ,
0: പക്ഷെ എന്തോ കനത്തിൽ പറയാനുണ്ട്.
2: ആ വീണ് കിട്ടിയ സൗഭാഗ്യം ഒന്ന് പറഞ്ഞോളൂ.
4: ആ, ഞാൻ സൗഭാഗ്യം എന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇന്ദിരാജി അന്തരിച്ച വർഷമാണ് SSLC ഉണ്ടായിരുന്നത്. മോഡൽ പരീക്ഷക്ക് ഇന്ദിരാജി മരിച്ച സമയത്ത് ഉണ്ടായിരുന്ന മോഡൽ പരീക്ഷ സെക്കൻഡ് പേപ്പർ, മലയാളം സെക്കൻഡ്, ഞാൻ സംസ്കൃതമാണ് പഠിച്ചിരുന്നത്. മലയാളം സെക്കൻഡ് പേപ്പർ ഒരു ചോദ്യം ഉണ്ട്. ചോദ്യം വെച്ചാൽ കവിത ഇങ്ങനെ ഇന്ദിരാജിയെ കുറിച്ചുള്ള വർണ്ണനകൾ ഇങ്ങനെ എഴുതി എഴുതി എഴുതിയിട്ട് താരെ കുറിച്ചാണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ മോഡൽ പരീക്ഷക്ക് ആ KHS പൊയ്യാന്ന സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ ആകെ ഒരു ഉത്തരം എഴുതിയത് ഞാൻ മാത്രമായിരുന്നു. അങ്ങനത്തെ മലയാളം സെക്കൻഡ് എടുക്കണ ഒരു മൂന്നാം മാഷുണ്ട്. ഞാൻ സംസ്കൃതമാണ് പഠിച്ചിരുന്നത്. മൂന്നാം മാഷ് ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് അസംബ്ലിയിൽ വിളിച്ച സാറിന്റെ കയ്യിലുണ്ടായിരുന്ന ഹീറോ പേന, ഹീറോ പേന എനിക്ക് അസംബ്ലിയിൽ വെച്ച് തന്നത്. അപ്പൊ സാറ് ശരിക്കും സങ്കടപ്പെട്ടാണ് തന്നത്. പക്ഷെ

0: ആ ഉത്തരം ഇതില്ല. ഗുരുവിനാക്ഷി അത്രയും അദ്ദേഹത്തിന് ആരാധനയായിരുന്നു, അങ്ങനെയായിരുന്നു.
1: അങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു കിട്ടിയ ഗിഫ്റ്റ് അല്ലേ, ആ ഒരു പേൻ.
0: ഫ്രണ്ട്സൊക്കെ പറയോ നിനെന്തൊരു ഭാഗ്യടി മാഷിന്റെ പേനൊക്കെ കിട്ടി എന്ന് പറഞ്ഞു. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു.
1: ഓക്കേ ഓക്കെ, അപ്പൊ അതാണ്
2: സന്തോഷമല്ലേ നമുക്ക്
0: അല്ലേ.
1: ആ ഒരു പേന കിട്ടിയ
0: ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതൊരു
2: അസുലഭ ഭാഗ്യാനുഭവത്തിന് അപ്പുറത്തേക്ക് അഭിമാന നിമിഷം കൂടിയാണ് നമുക്കത് അല്ലേ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഇനിയും നമുക്ക്
2: ഒരുപാട് ഭാഗ്യം ഉണ്ടാവട്ടെ.
1: അതെ,
0: മക്കളെ കിട്ടി പുണ്യം, മൂന്ന് മരുമക്കളെ കിട്ടി, അതിലും വലിയ പുണ്യം. കുട്ടികളുണ്ട്, അതിലും വലിയ ഭാഗ്യം. നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി, നല്ലൊരു കുടുംബം കിട്ടി, കരിയർ കിട്ടി.
1: ഓക്കെ, അപ്പൊ സന്തോഷമായിട്ട്
2: വേണം. അപ്പൊ നല്ലൊരു പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ബൈ
2: ബൈ. യെസ്.

0: നിനക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇപ്പൊ നമ്മൾ വിളിച്ച രമേശേട്ടുണ്ടായിരുന്നു തോപ്പുമടിയിന്ന്. രമേശേട്ടാ ഒന്നുകൂടെ ട്രൈ ചെയ്യൂ. അതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മള് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
1: കട്ടായിപ്പോയി.
0: അപ്പൊ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണം കുറച്ചു നേരം, പാട്ട് തീരുന്നവരെ വെയിറ്റ് ചെയ്യണേ. ഒന്നുകൂടെ പറയാൻ നമ്പർ 0484242801 പതുക്കെ പറയാൻ പറ്റണേ രമേശേട്ടൻ ഒന്ന് പറയാണ്, 0484242801 വേഗം വിളിച്ചോ, ആ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവം പങ്കുവെക്കാം. നമുക്കൊരു 7 മണി കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിം പിടിക്കാം.
1: തീർച്ചയായിട്ടും ഗെയിമിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കാൻ സമയം 6 മണി കഴിഞ്ഞ് 51 മിനിറ്റ്.
0: വേഗം അടുത്ത പാട്ട്.

0: മ്യൂസിക്കാണ്. ഗംഭീരമായ മഴയെ പേടിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും പലരിങ്ങനെ അങ്ങോട്ടും കൂടെ അറിഞ്ഞു മറിഞ്ഞ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗെയിം സെഗ്മെന്റിലേക്ക് പോവാം. റെഡി അല്ലേ? ഇന്നത്തെ ഗെയിം എന്താണ്? ഗെയിമിൽ പങ്കെടുക്കേണ്ടതിനുള്ള മാനദണ്ഡം വേറെ ഒന്നുമല്ല, വിളിച്ചാൽ മതി. വിളിക്കേണ്ട നമ്പർ
1: 0484248101 എന്ന് പറഞ്ഞപ്പോഴേക്കും കോൾ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഗെയിം എന്താണെന്നുള്ളത്,
0: ഓക്കെ, കോൾ എടുത്തിട്ട് നമുക്ക് ബാക്കി അത് പറയാം.
1: ഓക്കെ,
0: ഗെയിം നമുക്ക് ആലോചിച്ച് പറഞ്ഞു കൊടുക്കാലോ. ഹലോ, ആരാ വിളിക്കുന്നേ?
1: അത് നല്ലൊരു കാര്യമാണ്,
0: നമുക്ക് രണ്ടാൾക്കും നല്ലത് അതാണ്. ഹലോ, ആ പറയൂ, ആരാണ്?
2: എന്റെ പേര് ഡേവിഡ്.
0: ഡേവിഡ് ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എവിടെ നിന്നാണ്?
2: ഞാൻ ഇവിടെ എടപ്പള്ളി നിന്നാണ് വിളിക്കുന്നത്.
1: ജോലിക്കായിട്ട് നിക്കായിരിക്കും അല്ലേ?
2: ഞാൻ അവിടെ വർക്ക് ചെയ്യാ.
0: എവിടെ വർക്ക് ചെയ്യുന്നേ?
2: ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരിയിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓ, ഏത് ഫേമാണ്? എന്ത് എന്തൊരു ജോലി മേഖല ഏതാണ്?
2: ആക്ച്വലി ഇത് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയാണ്. ഇപ്പോ അവിടുത്തെ കമ്പനിയിലാണ്, എയർ കാർഗോ അവിടെയാണ്.
0: ഓ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോ ഭാഗ്യാനുഭവം പറയാനുണ്ടോ? അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലൈഫിൽ കിട്ടിയ ഒരു ലക്കി മൊമെന്റ്?
2: അതായത് ഇപ്പോ റീസെന്റ് നടന്നൊരു സംഭവമാണ്. ആക്ച്വലി എനിക്ക് അങ്ങനെ അധികം വലിയ സർക്കിൾസ് ഒന്നുമില്ല. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ് അങ്ങനെ ഒന്നുമില്ല, വളരെ ചുരുക്കം. അവരെല്ലാരും ഇങ്ങനെ പലരിടത്തും ജോലി സംബന്ധമായിട്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പോ റീസെന്റ് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് രീതിയിൽ പരിചയപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനാണെങ്കിലും ആളുടെ ഒരു സംസാരമാണെങ്കിലും നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ ഒരു ഒറ്റപ്പെട്ട രീതിയിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ആ ഒരു കിട്ടുന്ന ഇതല്ല ഒരു ജീവിതം എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോയി.
0: ഗ്രേറ്റ്.
2: അങ്ങനെ ഒരു കിട്ടിയതാണ്, ഐ മീൻ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല എനിക്ക്.
0: അതെ, ജീവിതത്തിന് അർത്ഥം പകരുന്ന ഒരു സൗഹൃദം കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ? ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ ചില മനുഷ്യന്മാരുണ്ടാവും ജീവിതത്തിൽ. വലിയ ഭാഗ്യമായിട്ട് കാലം നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ചില മനുഷ്യർ, നമ്മളെ കേൾക്കാൻ വേണ്ടി, നമുക്കൊപ്പം നടക്കാൻ വേണ്ടിട്ട് അല്ലേ? സന്തോഷം. ചങ്ങായിയുടെ പേര് പറയണ്ടോ? അല്ലെങ്കിൽ ഷാനു. യെസ്,
1: ഓക്കെ. ഷാനുവിന്റെ ഫ്രണ്ടിന്റെ പേര് കേൾക്കേണ്ടത്. ഫ്രണ്ടിന്റെ പേര്
0: അല്ല, വിളിക്കുന്ന ആളപ്പോ
1: ഡേവിഡ്.
0: ഓ ഡേവിഡ്, ഞാൻ പെട്ടെന്ന് ഷാനു. ഓക്കെ ഡേവിഡ് ഷാനു. അപ്പൊ ഷാനുവിന് വേണ്ടി നമുക്ക് ഏത് പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
2: ഏത് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എനിക്ക് എന്താ പറയാ,
0: എക്സൈറ്റഡ് ആണ് ഡേവിഡ് ബ്രോ. ലൈഫിൽ ഇത്രയും മീനിങ് ഉള്ള ഒരാൾക്ക് വേണ്ടി ഏത് പാട്ടാ കൊടുക്കണ്ടേ?
2: അതായത് എനിക്ക് സൗഹൃദമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു പാട്ടാണ്. അത് ഇനി എങ്ങനെ
0: ഞങ്ങൾ അഞ്ചു ഏറ്റെടുത്ത് കഴിഞ്ഞു. സൗഹൃദത്തിന്റെ പാട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വെച്ചേക്കാം. എന്നും ഈ സൗഹൃദം പോലെ ഉണ്ടാവട്ടെ.

0: കേട്ടോ. രണ്ടുപേർക്കും ആശംസകൾ ബ്രോ. ഓക്കെ, താങ്ക് യു,
1: ബൈ.
0: അപ്പം ഗെയിം ഷോ, ഗെയിം വരുന്നേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു തരാം എന്താണ് ഗെയിമിന്റെ ഫോർമാറ്റ് എന്ന്. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5 മ്യൂസിക്കലി ഹിയേഴ്സ്.

0: News, Views, Entertainment. This is Rainbow FM 107.5. Musically yours.
1: നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: യെസ്, ഓൺ ദി ഗോ ഡയറ്റ് ടൈം മ്യൂസിക്കിൽ ദ ക്വസ്റ്റ്യൻ ടൈം ആണ്, ഗെയിംസ് ടൈം ആണ്. അപ്പോ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ആദ്യം വിളിക്കുന്ന ആരാണോ അവർക്കായിരിക്കും ആ ക്വസ്റ്റ്യന്റെ പ്രഹരം ഏറ്റുവാങ്ങാനുള്ള ആദ്യത്തെ ചാൻസ്. അപ്പൊ കിക്ക് എന്നൊക്കെ പറയുമ്പോൾ, പ്രഹരം എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ലോകം മുഴുവനും ഏത് കിക്കിലാണ് അഞ്ജു?
1: നമ്മുടെ വേൾഡ് കപ്പിന്റെ ആ ഒരു കിക്കിലിങ്ങനെ നിക്കല്ലേ,
2: എന്താലേ തൊട്ടങ്ങാണ് പൂരം. ലോകം മുഴുവനും കാത്തിരിക്കുന്ന ആ ഫുട്ബോൾ മാമാങ്കത്തിന് തിരി ഉയരാൻ ഇനി കുറച്ച് സമയങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് തന്നെയാവും ഇന്നത്തെ ഗെയിം എല്ലാം വരുന്നത്.
1: ഒരു ഗെയിമാണ്, എന്തായാലും ഇതെല്ലാം സെർച്ച് ചെയ്തിട്ട് പിന്നെ ഉള്ളിലെ എല്ലാവർക്കും ഉള്ള ആൻസർ ഒക്കെ.
2: നിസ്സാരം, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് സാധിക്കും. വളരെ കുറച്ച് സമയം ഗെയിംസ് ഉള്ളത് നമുക്ക്. അപ്പോ ഫുട്ബോൾ സംബന്ധമായ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയാനും ആ ഗെയിമിൽ പങ്കെടുക്കാനും വിളിക്കുക 0484-242-8101. ഹലോ
1: ഹലോ, ഗെയിമിൽ റെഡിയാണോ? ആഹാ, പേരെന്താ, ആരാണിത്? മിൻഹ. മിൻഹ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മള് ചോദിക്കാൻ പോകുന്ന ചോദ്യം സ്പോർട്സ് ബേസ് തന്നെയാണ്. സ്പോർട്സ് എന്ന് പറയുമ്പോ വേൾഡ് കപ്പ് ബേസ് തന്നെയാണ്. എല്ലാം നോക്കി ഇങ്ങനെ ഇഷ്ടമാണോ ഫുട്ബോൾ കളിയൊക്കെ? ഇഷ്ടമാണ്,
2: വളരെ എളുപ്പമുള്ളതാണ്. അഞ്ച് കളിക്കാരുടെ സെക്കൻഡ് നെയിം, അതായത് അവരുടെ ഒരു രണ്ട് മൂന്ന് പേരിലൊക്കെ ഒരാൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ഫേമസ് ആയിട്ടുള്ള പേര് ഞാൻ പറയും, അവരുടെ മുഴുവൻ പേര് ഒന്ന് പറഞ്ഞാൽ മതി. ഉദാഹരണം, റൊണാൾഡോ എന്ന് പറഞ്ഞാല് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയണം. അതുപോലെ ഞാൻ ചോദിക്കുന്ന കളിക്കാരുടെ മുഴുവൻ പേരും പറയണം. ചോദിക്കട്ടെ, ഒരു മൂന്ന് പേര് ചോദിച്ചാ പോരെ?
1: മൂന്ന് പേര്.

0: ആദ്യം ഒരാളുടെ പറയാൻ നോക്കാം നമുക്ക്.
1: ഓക്കെ,
0: മെസ്സി വരണ്ടു പോയി തോന്നുന്നു ആള്.
1: മെസ്സി,
2: ലയണൽ മെസ്സി.
1: എക്സലന്റ്.
0: എംബാപ്പേ.
1: എംബാപ്പേ.
0: ആരോ ഹെൽപ്പ് ചെയ്യാനുണ്ട് തോന്നുന്നു അവിടെ.
1: ശരിയാവും. പറയും പറയും. ഇപ്പൊ ശരിയാവും. വേം പറഞ്ഞോ.
0: ഫോൺ ഇട്ടിട്ട് പോയ
1: സമയം കഴിയാറായി. ഔഹോ, കിളിയൻ എംബാപ്പേ. ഇനി ഒരെണ്ണം കൂടി പറഞ്ഞ നമുക്ക് അവസാനിപ്പിക്കാം. ചോദിക്കട്ടെ. സല, ഈജിപ്ത്. ഈജിപ്ത്. സല പഠിച്ചത്.
0: ആരും ഉണ്ടല്ലോ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. വേഗം പറഞ്ഞോ.
1: മുഹമ്മദ് സല. അതായത് ഏറ്റവും വരുമാനമുള്ള ഗംഭീരനായ കളിക്കാരൻ ഈജിപ്തിന്റെ. യെസ്. അപ്പൊ എന്തായാലും കാത്തു കാത്തിരിക്കാം നമുക്ക്.
0: എന്തായാലും ആദ്യം തന്നെ പറഞ്ഞു.
1: മെസ്സി നമ്മുടെ സ്വന്തം ആളാണല്ലോ അല്ലേ. ഏത് ഏത് ടീമാണ്? ക്രിസ്ത്യാനോന്റെ ടീമാണ്. പോർച്ചുഗലിന്റെ ആളാണല്ലേ. അമ്പടാ, കപ്പടിക്കോ പോർച്ചുഗല്? അല്ലെങ്കിൽ അർജന്റീന കൊണ്ടുപോവോ? കണ്ടറിയാ. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഓ, ഏത് സ്കൂളിലാ മോനെ?
0: ഞാൻ
1: സ്നേഹത്തോടെ പാങ്കുട്ടി ഡാ എന്ന് വിളിക്കാറ്.
0: ഓ, അങ്ങനെ
1: അല്ലടാ. ഓക്കെ,
0: പരിഭ്രമിച്ചിരിക്കണം. പറഞ്ഞോ, പേര് പറഞ്ഞോ.
1: ഇലാഹിയാണ്. പെരുമ്പാവൂര് അല്ലേ.
0: ഓക്കെ, അപ്പം ഇടുക്കി. ഓക്കെ, കാണാം. ശരി ശരി.
1: ഓക്കെ, ബൈ.
0: അപ്പോ എന്താ പറയാ, കറക്റ്റ് ആളുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ആ ഒരു കോള് എത്തിയത്.
1: കിട്ടിയല്ലേ. അത് ഇത്രയും ഫുട്ബോളിൽ സ്നേഹിക്കുന്ന ഒരാളല്ലേ. അപ്പൊ ഇതുപോലെ തന്നെ ഫുട്ബോൾ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. സ്പോർട്ടിലായിരിക്കും. നേച്ചർ ഒന്നും നേരത്തെ പറയൂല. എന്തായാലും ഫുട്ബോളാണ് സംഭവം.
0: അത്രേ ഉള്ളൂ കാര്യങ്ങൾ.
1: ഉരുളട്ടെ പന്തങ്ങൾ, ഉരുളട്ടെ. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി 0484242 8101. വേഗം വിളിച്ചോ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം അനിവാര്യമെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ വിശദമായി. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചു.
1: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട് 0495-2373-901, മൊബൈൽ 9072-00-7767.
0: തിരുവനന്തപുരത്ത് ഷിഗെല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗെല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റുബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: We attach high importance to the welfare and well-being of our seafarers community. Yesterday we condemned the attack on a ship off the coast of Oman in which unfortunately we lost 3 Indian nationals. These attacks must cease and end, and we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
0: കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് യുഎസ് മിസൈൽ ആക്രമണം ഉണ്ടായത്. മരണമടിഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അടിയന്തര ക്രമീകരണം ഒരുക്കും. വടക്കൻ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു വാണിജ്യ കപ്പലിനുകൂടി തീപിടിച്ചു. ഗിനി ബിസോ പതാകയുള്ള MT ജൽവീർ എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുള്ള 3 കപ്പലിനാണ് ഇത്തരത്തിൽ തീപിടിക്കുന്നത്. യുഎസ് ആക്രമണത്തിലാണ് മറ്റ് 2 കപ്പലുകളിലും തീപിടുത്തമുണ്ടായത്. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ്.

0: ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ രണ്ടാം ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിലും ക്വെഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും കടന്നുപോകാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലൊവാക്കിയയിലും സന്ദർശനം നടത്തും. 52-ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജസ്ഥാനിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശവാണി ദൂരദർശൻ കവറേജ് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे लोकल आर्ट लोकल संस्कृति लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करे.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. എറണാകുളം ജില്ലയിൽ വിവരശേഖരണത്തിന് 6538 എന്യൂമറേറ്റർമാരെ ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: സെൻസസുമായി ബന്ധപ്പെട്ട് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ 7 കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ 3 ഉൾപ്പെടെ 23 മേഖലകളായി തിരിച്ചാണ് ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുകയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. സെൻസസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു എന്യൂമറേറ്റർക്ക് 150 മുതൽ 200 വീടുകളുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടി വരിക.
0: കുടുംബങ്ങളെയും ഭാവി തലമുറയെയും രൂപപ്പെടുത്തുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്ത് അവരെ രാഷ്ട്രനിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 30,000 രൂപയെങ്കിലും ലഭിക്കണമെന്നും ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അപ്പീലിലെ വാദത്തിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ചതിലൂടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ദീർഘതല സ്പർശിയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭാ കരന്തലജെ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്യം അനിവാര്യമാണെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട്.

മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായികലോകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: സ്കൂൾ സംബന്ധമായ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് വിദഗ്ധരായിട്ടുള്ള ഗംഭീരന്മാരായിട്ടുള്ള കുറേ കളിക്കാർ ഇത്തവണ കൂടുന്നുണ്ട് അല്ലെ അഞ്ജു?
1: ഞാനും കൂടെ കൂടുന്നു.
0: അത് തീർച്ചയായിട്ടും അഞ്ജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതായിരിക്കും?
1: ഞാൻ പറഞ്ഞ അതൊരു ബുദ്ധിമുട്ടാവില്ലേ?
0: എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞു.
1: കഴിഞ്ഞ നമ്മുടെ വേൾഡ് കപ്പില് വിന്നേഴ്സ് ആയിരുന്നു, ഈ വർഷവും അങ്ങനെ
0: പുഷ്പാഞ്ജലി നേർന്ന ആളാണ് ഈ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞ പൊതുവിൽ നമ്മൾ സച്ചിൻ ലാസ്റ്റ് വേൾഡ് കപ്പ് കിട്ടുന്നവർ ആഗ്രഹിച്ച പോലെ തന്നെ പൊതുവായ എല്ലാവരും ഒരു ടീമിനൊക്കെ അപ്പുറത്തേക്ക് അവരെ കൊണ്ടുപോക്കോട്ടെ മക്കളെ, അവരെ എടുത്തോട്ടടാ, അനീത് പ്രശ്നം ഇതേപോലെ കൊണ്ടുപോക്കോ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്തു പോലും നമുക്ക്. എന്തായാലും ഒരുപാട് ഒരുപാട് ഗെയിം വിശേഷങ്ങളും വർത്തമാനങ്ങളും എല്ലാം കേൾക്കാൻ കാത്തിരിക്കുന്ന ലോകമെമ്പാടും കാത്തിരിക്കുകയാണ് അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്കും വരാൻ പോകുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം പടിയിറങ്ങാല്ലേ?
1: തീർച്ചയായിട്ടും പടിയിറങ്ങാം.
0: അപ്പോൾ 8 മണിക്ക് നമുക്ക് കരിക്കണക്ട് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ്
1: 7:58 നമ്മുടെ വേൾഡ് കപ്പിന്റെ ആ ഒരു ഹൈലൈറ്റ്സും
0: പ്രമോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ കൃത്യം മറന്നുപോലെ 7:58. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിലെ, മഴ മാറുന്ന ദിവസത്തിലെ ഏറ്റവും മനോഹരമായ ഒരു എപ്പിസോഡിലൂടെ കടന്നുപോയത് ആർജി ശരത്തും
1: അഞ്ജു പീറ്ററും.
0: ടാറ്റാ, ഞങ്ങൾ ഉണ്ടാവും. മറക്കല്ലേ 10 മണിക്ക് അരികയില് ഞങ്ങൾ അരികെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5 മ്യൂസിക്കലി
1: യേഴ്സ്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങൾ ഇല്ല. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. തിരുവനന്തപുരത്ത് ഷിഖല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഖല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തിനില്ലെന്ന് ആരോഗ്യമന്ത്രി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണമൊരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. 52nd G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡുകളിന്മേൽ കരട് ചട്ടം തയ്യാറാക്കുന്നതിന് അഭിപ്രായം സ്വീകരിക്കാൻ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലൂടെ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 196 പേരാണ് അറസ്റ്റിലായത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായിക ലോകം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിൽ ഇംഗ്ലണ്ടിൽ നാളെ തുടക്കം. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി കേരള പോലീസ്. മത്സരങ്ങൾ കാണുന്നതിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന APK ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
2: ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും കരിയർ കണക്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇന്ന് കരിയർ കണക്ട് എന്ന പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ ഒപ്പമുള്ളത്

റെയിൻബോ ആർജെ രശ്മിയാണ്. പുതിയ പ്രതീക്ഷകളോടെ അധ്യയന വർഷമൊക്കെ ആരംഭിച്ചു ജൂണിൽ. ഈ സ്കൂൾ അധ്യയന വർഷത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ നല്ല ഒരു തുടക്കത്തോടുകൂടിയാവട്ടെ ഈ കരിയർ കണക്ട് എന്ന് ഞാൻ ആശിക്കുന്നു. 10-ാം ക്ലാസ്സിലെത്തിയിട്ടും അടിസ്ഥാന അറിവുകൾ പോലും നേടാൻ കഴിയാത്ത പല കുട്ടികളുമുണ്ട്. ഇതൊക്കെ മാറണം. കുട്ടികൾക്കാണ് ഏറ്റവും അധികം സുരക്ഷയും ഏറ്റവും അധികം പാഠങ്ങളും ഉൾക്കൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ കരിയർ കണക്ട് എന്ന പ്രോഗ്രാമിൽ പുതിയ കരിയറുമായി ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങൾ സംസാരിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ ട്യൂണിംഗ് മാറ്റാതെ. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി 107.5 ആകാശവാണി കൊച്ചി FM റെയിൻബോ.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: You are listening to 107.5 Rainbow FM Kochi. Musically yours.
1: എല്ലാവർക്കും വീണ്ടും സ്വാഗതം കരിയർ കണക്റ്റിലേക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് കരിയർ കണക്റ്റിൽ ശ്രോതാക്കളോടൊപ്പം ശബ്ദ സാന്നിധ്യമായിട്ട് രശ്മിയാണ്. ആദ്യം തന്നെ NPCIL ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിൽ തമിഴ്നാട് കൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 158 അപ്രന്റീസ് ഒഴിവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് ഒരു വർഷത്തെ പരിശീലനം ആവശ്യമാണ്. June 30 വരെയാണ് ഇതിന് അപേക്ഷിക്കാവുന്നത്. www.npcil.nic.in ഈ ഒരു വിലാസത്തിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇനി തസ്തികയും ഒഴിവുള്ള വിഭാഗങ്ങളും യോഗ്യതയും പ്രായവും സ്റ്റൈപ്പൻഡും ഒക്കെ പറയാം. ട്രേഡ് അപ്രന്റീസ്, അതായത് ഫിറ്റർ, മെഷീനിസ്റ്റ്, ടേണർ, വെൽഡർ, ഡ്രാഫ്റ്റ്സ്മാൻ, അതും മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്, കാർപ്പൻ്റർ, മേസൺ, ഡ്രാഫ്റ്റ്സ്മാൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ്, ഇത്രയും തസ്തികകളുമായി ബന്ധപ്പെട്ട ട്രേഡിൽ ITI ആണ് വേണ്ട യോഗ്യത. വയസ്സ് എന്ന് പറയുന്നത് 18 മുതൽ 24 വയസ്സ് വരെയാണ്. സ്റ്റൈപ്പൻഡ് കിട്ടുക 9,600 രൂപ മുതൽ 10,560 രൂപ വരെയാണ്. ഇനി ഡിപ്ലോമ അപ്രന്റീസ് മെക്കാനിക്കൽ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുമല്ലെങ്കിൽ സിവിൽ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഇനി പറയുന്നത്. 4 വിഷയങ്ങളിലെയും ഡിപ്ലോമ അപ്രന്റീസ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ വിഭാഗത്തിൽ ഡിപ്ലോമ വേണം. കൂടാതെ വയസ്സ് 18 മുതൽ 25 വയസ്സ് വരെയാണ്. സ്റ്റൈപ്പൻഡ് കിട്ടുക 10,900 രൂപ. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ആണ് ഇനിയൊരു ഒഴിവുള്ളത്. HR, മെറ്റീരിയൽ മാനേജ്മെന്റ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, HPU, കെമിക്കൽ ലാബ്, ഈ വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത്. BA അതല്ലെങ്കിൽ BSc അതുമല്ലെങ്കിൽ BCOM ആണ് യോഗ്യത. ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 21 മുതൽ 28 വയസ്സ് വരെയാണ്. സ്റ്റൈപ്പൻഡ് കിട്ടുക 12,300 രൂപയാണ്. അപ്പോൾ NPCIL ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ തമിഴ്നാട് കൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 158 അപ്രന്റീസ് ഒഴിവുകളുടെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് ഈ ഒരു പരിശീലനമൊക്കെ ലഭിച്ചാൽ നല്ലൊരു ജോലി കിട്ടാൻ ഇത് സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കൂ ട്യൂണിംഗ് മാറ്റാതെ നല്ല നല്ല പാട്ടുകളുമായി കരിയർ കണക്ട് എന്ന പ്രോഗ്രാം.

You are listening to 107.5 Rainbow FM, Kochi. Musically yours.

നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കരിയർ കണക്ട്? നിങ്ങളെ കരിയറുമായി കണക്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്. കരിയറുമായി കണക്ട് ചെയ്യുന്ന ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ജോലിയെക്കുറിച്ചാണ്, BSNL ൽ രാജ്യത്താകെയുള്ള ഒഴിവുകളെക്കുറിച്ച്.

100 ജൂനിയർ ടെലികോം ഓഫീസറിൻ്റെ ഒഴിവുകളുണ്ട്. കേരളത്തിൽ തന്നെ 15 ഒഴിവുകളുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ജൂലൈ 3 വരെയാണ് ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കാവുന്നത്. www.bsnl.co.in എന്നുള്ളതാണ് വിലാസം. ഇതിനുവേണ്ട യോഗ്യത എന്തെന്നല്ലേ? ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ്, റേഡിയോ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, IT, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ബിരുദം, ഇതാണ് യോഗ്യത. ഇതില്ല എങ്കിൽ വിഷമിക്കേണ്ട, MSc ഇലക്ട്രോണിക്സ് അതല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും ഇതിനായിട്ട് അപേക്ഷിക്കാം. പ്രായം 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ശമ്പളം 16,400 രൂപ മുതൽ 40,500 രൂപ വരെ കിട്ടും. പ്രായപരിധി കൂടിയ ഒരു ഒഴിവിനെ കുറിച്ച് പറയുകയാണ്, BSNL ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവുകളെക്കുറിച്ച്. കരാർ നിയമനമാണ് കേട്ടോ. ഓൺലൈനായിട്ടാണ് ഇതിലും അപേക്ഷിക്കാവുന്നത്. www.bsnl.co.in അത് തന്നെയാണ് വിലാസം. യോഗ്യത എന്ന് പറയുന്നത് CA ഉള്ളവരോ CMA ഉള്ളവരോ അതല്ലെങ്കിൽ MBA ഫിനാൻസോ PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 15 വർഷത്തിൽ കൂടുതൽ പരിചയമുണ്ടെങ്കിൽ അത് അഭികാമ്യം. പ്രായപരിധി 50 വയസ്സ് വരെയാണ്. ശമ്പളം 2,25,000 രൂപയും. കരിയറുമായി ബന്ധപ്പെട്ട ന്യൂസുമായി എത്തിയിരിക്കുന്നു രശ്മി. കരിയർ കണക്ട് എന്ന പ്രോഗ്രാമുമായി ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

കൗതുകകരമായിട്ടുള്ള ഒരു വാർത്ത പറഞ്ഞുകൊണ്ടാകാം ഇനി കരിയർ കണക്റ്റിന്റെ അടുത്ത കട്ട്. ഈ വർഷത്തെ എർത്ത് പ്രൈസ് ഇന്ത്യക്കാരായ 3 കൗമാരക്കാർക്കാണ് കിട്ടിയത്. വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് വേർതിരിച്ചെടുക്കാൻ ചിലവ് കുറഞ്ഞ രീതി വികസിപ്പിച്ചെടുത്ത 3 വിദ്യാർത്ഥികൾക്ക് പുളിങ്കുരുവിന്റെ പൊടി ഉപയോഗിച്ച് ഇവർ നിർമ്മിച്ച പ്ലാസ്റ്റിക് എന്ന് പേരിട്ടിരിക്കുന്ന വസ്തു മലിനജലത്തിലെ മൈക്രോ പ്ലാസ്റ്റിക് കണികകളെ ആകർഷിച്ചെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ എർത്ത് പ്രൈസ് നേടിയിരിക്കുകയാണ് നമ്മുടെ മിടുമിടുക്കരായിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ വിദ്യാർത്ഥികൾക്കും വിവിധ തരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിനു വേണ്ടി ചെയ്യാം. അതിനോടൊപ്പം ഇനി പോളിടെക്നിക് ഡിപ്ലോമ അലോട്ട് ചെയ്ത കാര്യം പറയുകയാണ്. ഇതിന് അപേക്ഷിക്കാവുന്നത് 22 വരെയാണ്, ജൂൺ 22 വരെയാണ് അപേക്ഷിക്കാവുന്നത്. സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. https://diploma.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി 22-ാം തീയതി വരെ അപേക്ഷിക്കാം. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 100 രൂപ. സർക്കാർ കോളേജുകളിലെയും എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും ഗവൺമെൻറ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി 2 തവണകളായിട്ടാണ് ഈ അലോട്ട്മെൻറ്റ് നടത്തുക. എയ്ഡഡ് കോളേജുകളിലെ 15% മാനേജ്മെൻറ് സീറ്റുകളിലേക്കും സ്വാശ്രയ കോളേജുകളിലെ 50% മാനേജ്മെൻറ് സീറ്റുകളിലേക്കും കോളേജുകൾ നേരിട്ടാണ് പ്രവേശനം നടത്തുക. NCC സ്പോർട്സ് കോട്ടകളിലുള്ള പ്രവേശനത്തിനും ഈ സൈറ്റിൽ തന്നെ പ്രത്യേകം ലിങ്കുകളുണ്ട്. സർക്കാർ എയ്ഡഡ് സ്വാശ്രയ മേഖലകളിലായിട്ട് ആകെ 110 കോളേജുകളാണുള്ളത്. അപേക്ഷാ സമയത്ത് തന്നെ കോളേജുകളും പ്രോഗ്രാമുകളും അടങ്ങുന്ന ഓപ്ഷനുകൾ നൽകാം. ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 30 ഓപ്ഷനുകൾ വരെയാണ് നൽകാവുന്നത്. 2 സ്ട്രീമുകളിലായിട്ടാണ് ഈ പ്രോഗ്രാമുകൾ തരം തിരിച്ചിട്ടുള്ളത്. 1-ാം സ്ട്രീമിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രോഗ്രാമുകളും 2-ാം സ്ട്രീമിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് അതുമല്ലെങ്കിൽ കമേഴ്ഷ്യൽ

പ്രാക്ടീസ്, ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി എന്നീ പ്രോഗ്രാമുകളുമാണ് ഉള്ളത്. മാത്സ്, ഇംഗ്ലീഷ്, സയൻസ് വിഷയങ്ങൾ പഠിച്ച് 10 വിജയിച്ചവർക്ക് രണ്ട് സ്ട്രീമുകളിലേക്കും അപേക്ഷിക്കാം. സ്ട്രീം രണ്ടിലേക്ക് മാത്രം അപേക്ഷിക്കാൻ സയൻസ് വിഷയങ്ങൾ പഠിക്കണമെന്നേയില്ല. NCC സ്പോർട്സ് ക്വാട്ടകളിൽ അപേക്ഷിക്കുന്നവർ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുള്ള പോലെ വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കണം. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രോഗ്രാമുകളിലെ 10% സീറ്റുകൾ THSLC വിജയിച്ച വിദ്യാർത്ഥികൾക്കായിട്ടും 2% സീറ്റുകൾ ബന്ധപ്പെട്ട VHSC കോഴ്സുകൾ വിജയിച്ചവർക്കായിട്ടും മാറ്റിവെച്ചിട്ടുണ്ട്. കേൾവിശക്തി കുറവുള്ളവർക്കായിട്ട് കളമശ്ശേരി, കോഴിക്കോട്, തിരുവനന്തപുരം വനിതാ പോളിടെക്നിക്കിലും സ്പെഷ്യൽ ബാച്ചുകളുമുണ്ട്. വെബ്സൈറ്റ് ഐ ഡി ഒരിക്കൽ കൂടി പറയാം, diploma.polyadmission.org എന്നുള്ളതാണ് വെബ്സൈറ്റ് ഐ ഡി. 22-ാം തീയതി വരെയാണ് അപേക്ഷിക്കാവുന്നത്. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. കേട്ടുകൊണ്ടിരിക്കുന്നു കരിയർ കണക്ട് എന്ന പ്രോഗ്രാം. 107.5 ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

അപ്പോൾ ഇന്നത്തെ കരിയർ കണക്റ്റ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് റെയിൻബോ ആർജെ രശ്മി. ഇതുപോലെ വീണ്ടും കേട്ടുമുട്ടാം എന്ന ആഗ്രഹത്തോടെയും പ്രത്യാശയോടെയും തൽക്കാലം വിടവാങ്ങുന്നു. വീണ്ടും നല്ലൊരു നാളേക്കായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ഈ ഒരു അധ്യയന വർഷം കഴിയുമ്പോൾ പഠിച്ചുമിടുക്കരായി ഇനിയും രാജ്യത്തിനും സ്വന്തം ദേശത്തിനും വേണ്ടി നന്മകൾ ചെയ്യാൻ വിദ്യാർത്ഥികൾക്കാവട്ടെ. തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി 107.5 ആകാശവാണി FM റെയിൻബോയിൽ നിന്ന്.

0: Musically yours.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല കേസുകൾ സ്ഥിരീകരിച്ചു. നിപ ഷിഗെല്ല രോഗബാധകളെ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ഇന്നും ആക്രമണം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുവൈറ്റിലും ബഹ്റിനിലും ജോർദാനിലെയും US സൈനിക കേന്ദ്രങ്ങളിലേക്ക് പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ. അസം, നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡുകളിന്മേൽ കരട് ചട്ടം തയ്യാറാക്കുന്നതിന് അഭിപ്രായം സ്വീകരിക്കാൻ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലൂടെ മയക്കുമരുന്ന് കൈവശം വച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 196 പേരാണ് അറസ്റ്റിലായത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായിക ലോകം. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇംഗ്ലണ്ടിൽ നാളെ തുടക്കം. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി കേരള പോലീസ്. മത്സരങ്ങൾ കാണുന്നതിനായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന APK ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്നും മുന്നറിയിപ്പ്. ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് കായിക യുവജനകാര്യ വകുപ്പും തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ട്രയോണ്ട 2026 വേൾഡ് കപ്പ് ഫാൻസ് ഷോയും ഫുട്ബോൾ പ്രദർശന മത്സരവും മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
0: Musically yours.

അകലെ, അരികിൽ. ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് അരികിൽ. അരികിൽ കാതോരം, നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി വിശേഷങ്ങൾക്കും വർത്തമാനങ്ങൾക്കും കാതോർത്തുകൊണ്ട് അരികെ ഞങ്ങളുണ്ട്. ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. ഇനി കേൾക്കാം അരികെ.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 46 സെക്കൻഡിലേക്കും വരുമ്പോൾ ഇനി കേൾക്കാൻ പോകുന്നത്
1: അരികെ
0: അരികെ ഞങ്ങളുണ്ട്, ആർ ജെ ശരത്തും
1: അഞ്ജു പീറ്ററും.
0: അപ്പോൾ ആർ ജെ അഞ്ജുവും ആർ ജെ ശരത്തും കൂടെ ചേർന്ന് ഇനി നിങ്ങൾക്ക് അരികളുണ്ട്. ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 എന്ന ഈ മനോഹരമായ ട്യൂണിങ്ങിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കായി പോയെന്ന് തോന്നുമ്പോൾ
1: വിളിക്കാല്ലേ?
0: തീർച്ചയായിട്ടും. ആരുമില്ലെന്ന് തോന്നുമ്പോൾ, തനിച്ചായി എന്ന് തോന്നുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ, അങ്ങനെ നമ്മളുടെ ലൈഫിൽ ആർക്കും ഒരു ഒരു പകരം വെക്കാനില്ലാത്ത ചില ബന്ധങ്ങളുണ്ടാവും അല്ലേ അഞ്ജു?
1: തീർച്ചയായിട്ടും.
0: അവർക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല നമുക്ക്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും പകരം വെക്കാനില്ലാത്ത ഒരു ശൂന്യത സൃഷ്ടിച്ചിട്ട് കടന്നു പോയ ചില മനുഷ്യരുണ്ടാവും.
1: അതെ, മിണ്ടി മിണ്ടി മിണ്ടി പിന്നെ മിണ്ടാതായി
0: പോയവര്. അതായത് എ ടു സെഡ് അവരായിരിക്കും എല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അവരോട് പറഞ്ഞാലേ അത് പൂർണ്ണമാവുള്ളൂ.
1: പക്ഷെ ഏതോ ഒരു സമയത്ത് മിണ്ടാതെ ആയിപ്പോയി.
0: എന്താ കാരണമൊന്നുമില്ല, പ്രത്യേകിച്ച് ചില വാശികളുടെ പേരിലായിരിക്കും, അനാവശ്യമായിട്ടുള്ള ചില ഈഗോന്റെ പേരിലായിരിക്കും. അവരുടെ ഏറ്റവും സ്ട്രിക്ട്ലി പേഴ്സണലായ കാര്യങ്ങളിലേക്ക് സ്നേഹക്കൂടൽ കൊണ്ടോ തിരുത്തലായിട്ടും ശകാരമായിട്ടൊക്കെ നമ്മൾ കടന്നു ചെന്നുകൊണ്ടൊക്കെ എന്തോ ചില ഇഷ്ടക്കേടുകളുടെ പേരിൽ, പ്രകടമാകാത്ത ഇഷ്ടക്കേടുകളുടെ പേരിൽ നമ്മൾ നിന്നും അകന്നു പോയ ആരെങ്കിലൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ.
1: അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മിണ്ടി മിണ്ടി മിണ്ടാതായവരുണ്ടെങ്കിൽ, അവരെക്കുറിച്ച് പറയാനുള്ള സമയമാണ് ഇന്ന് അരികയിൽ.
0: അരികയിലേക്ക് വിളിക്കേണ്ട നമ്പർ
1: 0484-242-8101 എന്ന നമ്മുടെ ലാൻഡ് നമ്പറിലേക്ക് വിളിക്കാം. വിളിച്ച് നിങ്ങളുടെ ആ മിണ്ടി മിണ്ടി മിണ്ടാതായവർ ആരാണെന്നും ആരാണെന്നും പേര് പറഞ്ഞില്ലെങ്കിലും, പക്ഷെ അവർ ഉണ്ടാക്കിയിട്ടുള്ള ചില ശൂന്യത, അതിനെക്കുറിച്ച് ഓർത്തെടുക്കാമല്ലോ അല്ലേ?
0: ശൂന്യത മാത്രമല്ല, അവരുണ്ടായിരുന്ന നല്ല കാലത്തെക്കുറിച്ചും ആ നന്മയും ഞങ്ങളോട് പറയാം. 0484-242-8101. ഒപ്പം നമ്മുടെ ഇൻസ്റ്റ ഹാൻഡിലും എഫ് ബി പേജിലും നിങ്ങളുടെ ആ ആളെക്കുറിച്ചുള്ള കാര്യങ്ങളും പങ്കുവെക്കാം. എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റയിലും, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന എഫ് ബി പേജിലും ഈ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൂടെ ഉണ്ടാവുക. അരികെ
1: കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
0: മ്യൂസിക്കലി യേഴ്സ്.

0: അരികയാണ് കൂടെ ഞങ്ങളുണ്ട്. നമുക്കൊപ്പം ആരാ നോക്കണ്ടേ?
1: നമുക്ക് ഒപ്പം കൂടെ ചേരുന്നത്
0: ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഹലോ
2: ഹലോ,
0: എന്ത് പറയുന്നു കൂട്ടുകാരാ, വിശേഷം എന്താണ്?
2: വിശേഷം പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഞാൻ ഇവിടുത്തെ പഴയ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്.
1: പേരെന്താ?
2: എറണാകുളം ബ്രാഞ്ചിന്റെ.
1: പേരെന്താ?
0: സലീം.
2: സലീം. സലീം.
1: സലീം. ഓക്കേ.
0: അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇന്ന്? മിണ്ടി മിണ്ടി മിണ്ടാതായി പോയ കൂട്ടുകാരനെ കുറിച്ച്, കൂട്ടുകാരിയെ കുറിച്ച്.
2: അപ്പൊ അങ്ങനെ ഇപ്പൊ ജസ്റ്റ് മുമ്പ് ഞാൻ ഇതിനെ പറ്റി സംസാരിച്ചോളൂ ഒരാളുമായിട്ട്.
0: ഓ ഗ്രേറ്റ്.
2: ഏകദേശം ഒരു 2 വർഷമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. ഇപ്പോഴും പിരിഞ്ഞൊന്നും പോയിട്ടൊന്നും ഇല്ല.
1: പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല.
0: കാര്യം നമ്മളോട് കൂടി അങ്ങ് തീരട്ടെ.
2: അതെ. കാര്യം വെച്ചാല് അതിനകത്ത് ഇനിയും സംശയമാണോ, നേരത്തെ പോലെ സ്നേഹം കൂടിയത് കൊണ്ട് മാറിപ്പോയതാണോ?
1: നമുക്ക് അങ്ങനെ വിശ്വസിക്കാതായിരിക്കും നല്ലത് അല്ലേ?
0: അതാണ്.
2: അതെ അതെ. അതാ ഞാൻ
0: ശുഭകരമായി ചിന്തിക്കാം.
2: വേറൊരു കൂട്ടുകാരൻ വിനു, വിനു പിട്ട്. ആ കൂട്ടുകാരന് പറഞ്ഞ അതാണ്, സംശയിക്കണ്ട, നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുക.
0: സത്യം.
2: ചിലപ്പം രണ്ടുപേരുടെ അങ്ങോട്ടെങ്കിലും സംശയമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇതിലായിരുന്നു. അപ്പൊ ആ കറക്റ്റ് സമയത്താണ് ഇതും കേട്ടത്.
1: മിണ്ടി മിണ്ടി മിണ്ടാതായവരെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കറക്റ്റ് ഈ ചോദ്യം നേരിട്ട് ലൈവില് പറയാൻ പറ്റിയല്ലേ?
0: പലപ്പോഴും
1: അത് ഞങ്ങൾക്ക് എന്താണോ അങ്ങനെ ഇന്ന് അങ്ങനെ ചോദിക്കാൻ തോന്നിയത് ഒന്നും അറിയില്ല.
0: അല്ല, അങ്ങനെ ചിലപ്പോ മനുഷ്യന്മാർക്ക് നമ്മൾക്ക് ഇപ്പോ വിട്ടുകളയാൻ തോന്നുന്നു, പോട്ടെ അവര് തിരിച്ചു വരുമ്പോ വരട്ടെ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ചില മനുഷ്യന്മാർക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോഴും ആൾക്കാർ സൃഷ്ടിച്ചൊരു ശൂന്യതയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. പിന്നെ ഞാൻ നല്ല കാലത്തിന്റെ നല്ല ഓർമ്മകളിൽ ജീവിക്കുന്നവരും ഉണ്ട് അല്ലേ?
1: ചിലതിന് അങ്ങനെ ഒരു സമയം ഉണ്ടായിരിക്കും. അതായിരിക്കും.

0: അതെ
1: എനിക്ക് നോക്കാം, അല്ലാതെ നമുക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ കുറെ അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് വലിയ ഇഷ്യൂ അല്ല. എങ്കിലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ
2: മിണ്ടാതായി പോയപ്പോ
0: മിണ്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
2: പിന്നല്ലാണ്ട്
0: ഇപ്പൊ മിണ്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
1: കോണ്ടാക്ട് അങ്ങനെ കട്ടൻ ചെയ്തിട്ടൊന്നും,
2: പക്ഷെ പണ്ടത്തെ ഒരു ഇന്റിമസി എവിടെയോ നഷ്ടമായി, ഒരു ഫ്ലോ നഷ്ടമായി.
1: ഇല്ല, മറ്റേ നേരത്തെ ഞങ്ങൾ ദിവസം രണ്ടു വർഷം
2: വിളിക്കും സംസാരിക്കും,
1: അല്ലെങ്കിൽ ഒരാഴ്ച ഞങ്ങൾ കാണാതിരിക്കത്തില്ല.
2: പണ്ട് മാധവിക്കുട്ടി പറഞ്ഞതുപോലെ നമ്മളങ്ങ് വിട്ടുകൊള്ളുക, നമ്മുടേതാണെങ്കിൽ തിരിച്ച് കറങ്ങി നമ്മളുടെ തന്നെ എത്തും അല്ലേ? അപ്പൊ അതിനെത്തട്ടെ, നല്ല പാട്ട് ആ ബന്ധത്തിലേക്ക് ആൾക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ഓക്കെ, നല്ല പാട്ട്. ഓക്കെ ഓക്കെ, ബൈ. ശരി ശരി, കണക്ക് പരിശോധക, ഗുഡ് നൈറ്റ്. ഞാനേ പണ്ടത്തെ ഒരു സിംഹവാലമേനോ എന്ന് പറഞ്ഞ സിനിമ അടുത്തടുത്ത് കണ്ടിരുന്നു. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുകേഷ് സിംഹവാലമേനോട് പറയുന്നുണ്ട്, കണക്ക് പരിശോധകൻ എന്ന് പറയണ അത്ര ചാർട്ടേഡ് അക്കൗണ്ടന്റ്. എന്തായാലും നമ്മൾ വിളിച്ച അദ്ദേഹത്തിന് കണക്കുകളൊക്കെ പരിശോധിച്ച കൂട്ടത്തിൽ ചില സൗഹൃദത്തിന്റെ കണക്കുകളിൽ എവിടെയോ ഒരു പാളിച്ച പറ്റി പോയിട്ടുണ്ടാവണം. അദ്ദേഹത്തിനാവണമെന്നില്ല, എതിര് എന്ന ആൾക്ക് അല്ലെ.
0: എന്തായാലും ആ ഒരു കാര്യം നമ്മളോട് ഇപ്പൊ ഈ കറക്റ്റ് സമയത്ത് തുറന്നു പറയാൻ പറ്റിയല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യം. നമ്മൾ കറക്റ്റ് ആയിട്ട് ചോദിച്ചു,
2: നമുക്കൊപ്പം ചിന്തിക്കുന്ന എന്തോ ഒന്ന് നമ്മളെ അദ്ദേഹത്തെ കണക്ട് ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്, ചില മനുഷ്യന്മാര് നമുക്ക് ഒരുപാട് ഒരാവശ്യമില്ലാണ്ട് കടന്നു വന്നിട്ട് ഒരുപാട് പ്രതീക്ഷകളും
0: ചിലപ്പോ അതുണ്ടാക്കുന്ന ഒരു പെയിനും ഉണ്ട് അല്ലെ.
2: ചിലപ്പോഴും നല്ല അഞ്ചു എപ്പോഴും ചില മനുഷ്യർ, നമ്മൾ അത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ച മനുഷ്യർ കേട്ടിട്ടില്ലേ, ഒരുപാട് വേദനിപ്പിക്കുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരായിരിക്കും. ഒരുപാട് സ്നേഹിച്ചവർ നമുക്ക് എളുപ്പം കരയിപ്പിക്കാൻ പറ്റും, അല്ലാത്തവർ എന്തോ പറഞ്ഞാൽ നമുക്ക് എന്ത്. അതുകൊണ്ടാണ് ചില വിയോഗങ്ങൾ എന്ന് പറയുന്നില്ല, ചില മിസ്സിങ്സ് നമുക്ക്
0: ഏറ്റവും കൂടുതൽ മിണ്ടിയിട്ടുള്ളത് അവരോടായിരിക്കും അല്ലേ, ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മിണ്ടിയിട്ടുള്ളത്.
2: അതായത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പോ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിപ്പോയ കുറെ മനുഷ്യന്മാരുണ്ട്.
0: ഒരു അവസ്ഥ ഭയങ്കര,
2: ഒരു കാലത്ത് അവരായിരുന്നു നമുക്ക് എല്ലാം.
0: അതെ,
2: അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ഒരു ഗംഭീര പാട്ടിലേക്കാണ് പോകുന്നത്, നിനയിത്താലേ ഇനിക്കും. അർത്ഥം അറിയാ നിനക്ക്?
0: നിനയിത്താലേ ഇനിക്കും,
2: ഇനിക്കും,
0: ഇനിക്കും എന്ന് വെച്ചാൽ
2: മധുരിക്കും,
0: മധുരിക്കും.
2: നിനയിത്താലേ
0: ഓർത്താൽ തന്നെ
2: മധുരമാണെന്ന്. ക്ലാസ്മേറ്റിന്റെ റീമേക്കാണ് ഈ പടം, കേൾക്കാം നമുക്ക് ആ പാട്ട്. അരികയാണ് വിളിക്കൂ, അരിക ഞങ്ങളുണ്ട്. 0484-42-41-01. 0484-242-8101.

0: നമസ്കാരം പ്രിയരെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരികയാണ്. ഇത്
1: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
0: ഒരാളുണ്ട് വിട്ടേ. ഹലോ, ആരാ വിളിക്കണേ?
1: ഹരികയിലേക്ക് സ്വാഗതം. സൗമ്യ.
0: സൗമ്യ എവിടെന്നാ? ഈ പറഞ്ഞ പോലെ മിണ്ടി മിണ്ടി ഒരുപാട് ഇഷ്ടത്തോടെ കൂട്ടിരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് മിണ്ടാതായിപ്പോയ ആരെക്കുറിച്ചാണ് സൗമ്യക്ക് ഓർമ്മ വന്നത്?
1: ഫ്രണ്ട്സിനെ കുറിച്ച് എന്ന് പറയുമ്പോ കൂടെ പഠിച്ച ഫ്രണ്ട്സ്.
0: എവിടെ പഠിച്ചവരാണ്?
1: റീയൂണിയൻ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലേ?
0: നോക്കില്ല. റീയൂണിയൻ ഒക്കെ നിങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ടോ എന്ന് കേൾക്കണം. അഞ്ചു
1: റീയൂണിയൻ
0: റീയൂണിയൻ അതായത് ഒരുമിച്ചുള്ള ക്ലാസ്മേറ്റ്സ് സിനിമയിലൊക്കെ പോലെ കുറെ നാൾ കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഒരുമിച്ച് കൂടുന്ന പരിപാടിയൊക്കെ ഉണ്ടോ എന്ന്. ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന സ്കൂളിൽ ഒരുമിച്ച് കൂടുന്ന പരിപാടി ഉണ്ടോ എന്ന്.
1: പൂർവ വിദ്യാർത്ഥി സംഘമോ? അല്ലേ,
0: എന്നും പോയില്ല. സ്വാമി പോയില്ല. പലരും ജീവിതത്തിന്റെ പല തിരക്കിലേക്ക് പോകുമ്പോൾ അന്നത്തെ ഒരിക്കലും പിരിവില്ല, എം എ പഠിച്ചാലും ബി എ പഠിച്ചാലും എന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ നമ്മൾ എപ്പോഴും മറന്നു അല്ലേ.
1: അതൊക്കെ ഓട്ടോഗ്രാഫിൽ മാത്രം ആയിപ്പോയി അല്ലേ.
0: നിങ്ങൾ ഓർക്കുമ്പോ ഒരു സുഖമുണ്ടല്ലേ. പറയൂ സൗമ്യ, പിന്നെന്താ?
1: ഞങ്ങൾക്കും സന്തോഷം കേട്ടോ.
0: ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കൂ
2: കേട്ടോ.
1: തീർച്ചയായിട്ടും
0: നല്ല പാട്ട് വെച്ചേക്കാം. ഓക്കെ ഓക്കെ. അതൊരു വലിയ കാര്യമാണല്ലേ, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തിനും ഏതിനും കൂടെ ഉണ്ടാവണ കുറെ കൂട്ടുകാർ.

0: ഉണ്ടാവും.
1: അതെ,
0: നമ്മുടെ വീട്ടു വിശേഷങ്ങളും
1: അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടോ ഇപ്പോഴും?
0: അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരവിടെ ഉണ്ട്, പക്ഷെ പണ്ടത്തെ പോലെ ഒന്നും ആയിരിക്കുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
1: അവരുടെ ജീവിതത്തിന്റെ
0: സാഹചര്യങ്ങൾ
1: ഇടയ്ക്കൊക്കെ വിളിക്കുമായിരിക്കൂലേ.
0: അതെ, പക്ഷെ എന്നാലും അതിലും ചില മനുഷ്യന്മാരില്ലേ, ഇടക്കൊക്കെ വിളിച്ചിട്ട് ഓയ് എവിടാണ്, എന്താ പരിപാടി, അങ്ങനെ ഒരാളെങ്കിലും നമ്മൾ കരുതി വെക്കണം. അഞ്ചു
1: തീർച്ചയായിട്ടും നമുക്ക്, എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കൊരു ഒരുപാട് അസറ്റായിട്ട് ഞാൻ സൂക്ഷിക്കുന്നത് സുഹൃത്ത് ബന്ധങ്ങൾ. അതെ അതെ, അത് സ്കൂൾ തലം മുതൽക്ക് പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചിറങ്ങിയ കാലഘട്ടം വരെയുള്ളവരിൽ നിന്ന് എന്താ ഫിൽട്ടർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല,
0: നമ്മളുമായിട്ട്
1: അങ്ങനെ കുറച്ച് പേര് നമുക്ക് അങ്ങനെ, അതാണ് നമ്മുടെ ഒരു അസറ്റ്. പല സന്തോഷത്തിലും സങ്കടത്തിലും പിന്നെ ഇടയ്ക്കൊന്ന് ഒന്ന് സംസാരിക്കണം എന്നൊക്കെ തോന്നുമ്പോ ഒന്ന് ഇത് പറഞ്ഞാലോ പോയി.
0: അതായത് ആ ആൾക്കാര് ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്ന കുറെ സ്റ്റേഷൻസ് ഇല്ലേ, ആ ചാർജിങ് സ്റ്റേഷൻസ് ആണ് ചില മനുഷ്യന്മാർ.
1: സത്യം സത്യം,
0: അവരൊന്ന് വിളിച്ചാൽ അവരുടെ മെസ്സേജ് ഒന്ന് കണ്ടാലൊക്കെ നമ്മൾ വല്ലാണ്ടെങ്കിൽ ചാർജാവും.
1: അതെ,
0: നമ്മുടെ ജീവിതമാകുന്ന ഈ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ നമ്മുടെ ലൈഫിന്റെ പോസിറ്റിവിറ്റിയുടെ ബാറ്ററി ഒന്ന് ഡ്രെയിൻഡ് ആവുമ്പോ ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാരെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി.
1: ചിലപ്പോ അവര് പറയും, വലിയ വിഷമത്തിലായിരിക്കും അവരെ വിളിക്കുന്നത്, അപ്പൊ അവര് പറയും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ചിലപ്പോ ആവിയായി പോവില്ലേ ചില സമയത്ത്.
0: ചില സമയത്തൊക്കെ ചില മനുഷ്യന്മാര് മതി തോന്നുന്ന സമയത്തുണ്ട്, ചാടിക്കാൻ പോ.
1: അതെ,
0: ചാടിക്കുമ്പോ ഒരു ചായയിലെ തീരുന്ന എത്ര പ്രശ്നങ്ങൾ ഉണ്ടല്ലേ.
1: അതെ അതെ,
0: ചായയുടെ കടുപ്പവും ചായയുടെ മധുരവും കൂടെയുള്ള ആളാണ്.
1: അതെ, അതാണ് ആ സ്നേഹം.
0: അപ്പൊ വിളിക്ക്, നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് ഒരുപാട് ചന്തം ചാർത്തിയ ദിനങ്ങൾ സമ്മാനിച്ച് ഇന്ന് നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ആളെ കുറിച്ച്
1: ഹലോ, പേരെന്താണ്?
0: ഓർക്ക പറയോ? തത്തപ്പിള്ളി.
1: പേരെന്താണ്? സുവർണ.
0: റേഡിയോയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് ഉറക്കെ സംസാരിക്കാമോ? തത്തപ്പിള്ളിക്കാരി പറയൂ.
1: തത്തപ്പിള്ളിക്കാരി വീട്ടില് ആരാണ് മിണ്ടി മിണ്ടി മിണ്ടാതായത്?
0: അമ്മയുണ്ടായിരുന്ന കാലം. ഇണ്ടിയും പറഞ്ഞും കൂടെ അമ്മ ഉണ്ടായിരുന്നിട്ട് അമ്മയാണോ മിണ്ടാതായി പോയി?
1: പിണങ്ങിയതാണോ?
0: മരണപ്പെട്ടു അല്ലേ? അപ്പൊ നമ്മൾ ഇതുപോലൊരു മഴക്കാലത്താണ് അമ്മയോടും ഇണ്ടിയും പറഞ്ഞും ഉറക്കം വരാത്ത രാത്രികളിൽ കൂട്ടിരുന്ന ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ടാവും അല്ലേ?
1: അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് മാത്രമേ വിട്ടുപോകുള്ളൂ അല്ലേ? ഓർമ്മകൾ കൊണ്ട് നമ്മുടെ അടുത്ത് എപ്പോഴെപ്പോഴും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതല്ലേ? ചിലപ്പോ ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ചെവി ഓർത്താ അവരടുത്ത് തന്നെ ഉണ്ടാവും, അവരുടെ സംസാരം ചിരി വഴക്ക് ഒക്കെ ഉണ്ടാവില്ലേ?
0: ഈവൻ സ്മെല്ല് പോലും.
1: അതെ,
0: അമ്മ നല്ല പ്രായമായിട്ടാണോ മരിച്ചേ? അമ്മയായിരുന്നു മോൾക്ക് ഏറ്റവും നല്ല കൂട്ട്? ആണോ? തത്തപ്പിള്ളി എവിടെയാ? തത്തപ്പിള്ളിയിൽ എവിടെയാണ്? തത്തപ്പിള്ളിയിൽ എവിടെയാണ്?
1: തത്തപ്പിള്ളിയിൽ എവിടെയാണ്?
0: തത്തപ്പിള്ളി പള്ളിയുടെ അടുത്താണോ? തത്തപ്പിള്ളി എനിക്കറിയാം, ഞാൻ അവിടെ തൊട്ടടുത്ത് അയൽവാസിയാണ് ചോദിച്ചത്. തത്തപ്പിള്ളിയിൽ എവിടെയാണ്? ഓക്കെ, അപ്പൊ തത്തപ്പിള്ളി അങ്ങോട്ട് പോണം അല്ലേ? മന്നത്തേക്ക് പോകുന്ന വഴി അല്ലേ? മനസ്സിലായി മനസ്സിലായി.
1: എല്ലാ ഓർമ്മകളും ഇങ്ങനെ കൂടെ കൂടെ ഉണ്ടായിക്കോട്ടെ അല്ലേ?
0: അമ്മ ഉണ്ടാവട്ടെ, അമ്മയെ ഓർക്കുമ്പോഴുള്ള പാട്ടുകൾ ഉണ്ടാവട്ടെ, അമ്മയൊത്ത നല്ല നിമിഷങ്ങൾ ഉണ്ടാവട്ടെ, അങ്ങ് സ്വർഗത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ ഇതിനെ കേട്ടിരിക്കേണ്ടാവും ഇപ്പോ കേട്ടോ. നല്ല പാട്ട് വെച്ചു തരാം. ഏത് പാട്ടാ വേണ്ട പറഞ്ഞോ?
1: ഓക്കേ, നമുക്ക് ആ പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ.
0: മാമ്പഴക്കാലത്തിലെ പാട്ടല്ലേ?
1: തേരിറങ്ങും മുകിലെ മഴത്തുള്ളി കിളക്കത്തിലെ പാട്ടാണല്ലേ?
0: ആണോ? ഓ സോറി, മഴത്തുള്ളി കിളക്കാണ്. ഓക്കെ, വെച്ച് തന്നേക്കാം കേട്ടോ. സന്തോഷായിട്ടിരിക്കൂ. ഗുഡ് നൈറ്റ്. ശരി അമ്മ.

0: ബൈ. അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മിണ്ടാതിരിക്കുന്ന മനുഷ്യനേക്കാളൊക്കെ സങ്കടമാണ് ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്നൊരു ഒരു ദൂരത്തേക്ക്
1: ഓർമ്മയായിട്ടുള്ളവര്
0: മനുഷ്യന്മാര്. ഒന്നും പറയാനില്ല, എന്തായാലും മഴത്തുള്ളി കേൾക്കത്തിലെ പാട്ട് നമുക്ക് അന്വേഷിക്കാം. അപ്പോഴേക്കും നമുക്ക് അകലയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു
1: കേട്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
0: ഇത് അരികയാണ്, അരികയിൽ ശരത്ത് വഞ്ചുകൊണ്ട്. വിളിക്കുക 0484242814101. ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയ സമയങ്ങളിൽ, തനിച്ചായി പോകുന്ന സമയങ്ങളിൽ കൂടെയുണ്ട് എന്ന് പറയുവാനായി ഹൃദയത്തോട് ചേർക്കാം അരികെ.
1: കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: അരികെയാണ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അഞ്ചേ കണക്ട് ചെയ്യാം,
1: കണക്ട് ചെയ്യാൻ പോരട്ടെ. മിണ്ടി മിണ്ടി മിണ്ടാതായ ആരാണെന്ന് അറിയില്ലല്ലോ. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, റെയിൻബോയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയൂ.
2: ഹലോ,
1: ആ പേര് പറയൂ, കേൾക്കുന്നുണ്ടോ?
0: പറയാമോ?
1: രാധിക. എവിടെന്നാ വിളിക്കുന്നേ? എസ്എൻപുരം. ഓക്കെ,
0: മഴയുണ്ടോ ഈ സമയത്ത് അവിടെ?
2: ഇപ്പോ ഇല്ല.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: കൂട്ടുകാരുടെ വീട്ടില് ഇരുന്നോണ്ടാണ്.
0: അവിടെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് അവിടെ നിക്കാൻ പോയതാണോ? വിളിച്ചു നോക്കിയതാണ്. അങ്ങനെ ഇത് ഇപ്പൊ കൂട്ടുകാരി നമ്മുടെ കൂടെ ഉണ്ട്, അരികെയുണ്ട്. മിണ്ടി മിണ്ടി മിണ്ടാതായി പോയ ഒരുപാട് സ്നേഹത്തോടെ കൂടെ ഉണ്ടായിട്ട് ഇപ്പൊ എന്താ പറ, ആരാണത്, ആരെ കുറിച്ചാണ്? നല്ല ഇഷ്ടായിരുന്നു അല്ലേ?
2: ഭയങ്കര ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല. പഠിക്കുന്ന സമയത്ത്
1: അങ്ങനെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരിൽ പലരും മിണ്ടി മിണ്ടി മിണ്ടാതായവരാണ് അല്ലേ? അതാണ്. എന്നിരുന്നാലും ഒരു കൂട്ടുകാരിയുടെ അടുത്തല്ലേ ഇപ്പൊ ഉള്ളത്?
0: എന്തായാലും അങ്ങനെയും കൂട്ടുകാരെ കൂടെ ഉണ്ടല്ലോ, നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഒപ്പം നിർത്തുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടല്ലോ, വലിയ കാര്യമല്ലേ അത്? കൂട്ടുകാരുടെ പേര് പറയാമോ?
1: സീത.
0: സീത, സീത, രാധിക.
1: സീത,
0: നല്ല പേരുകൾ രണ്ടുപേരുടെയും. ഏയ്, അത്ര വയസ്സായിട്ടൊന്നും ഇല്ല അല്ലേ?
1: സൗഹൃദത്തിനും സ്നേഹത്തിനും ഒന്നും പ്രായമില്ലല്ലോ.
0: കലാധിവർത്തിയായ സൗഹൃദം അങ്ങനെ നിലനിൽക്കട്ടെ, രണ്ടുപേരും തമ്മിലുള്ള ഇഷ്ടം മേൽക്കുമേൽ ഇങ്ങനെ കൂട്ടായിരിക്കട്ടെ. ഓക്കെ,
1: എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ.
2: നല്ലൊരു പാട്ട്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: ഓക്കെ, ബൈ. ഇതുപോലെ രാധികയും സീതയും പോലെ നമ്മളുടെ ഒരുപാട് ഇഷ്ടത്തോടെ നമ്മൾ വിചാരിക്കും അവരൊന്നും എന്നോട് മിണ്ടിയിരുന്നെങ്കിൽ, അവരൊന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും, പക്ഷെ അവർക്ക് അവരുടേതായ പ്രയോറിറ്റീസ് ഉണ്ടാവും.
1: മേബി അങ്ങനെ ആയിരിക്കാം, പലരും അങ്ങനെ ആ ഒരു ചിലപ്പോൾ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളായിരിക്കാം അവരെ.
0: ചോയ്സസ് ആണ് അഞ്ചു പ്രയോറിറ്റീസ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് ഒരു പക്ഷെ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിന്റെ ഒരു തുമ്പത്ത് പോലും ഞാൻ ഉണ്ടാവൂല. നമ്മളല്ലേ ഇഷ്ടപ്പെട്ടത്, ഞാൻ എങ്ങനെ അവനെ സ്നേഹിച്ചതാണ്.
1: അതുപോലെ അവർക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല.
0: നമ്മളുടെ സ്വാർത്ഥതയാണ് അവരെ നമ്മൾ സ്നേഹിച്ചത്.
1: തീരുമാനമല്ല,
0: പ്രതീക്ഷിക്കാൻ പറ്റൂലേ. എനിക്ക് നല്ല വിഷമമുണ്ടല്ലേ.
1: എനിക്ക് നല്ല വിഷമമുണ്ട്.
0: അങ്ങനെയും ഉണ്ടാവും ചില മനുഷ്യന്മാർ
1: അല്ല, ചില എനിക്ക് എന്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന
0: വളരെ അടുത്തെന്ന് തോന്നിയിട്ട് എന്നാൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിയുന്ന.
1: അദ്ദേഹത്തിന്റെ പേര് സലീം എന്നല്ലേ
0: പറഞ്ഞു,
1: അദ്ദേഹം പറഞ്ഞ പോലെ സംസാരിക്കും, പക്ഷെ ആ ഒരു പഴയ ഒരു ഡെപ്ത് ചിലപ്പോ
0: ഫീൽ ഇല്ല.
1: അതെ, അങ്ങനെ വരും.
0: നല്ല സങ്കടമുള്ള കാര്യമാണ്.
1: പക്ഷെ അവരോട് വഴക്കില്ല,
0: വഴക്കില്ല, ദേഷ്യമില്ല, പ്രതികാരമില്ല. പക്ഷെ
1: നല്ലൊരു വിഷമമുണ്ട്, എവിടെയോ ഒരു
0: എവിടെയോ നഷ്ടപ്പെട്ടു, അറിയാം,
1: അങ്ങനെ
0: താളം നഷ്ടപ്പെട്ടു.

0: ഇങ്ങനെ
1: ചിന്തിക്കുമ്പോൾ
0: ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ പണ്ടത്തെ നമ്മുടെ കാണുമ്പോൾ ഇത്രമേൽ അപരിചിതരായിരുന്നില്ല നമ്മൾ.
1: തീർച്ചയായിട്ടും
0: പാട്ടേക്കാല്ലേ,
1: അതായിരിക്കും നല്ലത്.
0: വിളിക്കൂ 0484-242-8101 0484-242-8101 അരികെ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: അരികെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ. അഞ്ജു ശരത്തുണ്ട് കൂടെ. ഹലോ,
1: ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം,
2: പേര് പറയൂ. സ്വാഗതം. പേരെന്താ?
1: സെലീന.
2: സെലീന,
0: അഴകുള്ള സെലീന.
2: സ്ഥലം എവിടെയാ?
0: പിന്നെ പറയൂ. മിണ്ടി മിണ്ടി ഒരുപാട് ഇഷ്ടത്തോടെ കൂടിരുന്ന് ഇപ്പൊ ഇല്ലാണ്ടായി പോയ ആ അടുപ്പമുള്ള ആളെ കുറിച്ച്
1: പറഞ്ഞോ?
0: ശോകം അല്ലാണ്ട് നമുക്ക് പറയാം. പറഞ്ഞു
1: തെറ്റിദ്ധാരണയുടെ പുറത്ത് പിരിഞ്ഞു ജീവിക്കേണ്ടി വന്നവരാണ്. അത്രമേൽ

0: എന്താ പറയാ, ആ ബന്ധത്തിന് പേര് പറയാ, അത്രയ്ക്ക് ഫ്രണ്ടായിരുന്നു. എന്തും തുറന്ന് സംസാരിക്കുകയും, ചെറിയൊരു പ്രശ്നമാണ്, ചെറിയൊരു പ്രശ്നത്തിന് എന്താന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആള് വേറെ ആൾക്കാരുടെ വാക്കുവിട്ട് പോയതാണ്. പക്ഷെ ഇപ്പം നേരെ മുഖാമുഖം കണ്ടാലും ആളെ കാണുമ്പം ഒരു ചെറിയ വിഷമം തോന്നും. പക്ഷെ എന്തോ
1: സംസാര ആ സ്നേഹം വിട്ടുപോയ പോലെ അല്ലേ?
2: പണ്ടത്തെ നിങ്ങളെ അല്ല ഇപ്പോ, വേറെ നിങ്ങളായി പോയിരിക്കുന്നു അല്ലേ?
1: പക്ഷെ പറഞ്ഞല്ലോ, ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് എന്ന് പറഞ്ഞില്ലേ?
2: പരിഹരിക്കാൻ നോക്കില്ല,
0: പരിഹരിക്കാനെ കൊണ്ട് അതിന്റെ ഇടയ്ക്ക് നിന്ന് ഒരാള് പണിയാണ്. അത് എന്താന്ന് ഞാൻ അങ്ങോട്ട് പറയേണ്ട, ആളിനോട് സംസാരിക്കാൻ ആള് കേൾക്കാൻ തയ്യാറായില്ല. പക്ഷെ ഇപ്പൊ ആള് പറയുന്നുണ്ട് വേറെ ആൾക്കാരോട്, അന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന്.
2: പോയ ബുദ്ധി നമുക്കൊരിക്കലും തിരിച്ചു കിട്ടും.
1: പക്ഷേ എപ്പോഴെങ്കിലും അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ജീവിതം ഇങ്ങനെ നീണ്ടു കിടക്കല്ലേ,
2: പ്രതീക്ഷയാണല്ലോ ജീവിതം. തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്നേ. നമ്മൾ ഇത്ര ഇഷ്ടത്തോടെ കാര്യമായിട്ട് ഹൃദയത്തിലെടുത്ത് വെച്ചിട്ട് അത് മനസ്സിലാക്കേണ്ടി ചെങ്ങായ എങ്ങടാ പോണത്? തിരിച്ചു വരും കേട്ടോ, തിരിച്ചു വന്നു കഴിയുമ്പോ സന്തോഷം പറയാൻ ഞങ്ങളെ വിളിക്കണേ കേട്ടോ. ശരത്തെ, അതെ, ഞങ്ങൾ ആള് തിരിച്ചു വന്നിട്ടുണ്ട്. എവിടെ നിന്നാണ് ബിരിയാണി വേണ്ടതെന്ന് ചോദിക്കണം. ഒന്നും വേണ്ട, സ്നേഹം ഉണ്ടായാൽ മതി, ഞങ്ങൾ ഓർത്താ മതി.
1: സന്തോഷമായിട്ടിരിക്കട്ടെ, ആ സ്നേഹം തുടരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.
2: റെയിൻബോ ആണ് നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ടുള്ളത് അല്ലേ?
1: സങ്കടമൊക്കെ മാറ്റി സന്തോഷമായില്ലേ അങ്ങ് പോകും, അത്രേ ഉള്ളു. ഒരു പാട്ട് കേട്ട് അങ്ങ് പോകുന്നത് പോലെ ആ സങ്കടവും ഒക്കെ അങ്ങ് മാഞ്ഞു
2: തീർന്നു പോകും, അത്രേ ഉള്ളു. അപ്പോ ഇനി വിളിക്കുക, ഇനി വിളിക്കുമ്പോ സന്തോഷം പറയാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കേ. പാട്ട് പറഞ്ഞോ, ഒരിക്കൽ കൂടി കൽപ്പടതാണോ? ഈ കൽപ്പടവിൽ ഒരിക്കൽ കൂടി മരത്തണലതാണോ?
0: അല്ല, ഒരിക്കൽ കൂടി
1: വിളി കേൾക്കുമോ അല്ലേ?
2: സിനിമ ഏതാണെന്നറിയോ?
0: പാടത്തിന്റെ പേരറിയില്ല,
1: ഞങ്ങളൊന്ന് സെർച്ച് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കൂ.
2: ശരി,
1: ഓക്കെ, ബൈ.
2: എന്നാൽ എന്താണല്ലേ, നമ്മൾ അത്രയും ചേർത്ത് പിടിച്ചിട്ട് അത്രയും നമ്മൾ കൂടെ ഉണ്ടാവും പറഞ്ഞിട്ട് ആരൊക്കെയോ പറയണ കേട്ടിട്ട് ആ മനുഷ്യന്മാരെ നമ്മൾ ഇട്ടിട്ട് പോയത് എന്തായിരിക്കും?
1: ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഈഗോ ആയിരിക്കും. ആ ഈഗോ ചിലപ്പോൾ ആയുമ്പോൾ, പക്ഷേ മീൻ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ ഇങ്ങനെ നീണ്ട കാലഘട്ടത്തിൽ മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ മിണ്ടണം എന്നുള്ള ഒരു പിന്നീട് കൂടുതൽ കൂടുതലൊരു
2: അതായതുണ്ടല്ലോ അഞ്ച് ഒരു ഒരു സ്റ്റാ ഒരു ഉറഞ്ഞു പോവാ പറയില്ലേ നമ്മള്, സ്വർണ്ണമൊക്കെ ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കുന്ന പറഞ്ഞ പോലെ ആ കെട്ട് വന്നാൽ പിന്നെ എവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോവാനായിട്ടുള്ളൊരു ഒരവസ്ഥ ഉണ്ടാവില്ല പിന്നെ.
1: അതായിരിക്കാം മേ ബി. എന്തായാലും ആ അങ്ങനെയുള്ള ബന്ധങ്ങൾ, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അങ്ങനെ ഏതെങ്കിലും ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മിണ്ടി മിണ്ടി മിണ്ടാതായി പോയവരെ കുറിച്ച് ഓർത്തെടുക്കാനുള്ള സമയമാണ്. അരികെ ഞങ്ങൾ രണ്ടുപേരുണ്ട്, ആർജി അഞ്ജു, പീറ്റർ ആൻഡ്
2: ആദ്യ ശരത്. വിളിക്കേണ്ട നമ്പർ 0484-242-811. നമുക്ക് ആ പാട്ട് കണ്ടുപിടിക്കാം, ഈ പാട്ട് കേൾക്കാം.

0: സ്വാഗതം വീണ്ടും അരികയിലേക്ക്. അഞ്ജയെ അടുത്ത ആളെ കിടത്തി വരട്ടെ.
1: വന്നോട്ടെ, നമുക്കിനി അധികം സമയമില്ല. എന്നിരുന്നാലും ദാ നമ്മുടെ ചിലപ്പോ ലാസ്റ്റ് കോളർ ആയിരിക്കാം.
0: ഹലോ
1: ഹലോ, നമസ്കാരം
0: കോമളമ്മ.
1: അരികയിൽ ഞങ്ങളുടെ അടുത്ത ആരാണ്?
0: കോമളം. അതെ, ശരത്തു മോനും ഉണ്ട്, അഞ്ചു കുട്ടിയുണ്ട്. സ്വാഗതം കൊച്ചിയില്. രാവിലെ മഴ കേട്ട് ഇപ്പോൾ പൊതച്ചു മുടിക്കിടന്ന് മടി കാരണം വരാത്ത ചെക്കൻ. എന്നാലും രാത്രി ഉണ്ടല്ലോ. ആണോ? നമ്മുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്ത് പറ്റി?
2: നടുവിന് പ്രശ്നമുണ്ട്, കണ്ണിന് ഇത്തിരി ഒരു തിമിരത്തിന്റെ കൂടുതലായ
0: സർജറി ചെയ്തൂടെ?
2: സർജറി ചെയ്തില്ല, സർജറി ചെയ്ത പിന്നെ അടുത്ത് ആരും നിൽക്കാനോ നോക്കാനോ ഒന്നും ആരുമില്ലാത്ത മോ മാത്രമേ ഉള്ളൂ. മോൻ ജോലിക്ക് പോണം, പിന്നെ എല്ലാം കൂടെ
1: എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് കുറച്ച് ദിവസത്തേക്ക് നിർത്തിയിട്ട് വന്ന് സർജറി ചെയ്യൂ കേട്ടോ.
0: സർജറി പെട്ടെന്ന് മാറും, അത്ര വലിയ സംഭവം അത്രേ ഉള്ളൂ.
1: ഞങ്ങളൊരു കാര്യം ചോദിച്ചിരുന്നു, മിണ്ടി മിണ്ടി മിണ്ടാതായിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഓർത്തെടുക്കാനായിട്ട്?
0: നമ്മുടെ ലൈഫില് അമ്മ ഒരുപാട് സ്നേഹത്തോടെ മിണ്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് മിണ്ടാതായി പോയ ആരെങ്കിലും കുറിച്ച് പറയാനുണ്ടോ?
1: അത് മകളല്ലേ, കുഴപ്പമില്ല, ആ പെണക്കത്തിനൊന്നും വലിയ കാര്യമില്ല.
0: അമ്മയുടെ മോൾക്ക് അമ്മേനെ മനസ്സിലാവും കേട്ടോ. അപ്പൊ അമ്മയുടെ ആ കുഞ്ഞിപ്പണക്കെല്ലാം മാറി വന്നിട്ട് അമ്മയുടെ സർജറിക്കെല്ലാം കൂടെ
2: ഉണ്ടാവും.
0: അങ്ങനെയൊന്നും ഇല്ല അമ്മ, മനുഷ്യന്മാരല്ലേ, കുഞ്ഞി കുഞ്ഞി കുഞ്ഞി പിണക്കങ്ങളാണ്.

0: അമ്മയ്ക്ക്
1: ഞങ്ങളില്ലേ,
0: സങ്കടപ്പെടുവൊന്നും വേണ്ട,
1: റെയിൻബോ ഇല്ലേ,
0: സന്തോഷമായിട്ടിരിക്കണം കേട്ടോ.
1: പ്രതീക്ഷകളാണമ്മ. ചില മനുഷ്യന്മാരൊക്കെ പിണങ്ങിയിരിക്കുമ്പോ അവര് തിരിച്ചറിയൂല നാളെ ഉണ്ടാവൂന്ന് പോലും അറിയാത്ത മനുഷ്യന്മാരാണ് അല്ലേ.
0: എഴുപത് വയസ്സൊന്നും ഒന്നുമല്ല,
1: ഒന്നുമല്ല. നമ്മൾ എത്രയെത്രയോ മിടുക്കന്മാരായിട്ടുള്ള മനുഷ്യൻ, നമ്മളെ മമ്മൂക്ക കണ്ടില്ലേ നടക്കുന്നത് സൂപ്പറായിട്ട്. ഓ, കരയരുത് കരയരുത്, നല്ല കുട്ടിയായിട്ട് ഉറങ്ങൂ കേട്ടോ, സമാധാനമായിട്ട് ഇരിക്കൂ. എത്രയും പെട്ടെന്ന് ഇനി അമ്മയുടെ തിമിര ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞ് നല്ല തെളിച്ചുള്ള കാഴ്ചകൾ ഇനി ഒരുപാട് കാണാനുണ്ട് അമ്മയ്ക്ക് കേട്ടോ. ഞങ്ങള് കാത്തിരിക്കും ആ വാർത്ത കേൾക്കാൻ. മോളെല്ലാം വരും കേട്ടോ, മോളെല്ലാം ഓടി ഓടി വരും അമ്മയുടെ അടുത്തേക്ക്. അമ്മ ഓക്കെ, ലവ് യു അമ്മ, ഗുഡ് നൈറ്റ്.
0: നല്ലൊരു പാട്ട് വെച്ചേരാം,
1: നല്ല പാട്ട് വെച്ചേരാം,
0: ഉറങ്ങിക്കോളൂ. ഓക്കെ,
1: നീ എത്ര തന്നെയല്ലേ പാട്ടല്ലേ.
0: അല്ല, അവര് മനസ്സുകൊണ്ട് നമ്മുടെ ഓർമ്മകളിലൊക്കെ ഉണ്ടല്ലോ.
1: ഉണ്ടമ്മ, ഒന്ന് കണ്ണടച്ചാൽ ഉണ്ട് അവിടെ കേട്ടോ. രശ്മിക്കല്ലേ അമ്മ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
0: ഒരുപാട് സന്തോഷം
1: നമുക്ക്
0: തന്ന നിമിഷങ്ങളാണല്ലോ എല്ലാം. ഓക്കെ,
1: ഗുഡ് നൈറ്റ് അമ്മ, ഇതേ പാട്ട് വെച്ചേരാം. ഓക്കെ ഓക്കെ അമ്മ. മക്കളോടാണ്, കേട്ടുകൊണ്ടിരിക്കുന്നവരോടാണ്, നമുക്ക് ഇനി ഒരുപാട് ജീവിതമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കും. കുറേ നാൾ കഴിഞ്ഞിട്ട് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ അടുത്തു പോകാനോ മിണ്ടാനോ ഒന്നും സാധിക്കാത്തവരെ കുറേ നാൾ കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചു
0: ചെറിയൊരു പിണക്കായിരിക്കും, അതങ്ങനെ വെച്ച് വെച്ച് വലുതാക്കണ്ട അല്ലേ.
1: ഇന്ന് അമ്മയുടെ അവിടുത്തെ ഒരു ചൂടുണ്ടാവും, കുറെ കഴിയുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയണേ, ലൈഫിൽ ഏറ്റവും വലിയ സങ്കടം അത്ര ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അവർക്കൊപ്പം ഒരിത്തരം നേരം ഇരിക്കാതിരുന്നതിൻ്റെ സങ്കടമായിരിക്കും. സോ മിണ്ടി മിണ്ടി മിണ്ടാതായി പോവല്ലേ. അവർക്ക് അത്രയും നമ്മൾ പ്രിയപ്പെട്ടതായത് കൊണ്ടാണ് നമ്മളെ അവരങ്ങ് ചേർത്ത് പിടിക്കുന്നത്.
0: എന്തായാലും നമുക്കിനി ഇനിയും ഇനിയും ഒരുപാട് കഥകളും വിശേഷങ്ങളും അതുപോലെ മിണ്ടി മിണ്ടി മിണ്ടാതായവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സമയം
1: കഴിഞ്ഞില്ല,
0: തികയുന്നില്ല.
1: അപ്പൊ അടുത്ത ദിവസം
0: വേറൊരു ദിവസം നമുക്ക് അതെ ഇതേ ഇതല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്,
1: വിശേഷങ്ങളുണ്ട് പറയാൻ. കേൾക്കാൻ ഞങ്ങളുണ്ടാവും, അരികെ ആകാശവാണി ഉണ്ട്, കൊച്ചി എഫ് എം റെയിൻബോ ഉണ്ട്, 107.5 ഞങ്ങളും ഉണ്ട്. ഇതുവരെ സംസാരിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജി ശരത്,
0: അഞ്ചു പീറ്റർ. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM 107.5.
1: സൈനിങ് ഓഫ്, ഗുഡ് നൈറ്റ്.